0: Ah, che si va.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ഇവിടെ സുഖമല്ലേ? കാർത്തികേയൻ വീണ്ടും അന്വേഷിച്ചു. അതെ, ശമ്പളമൊക്കെ ശരിക്കു കിട്ടുന്നില്ലേ? ഉവ്വ്, പിന്നെ അമ്മയുടെ സുഖക്കേട് അധികമാണ്. ചികിത്സ ചെയ്യുന്നില്ലേ? ഇല്ല, പണമില്ലാഞ്ഞിട്ടാണോ? അമ്മ കൂട്ടാക്കാഞ്ഞിട്ടാണ്. ആഹാ, അയാൾ കുപ്പായ കീശയിലേക്ക് കൈതിരുകി ഒന്ന് നിന്നാടി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ? രാധ മുഖം താഴ്ത്തി നിന്നു. ആ മാറിടം കിതച്ചുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്തു. അയാൾ വീണ്ടും അന്വേഷിച്ചു, പറയൂ, ഇഷ്ടമില്ലേ? എന്നെ വിടു. അവളുടെ തൊണ്ട ഇടറിയിരുന്നു. ഞാൻ പണം തരാം, കൈ നിറയെ തരാം. ഞാൻ ഒരു പിശുക്കനൊന്നുമല്ല. സമ്പാദിക്കാനും ചെലവിടാനും എനിക്കറിയാം. നീ ആവശ്യപ്പെടുന്ന പണം. എന്നെ വിടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളുരുകി വരുന്നതായിരുന്നു ആ ശബ്ദം. എന്തിന് കരയുന്നു? ദിവാൻജി പുഞ്ചിരി തൂകി. ഞാൻ കയ്യേറാനൊന്നും വരുന്നില്ല. ഇഷ്ടമില്ലാത്ത ഒരാളെ കടന്നാക്രമിക്കുന്ന തെമ്മാടിയല്ല ഞാൻ. ഇന്നലെ വടക്കേക്കെട്ടിൽ വെച്ച് കണ്ടപ്പോൾ

0: എനിക്ക് ഒരിഷ്ടം തോന്നി. ഞാൻ നിന്നോടത് അറിയിച്ചു, അത്രയേ ഉള്ളൂ. നോക്കൂ, എൻ്റെ കയ്യിൽ പണമുണ്ട്, നിനക്ക് അത് ആവശ്യമുണ്ട്. പണം കൂടാതെ ഇക്കാലത്ത് ആർക്കും ജീവിക്കാൻ കഴിയില്ല. നീ ആവശ്യപ്പെടുന്നത് തരാൻ ഞാൻ തയ്യാറാണ്. ഒരു നെക്ലേസോ 100 രൂപിക നോട്ടോ, അതിലധികമോ നിന്റെ മടിയിലാണെന്ന് വിചാരിച്ചോളൂ. ഒരു ലേലപ്പട്ടിക വായിക്കും പോലെ അയാൾ പറഞ്ഞു തീർത്തു. എന്നെ വിടു, അവൾ അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ഒരു മാന്യനാണ്. ഞാൻ ആരെയും ആക്രമിക്കുകയില്ല. നിനക്ക് പോകാം. ഒന്നോർത്തോളൂ, ഒരവസരം നഷ്ടപ്പെട്ടുവെന്ന് നീ നാളെ ദുഃഖിക്കും. സാധു പെണ്ണേ, ഭാഗ്യം ആരുടെ പടിക്കലും 2 പ്രാവശ്യം വരില്ല. വാതിൽക്കൽ നിന്ന് നീങ്ങി നിന്ന് പറഞ്ഞു, ഇവിടെ നിന്നാൽ ഞാൻ നിനക്കൊരു ഭാവി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ വഴി, നിന്റെ കഷ്ടപ്പാടിലേക്ക് തന്നെ പോയിക്കോ. അവൾ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പുറത്തേക്ക് കടന്നുപോയി. കോണിപ്പടിയിന്മേൽ നേത്യാരമ്മ തൂണുപോലെ നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അവർ ഒന്നും പറഞ്ഞില്ല. കോണി ഇറങ്ങുമ്പോൾ ദിവാൻജി നൽകിയ ഉപദേശം അവളുടെ ചെവിയിൽ വന്നലച്ചു. വിഡ്ഢി, അമ്മയും മകനും കൂടി മുകളിൽ വെച്ച് ഒരു ചെറു സമരം നടന്നുവെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. തുടുത്ത മുഖവുമായി വടക്കേക്കെട്ടിലേക്ക് കടന്നു വന്ന ആ തറവാട്ടമ്മ രാധയെ അടുത്തു വിളിച്ച് രഹസ്യമായി പറഞ്ഞു, ആരോടും പറയരുത് കേട്ടോ, കഥയില്ലാത്ത ചെക്കൻ. നീ ഇത്രയും ഗുരുത്വമുള്ള പെണ്ണാണെന്ന് കണ്ട് എനിക്ക് നന്നേ സന്തോഷമുണ്ട് കേട്ടോ. ആൺകുട്ടികൾ പതറും. പെണ്ണിനാണ് അടക്കം വേണ്ടത്. വല്ലതും പുറത്തറിഞ്ഞാൽ ദുഷ്പേര് നിനക്കാണ് കേട്ടോ. അതോർത്തോളൂ കേട്ടോ. അവർ ഒരു 10 രൂപയുടെ നോട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കവിളിൽ തട്ടി. പാവം, രാധ തേങ്ങി തേങ്ങി കരഞ്ഞു. ആ 10 രൂപയുടെ നോട്ട് പിച്ചി കീറി അവരുടെ മുഖത്തേക്ക് എറിയാൻ തോന്നി. പക്ഷേ കൈകൾ അനങ്ങിയില്ല. അന്നു രാത്രി മുഴുവനും ഉറങ്ങാനും കഴിഞ്ഞില്ല. വ്യസനവും ഈറയും. ആരെയാണ് ശകാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഏറ്റവുമധികം ദേഷ്യം തോന്നിയത് കുഞ്ഞിരാമനോടാണ്. തന്നെ അവിടെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത് കടന്നു കളഞ്ഞു. അതാലോചിച്ചപ്പോൾ ഒരരിശം. ഇതിന് വേണ്ടതുണ്ട്, അവൾ തന്നെ തൻ പറഞ്ഞു. നീട്ടിക്കാട്ടിയ കൈ കടന്നു പിടിക്കണം. പെട്ടെന്ന് ഹൃദയത്തിൽ നിന്നൊരു മുഴക്കം. ആ ശബ്ദം കുഞ്ഞിരാമൻ്റെതായിരുന്നു.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, കഥകളിയെയും കഥകളി വേഷങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 22.
2: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
8: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 22 23.
2: ഓണം പൊന്നോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
9: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
11: അജയനും വിജയനും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: കഥകളിയെയും കഥകളി വേഷങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ അത്തം ചിത്തിരെ എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ 4 പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ MG.
2: കഴിഞ്ഞ ക്ലാസ്സിലെ ചരണം ഒന്ന് പാടും.
3: ശരി സാർ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ നാലാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
1: രണ്ടായിരത്തി 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര

ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു കാലം കൂടിയാണ് ഓണം നമുക്ക് നൽകുന്നത്, അല്ലേ? ഓണം ഓർമ്മ കൂടിയാണെന്ന് പറയാറുണ്ടല്ലോ. ഓർമ്മ മാത്രമല്ല, ചില ഓർമ്മപ്പെടുത്തലുകളും കൂടിയാണ്. അധ്വാനിക്കുന്നവൻ്റെ നെറ്റിയിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പാണ് പിന്നീട് ധാന്യമണികളായി നമ്മുടെ മുന്നിലെത്തുന്നത് എന്ന ഓർമ്മ. നമ്മൾ ജീവിച്ചത് നമ്മളുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല, ജീവിക്കാൻ മറന്നുപോയ ചിലർ കൂടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് എന്ന ഓർമ്മ. നമുക്ക് കിട്ടിയ ഒരു ജോലി മറ്റൊരാൾക്ക് കിട്ടാതെ പോയ അവസരമാണ് എന്ന ഓർമ്മ. മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഒരു വീട്ടിൽ അടുപ്പിരിഞ്ഞാൽ മറുവീട്ടിലും പട്ടിണിയില്ലാതിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. വേലിക്കെട്ടുകളും മതിലുകളും ഇല്ലാതിരുന്ന കാലം, ആ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. അങ്ങനെ വൈവിധ്യമാർന്ന ഓർമ്മപ്പെടുത്തലുകളുടെ പൂക്കളമാണ് നമുക്ക് ഓണം.

ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓർമ്മച്ചപ്പിലെ കത്തുകളിലേക്ക്. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ്, പൂഴരാട്. ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണസ്മരണകൾ ഓർമ്മച്ചപ്പിൽ തിരയുകയാണ്. അങ്ങനെ ഒരു ഓണക്കാലത്തിൻ്റെ മധുര സ്മരണകളുടെ ഒരു രംഗം ആരംഭിക്കുകയായി. 10 കിലോമീറ്ററിലധികം ദൂരെ പോയി ദേവി ശ്രീരാമ എന്നീ തിയേറ്ററുകളിൽ നിന്നാണ് കാണുക. അതുകൊണ്ട് വിരളമായേ സിനിമ കാണാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയം റേഡിയോ തന്നെയാണ്. ശബ്ദരേഖകൾക്കും വാർത്തകൾക്കും രഞ്ജിനി, കൗതുക വാർത്തകൾ, ഗാനോപഹാരം തുടങ്ങിയ എല്ലാ പരിപാടികളും വീട്ടിലെ എല്ലാവരും നന്നായി ആസ്വദിച്ചിരുന്നു. ആ ആസ്വാദനം ഇന്നും തുടരുന്നു. രാവിലെ ഓണക്കോടി ഉടുത്ത് പൂക്കളെറുക്കാൻ ഓടി നടന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന പലതരം പൂക്കളാൽ അലങ്കാരത്തോടെ പൂക്കളം തീർത്ത് ഭംഗി ആസ്വദിച്ച് ഊഞ്ഞാലാടി ഓണപ്പാട്ടുകൾ പാടി ചില കുട്ടികൾ നൃത്തം ചെയ്യും. ആൺകുട്ടികൾക്ക് പന്ത് കളിക്കാനാണ് ഇഷ്ടം. ഓണസദ്യ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചതിന് ശേഷം ശബ്ദരേഖ കേൾക്കാനായി ആബാലവൃദ്ധം റേഡിയോയ്ക്കരികിലേക്ക് വരും. അന്ന് കേട്ട ശബ്ദരേഖ മനോഹരമായ പാട്ടിലൂടെ ഇന്നും ഓർമ്മിക്കുന്നു. ഓണം പൊന്നോണ പൂപ്പട കൂട്ടാൻ, പൂക്കണി കോരാൻ, പൂക്കളം തീർക്കാൻ എന്ന ഗാനം, പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ്, പി സുശീല എന്നിവർ പാടിയ ആ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിമല തോമസ്, പൂഴനാട്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം പാവങ്ങൾ പെണ്ണുങ്ങൾ.

കുട്ടനാട് കിടങ്ങൂർ നിന്ന് പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്ത് ഇനി വായിക്കാം. ദീർഘമായ ഓർമ്മകളാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 70 വയസ്സുള്ള ഞാൻ പഴയ കാലത്തേക്ക് അറിയാതെ ഒന്ന് പോയി. കുട്ടനാട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് വള്ളവും വെള്ളവും വള്ളംകളിയും. ജലമാമാങ്കമാണ് പുന്നമടക്കായലിൽ നടക്കുന്നത്, കുട്ടനാട്ടുകാരൻ്റെ ഒളിമ്പിക്സ്. ഇനി പുറകോട്ട് പോകാം. ഞങ്ങൾ കൂട്ടുകാർ കൂടി വള്ളംകളിക്ക് പോകും. യാത്ര ചിലവിനുള്ള പൈസ മാത്രമേ മിക്കവാറും കയ്യിൽ കാണുകയുള്ളൂ. എങ്കിലും വള്ളംകളി കാണുക എന്നതാണ് ലക്ഷ്യം. വള്ളംകളി നേരിട്ട് കാണാൻ കഴിയാതെ വരുമ്പോൾ റേഡിയോയിലൂടെയുള്ള കമന്ററി കേൾക്കുമായിരുന്നു. അന്ന് മിക്ക വീടുകളിലും സ്വന്തമായി റേഡിയോ ഇല്ലായിരുന്നു. ഞങ്ങൾ അയലത്തെ വീട്ടിലെ റേഡിയോയാണ് കേട്ടിരുന്നത്. വള്ളംകളി കമന്ററി ദിവസം ആ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒത്തുകൂടും. കമന്ററി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറ്റ് പിടിക്കും. അവിടെ വെച്ച് വള്ളംകളിയെക്കുറിച്ചും മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഏത് വള്ളം നെഹ്റു ട്രോഫി നേടുമെന്നുള്ള ചർച്ചയിൽ ഓരോരുത്തരും അവരവരുടേതായ വള്ളം ജയിക്കുമെന്ന് പറയും. ചിലപ്പോൾ പന്തയവും വയ്ക്കാറുണ്ട്. ഇതാ കമന്ററി തുടങ്ങുകയായി. നാഗവള്ളി ആർ എസ് കുറുപ്പാണ് കമന്റേറ്റർ. പ്രിയ ശ്രോതാക്കളെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിലെ ജലരാജാക്കന്മാർ നെഹ്റു ട്രോഫി മുത്തമിടാൻ വെമ്പുന്ന മത്സരം. ഓളപ്പരപ്പിൽ തീപാറുന്നു, വിസ്മയം തീർക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ കാണികളെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആര് ജയിക്കും ആര് ജയിക്കും ഫലം പ്രവചനാതീതമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആയിരങ്ങൾ ആർപ്പ് വിളിക്കുന്നു, പുന്നമടക്കായിൽ ഇളകി മറിയുന്നു. അടുത്ത വിവരണത്തിനായി മൈക്ക് കൈമാറുന്നു. ഇങ്ങനെയായിരുന്നു കമന്ററി. ഈ കമന്ററി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഈ വേളയിൽ ഓർമ്മിച്ചപ്പിലൂടെ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങൂർ, കുട്ടനാട്. കമന്ററി വിശേഷം അതുപോലെ കത്തിൽ എഴുതിയതിന് പി കെ വേണുഗോപാലൻ നായർക്ക് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. കമന്ററി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണല്ലോ ഈ കത്ത്. നന്ദി. ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസും ഷബ്നയും പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ ഇനി മാന്നാറ് നിന്ന് ആരിഫ ബേബി എഴുതിയ കത്താണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, നിന്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. തീരത്തടുക്കുമ്പോൾ പെണ്ണിൻ്റെ കവളത്ത് മഴവില്ലിൻ നിലാവ് ഈ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തരുമോ? 12 മാർച്ചിന് ഞാൻ എഴുത്തുപെട്ടിക്ക് ഒരു കത്തയച്ചിരുന്നു. എനിക്ക് പക്ഷേ അതിൻ്റെ മറുപടി കിട്ടിയില്ല. മറുപടി വാക്കുകളായാണ് ശ്രോതാക്കളിലേക്ക് കൊടുക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ആകാശവാണി അണിയറ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ധാരാളം കഥകളും നോവലുകളും അറിയാം. എൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എനിക്ക്

എന്നെ തീരെ കാഴ്ചയില്ല. എങ്കിലും അറിയാവുന്നതുപോലെ ഞാൻ എഴുതുകയാണ്. എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ആരിഫ ബേബി കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. എസ് ജാനകിയും ശാന്ത പി നായരും പാടിയ കടവത്ത് തോണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആരിഫ ബേബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ചിത്രം മുറപ്പെണ്ണ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലിനി മാവേലിക്കരയിൽ നിന്നും VR സദാനന്ദൻ അയച്ച കത്താണ്. കത്ത് വായിക്കാം. കുറേ നാളായി ഓർമ്മച്ചപ്പിലേക്ക് കത്തയച്ചിട്ട്. ഇതുപോലെ ഒരു കർക്കിടക മാസം എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന എൻ്റെ വീട്ടിൽ എന്നും ഉച്ചയ്ക്ക് 1:30 ചലച്ചിത്ര ഗാനം കേൾക്കുവാൻ പോകും. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ റേഡിയോ കേൾക്കുവാനായി പോയി. പോകുന്ന വഴിയിൽ ഒരു ചെറിയ തോട് ചാടി അപ്പുറത്തിറങ്ങി വേണം പോകാൻ.

തോട് ചാടിക്കിടന്നപ്പോൾ ചാട്ടം പിഴച്ചുപോയി. തോട്ടിൽ വീണു, വെള്ളത്തിൽ മുങ്ങി. അവിടെ നിന്നും കയറി തുണികൾ പിഴിഞ്ഞുടുത്തുകൊണ്ടാണ് നനഞ്ഞു കുതിർന്ന ഞാൻ റേഡിയോ കേൾക്കാനായി പോയത്. അപ്പോഴേക്കും 1:30 കഴിഞ്ഞിരുന്നു. ഞാൻ റേഡിയോ കേൾക്കുന്ന വീടിന്റെ ജനലരികിൽ എത്തിയപ്പോൾ കേൾക്കുന്നത് എസ് ജാനകി പാടിയ ഗാനം. മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ, ഈ ഗാനം കേട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നവിടെ നിന്നു. അന്നത്തെ ആ ഓർമ്മയ്ക്കായി ഈ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും മണിയറ ശില്പികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുന്നു. നഗരമേ നന്ദി എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, കെ രാഘവൻ ഈണം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം. അന്ന് തോട്ടിൽ വീണ് നനഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി വി ആർ സദാനന്ദിനു വേണ്ടി ഗാനമിതാ.

പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ എഴുതിയ കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, 1966 എൻ്റെ പിതാവ് പട്ടാളത്തിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ ഡൽഫി എന്ന പേരുള്ള ഒരു റേഡിയോ കൊണ്ടുവന്നു. ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ ഏരിയൽ വലിച്ചു കെട്ടി റേഡിയോ ഓൺ ചെയ്തു. ആ സമയത്ത് ചലച്ചിത്ര ഗാന പരിപാടി നടക്കുകയാണ്. ഞാൻ ഉടൻ കേട്ട പാട്ട് കൽപ്പനതൻ അളകാപുരിയിൽ പുഷ്പിതമാം പൂവാടിയിൽ എന്ന പാട്ടാണ്. പിന്നീട് തിരക്കിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇതെന്ന്

മനസ്സിലായി. ആദ്യമായി റേഡിയോയിലൂടെ കേട്ട ആ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോടുള്ള തങ്കച്ചൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ ഗാനം കേൾപ്പിക്കാമല്ലോ. പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്റ്റേഷൻ മാസ്റ്റർ.

ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓണം വരവായി. പഴയകാല ഓണത്തിൻ്റെ ഓർമ്മയാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് താമസിക്കുന്ന ഗിരിജയാണ്. കത്ത് വായിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാലം എത്ര രസമായിരുന്നു. ഓണത്തിന് മുമ്പുള്ള കൊയ്ത്തുകാലം വരവായി. പാടവരമ്പിലൂടെ അയൽപക്കത്തെ കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ പോയിരുന്ന കാലം. കൊയ്തു വച്ചിരിക്കുന്ന കറ്റകളിൽ മറികടന്നു പോകുന്നതും കൂട്ടത്തിൽ നെല്ല് കൊയ്തു വയ്ക്കുന്ന അമ്മമാരുടെയും മറ്റും കൊയ്ത്തുപാട്ടുമൊക്കെ എത്ര രസമായിരുന്നു. ആ പഴയകാലം മറക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഒരു പാടവരമ്പോ പാടമോ ഒന്നുമില്ല. കൂട്ടമായി പോകുന്ന കുട്ടികളെല്ലാം ഇന്ന് സൈക്കിളിലോ സ്കൂൾ ബസ്സിലോ ഒക്കെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ പഴയകാല ഓർമ്മയ്ക്കായി ഒരു പാട്ട് ചോദിക്കുന്നു. ആയില്യം പാടത്തെ പെണ്ണെ, ഗാനം കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് നിന്നും ഗിരിജ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം സലിൽ ചൗധരി. രാസലീല എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, സലിൽ ചൗധരി ഇണം പകർന്ന്. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഓർമ്മച്ചപ്പിൽ ഇനി കായംകുളം പുതിയ വിളയിൽ നിന്നും ആർ ദിലീപ് അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ചയുള്ള ഓർമ്മച്ചപ്പ് മുടക്കാറില്ല. കാരണം 1960, 70, 80 കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങൾ കേൾക്കാമല്ലോ. ഈ പരിപാടി ഗംഭീരമാകുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 26 തിരുവോണം വരികയാണല്ലോ. ജാതിമത വ്യത്യാസമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം കേരളത്തിൻ്റെ ഉത്സവം തന്നെയാണ്. അതിനാൽ ഈ അവസരത്തിൽ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഓണപ്പൂവേ ഓണപ്പൂവേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ആർ ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം ഓർമ്മകൾ കോർത്തിണക്കിയ പൂക്കളമാണല്ലോ ഓണം. അങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി കൂട്ടുവരുന്നുണ്ട്. ഈ ഗാനം എല്ലാ അവതാരകർക്കും ആചാര്യ തിരുവത്ര, കരിയിലക്കുളങ്ങര അജിത, പുതിയവിള ആർ സോമശേഖരപിള്ള, ഗീത സനൽ, കായംകുളം രാമപുരത്തുള്ള ഫിലിപ്പ്, ഉദയൻ, സച്ചു എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ദിലീപ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. ONV കുറിപ്പെഴുതി സലിൽ ചൗധരിയണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈ ഗാനം മറക്കുമോ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. കുറേ ഓർമ്മപ്പെടുത്തലുകളാണ് ഓണം. പൂക്കളും പച്ചപ്പുമെല്ലാം ഇന്നലകളുടെ കൂട്ടിവയ്പ്പുകൾ കൂടിയാണ്. അവ ക്രമമായി ഭംഗിയോടെ നിരത്തിയതല്ലേ ഓരോ ജീവിതവും? ചിലപ്പോൾ ഒരു കാറ്റിൽ അവയെല്ലാം പറന്നു പോകാം, അല്ലെങ്കിൽ ഉരുകുന്ന ചൂടിൽ വാടിക്കരിഞ്ഞു പോകാം, അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ തൂത്തുവാരി കൂട്ടി കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലാണ് കാലം നമുക്ക് നൽകുന്നത്. ഓണമുണ്ട വയറെ ചൂളമ്പാടിക്കട എന്ന പഴഞ്ചൊല്ലും കതിരണിഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. എങ്കിലും ആഘോഷം ആഘോഷിച്ച് തന്നെ തീർക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന ഓണം നമ്മളുടെ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും കൂടി പൂക്കളം ഒരുക്കൽ കൂടിയാണല്ലോ. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
4: അതിനെന്താ വിട്ടപ്പിള്ളി 3 days കോമ്പോ കോമ്പോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
3: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
5: വിട്ടപ്പിള്ളി ഏജൻസീസ്.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്. മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
2: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
6: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
10: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
11: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
12: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനെ ഈ മൺ ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
11: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
13: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
14: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാ ശ്രോതാക്കളും ഓണത്തിരക്കിലായിരിക്കും, ഓണപ്പാച്ചിലായിരിക്കും.
1: അതെ,
0: ആകാശവാണിയുടെ ഓണം പ്രത്യേക പരിപാടികൾ അത്തം ദിനം മുതൽ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ പരിപാടികൾ ഉൾപ്പെടെ കേട്ട് വിശദമായി എഴുതിയ കത്തുകളും സന്ദേശങ്ങളും നമുക്ക് വായിക്കാം. ആദ്യം കത്തുകൾ വായിക്കാം.
1: അതെ, ഒരുപാട് കത്തുകളുണ്ട്.
0: വായിച്ചു. പതിവ് പോലെ തന്നെ വക്കം വാഹിദ് കലറ ഒരാഴ്ചത്തെ പരിപാടികൾ വളരെ വിശദമായി തന്നെ 5 കത്തുകളിലൂടെ നമുക്ക് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്.

0: 2:45 പ്രക്ഷേപണം ചെയ്യുന്ന തുടർനാടകം മുടങ്ങാതെ കേൾക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് ഞാനും കുടുംബവും. ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങിയ MD വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവിന്റെ റേഡിയോ നാടകരൂപം വളരെ ഉചിതമായ സമയത്താണ് തുടങ്ങിയത്. കാരണം അതിലെ കേന്ദ്ര കഥാപാത്രമായ വേലായുധനെ സിനിമയിൽ അവതരിപ്പിച്ച നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, ഞായറാഴ്ച വൈകുന്നേരം 5 പ്രക്ഷേപണം ചെയ്ത മൊഴിയുറവകൾ 2 പ്രശസ്ത ഗായകരുടെ സംഗമമായിരുന്നു. അതായത് CO ആന്റോയുമായി G വേണുഗോപാൽ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായി. ഗായകൻ ആന്റോ ആദ്യം ലളിതഗാനങ്ങളിലൂടെ നാടകഗായകനായി, തുടർന്ന് കഠിന പരിശ്രമത്തിലൂടെ മദ്രാസിൽ സിനിമാ ഗായകനാവുകയും ചെയ്തു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ, MG ധരൻ തൃക്കരിപ്പൂർ അയച്ച കത്താണ് അടുത്തത്. നാം ഏറ്റെടുക്കുന്ന മഹത്തായ ഉദ്യമങ്ങളിൽ പ്രതിബന്ധങ്ങളും ദുഷ്പ്രയോജന ബോധവും നൈരാശ്യവും പരാജയവും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ടും തളരാതെ മുന്നോട്ടു പോകുന്നവർക്ക് ഒരു വഴി താനേ തുറന്നുകിട്ടും എന്ന മഹത്തായ സന്ദേശം നൽകിയ രാമായണ പൊരുൾ ശ്രോതാക്കൾക്ക് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള ഊർജം പകർന്നു തരുന്നതായിരുന്നു. ആകാശവാണിക്കും പ്രൊഫസർ PR ലളിതമ്മയ്ക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം ഓണാശംസകളും അറിയിക്കുന്നു. മറ്റൊരു കത്തുകൂടിയുണ്ട്. കർക്കിടകത്തിലെ സായാഹ്നങ്ങളിൽ ഉത്തര കേരളത്തിലെ മിക്ക വീടുകളും രാമായണ പാരായണത്തിലൂടെ ധന്യമായിരുന്നു. ഇന്ന് അത് വിരളമായി. ആകാശവാണി പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രക്ഷേപണം ചെയ്തു വന്ന രാമായണ പാരായണം ശ്രദ്ധേയമായിരുന്നു എന്നും MG ധരൻ തൃക്കരിപ്പൂർ എഴുതുന്നു.
0: അടുത്ത കത്ത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൻ്റെതാണ്. നേരത്തെ വായിച്ചതുപോലെ നഫീസയുടെ 3 കത്തുകൾ കിട്ടിയിട്ടുണ്ട്. 8/8/2026 പ്രകാശധാരയിൽ പാമ്പുകടി അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജീന ബദർ നടത്തിയ പ്രഭാഷണം തികച്ചും അവസരോചിതമായി എന്നെഴുതിയിട്ടുണ്ട്. ഒട്ടേറെ അറിയപ്പെടാത്ത കാര്യങ്ങൾ അടുത്തറിയാനും പഠിക്കാനും ആ പ്രഭാഷണം സഹായകരമായി. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, 10/8/2026 ഹരിപ്പാട് അച്യുത ശാസ്ത്രി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു, അറിയാതെ കണ്ണു നിറഞ്ഞുപോയി എന്നെഴുതിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാല ജീവിതം എത്ര പരിതാപകരം! അമ്മയുടെ ആ ഉപദേശത്തോടെ മുന്നേറിയ ആ മഹാനെ ആർക്കാണ് മറക്കാൻ കഴിയുക? നന്മ തിന്മ, തിന്മയോടുള്ള കൂടുതൽ ആസക്തി തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 9/8/2026 പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ച സുഭാഷിതം, ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശ അർബുദ ദിനത്തിൽ പ്രകാശധാരയിൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം എന്നീ ഇനങ്ങൾ ശക്തമായി എന്നും എഴുതിയിട്ടുണ്ട്. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, 17/8/2026 ചങ്കമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത രവിശങ്കർ ആലപിച്ച ഉഷമലരി കർഷക ദിനമായ ചിങ്ങം 1 മാറ്റുകൂട്ടിയതായിരുന്നു. കള്ളവുമില്ല ചതിവുമില്ല ഒന്നായി കഴിഞ്ഞിരുന്ന ആ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിങ്ങം 1 ഹരിപ്പാട് അച്യുത ശാസ്ത്രി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അന്നത്തെ ദിവസത്തിന് മാറ്റുകൂട്ടുക തന്നെ ചെയ്തു. അലവിയുടെയും ഗോവിന്ദന്റെയും വിദ്യാലയകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സുഹൈൽ മൗലവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം സാഹോദര്യം ശക്തമായി. ആ ഗോവിന്ദനാണല്ലോ പിന്നീട് ഇടശ്ശേരിയായി മാറിയതും. ആലിപ്പഴം കൊടുത്ത് ഗോവിന്ദന് വിശപ്പൊതുക്കിയ ആ ഭാഗം ആർക്കാണ് മറക്കാൻ കഴിയുക? എന്നിങ്ങനെയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിരിക്കുന്നത്. കത്തുകൾക്ക് നന്ദി.
1: പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ നിന്ന് PS തങ്കച്ചൻ അയച്ച കത്തിൽ, 13 രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത സാഹിത പ്രമുഖന്റെ സുഭാഷിതം കാലഘട്ടത്തിന് യോജിച്ചതായി. ചെറുതും വലുതുമായ വിഷാദ രോഗത്തിന് അടിമകളാണ് പലരും. അതിൽ ചിലർക്കു മാത്രമേ മരുന്നുകൊണ്ടുള്ള ചികിത്സ ആവശ്യമുള്ളൂ. അത്തരക്കാർക്കും മറ്റ് ലഘു വിഷാദ രോഗികൾക്കും ഇത്തരം സുഭാഷിതങ്ങൾ ശക്തി പകരും. ഇങ്ങനെയുള്ള സുഭാഷിതങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു.
0: അടുത്ത കത്ത് മുരളി മേലേപ്പാട്ട് എടപ്പാൾ ആണ് എഴുതിയിരിക്കുന്നത്. പറയാതെ ഞാൻ കൂടെ വരാം, നമുക്ക് നടക്കാം. നല്ല ഭക്ഷണം, ശരിയായുള്ള ഉറക്കം, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, പരോപകാരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ മെല്ലെ മെല്ലെ ഇടപെട്ട് അവരുടെ ദിനചര്യയിൽ മാറ്റമുണ്ടാക്കി ശരിയായ ചിട്ടയിലൂടെ ഇത്തരം രോഗികളെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ വിശദമായി സംസാരിച്ചു. ഡോക്ടർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മുരളി മേലേപ്പാട്ട്. ഒരു കത്തുകൂടിയുണ്ട്. പ്രക്ഷേപണം ചെയ്ത ലളിതഗാനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രകാശധാരയിലെ പോഷകക്കുറവ് കൊണ്ടുള്ള രോഗങ്ങൾ ഹോമിയോ വീക്ഷണത്തിൽ ഡോക്ടർ ഉഷ വിശദമായി സംസാരിച്ചു. ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട പോഷകാഹാരങ്ങളെക്കുറിച്ച് ശരിയായി സംസാരിച്ചുവെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: ഹരികുമാർ തോട്ടപ്പള്ളിക്ക് 13 യുവജനദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ജെൻസികളെക്കുറിച്ചുള്ള പ്രഭാതഭേരി വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 65%

0: 35 വയസ്സിന് താഴെയുള്ളവരാണ്. അന്തസ്, അവസരം, വിദ്യാഭ്യാസം, സുസ്ഥിര ഭാവി എന്നിവയൊക്കെയാണ് യുവജനത തേടുന്നത്. ഇതേക്കുറിച്ച് അവതരിപ്പിച്ച പ്രഭാതഭേരി അവസരോചിതമായി എന്ന് ഹരികുമാർ തോട്ടപ്പള്ളി എഴുതുന്നു.
1: അടുത്ത കത്തെഴുതിയിരിക്കുന്നത് കെ രാമചന്ദ്രപിള്ള, പടപ്പറമ്പ്, വറ്റല്ലൂർ, മലപ്പുറത്ത് നിന്നാണ്. സർഗകേരളത്തിൽ സുഗതകുമാരി ടീച്ചറുടെ നന്ദി എന്ന കവിത കേൾപ്പിച്ചത് ഹൃദ്യമായി. മലയാള കഥകളിലെ കേരളീയത ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണവും ശ്രദ്ധേയമായി. സാഹിത്യവേദിയിൽ അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച തേയിയമ്മ എന്ന കഥ മികച്ചതായി എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സാകുന്ന കൊട്ടാരത്തെ കാക്കുന്ന കാവൽ ദേവന്മാരായ ഇന്ദ്രിയങ്ങളെയും വിഷയമാക്കി പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതം ഗഹനവും ചിന്തോദ്ദീപകവുമായിരുന്നു. അതുപോലെ തന്നെ ഫാദർ സുശീൽ വർഗീസ്, നീലേശ്വരം സദാശിവൻ, സാഹിത പ്രമുഖൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. മഹാകവി കുട്ടമത്തിന്റെ ഓർമ്മദിനമായ 7-ാം തീയതിയിലെ ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ കേരളവിലാസം എന്ന കവിത ആദർശ് ആലപിച്ചത് അവസരോചിതവും ആസ്വാദ്യവുമായി. ചങ്ങമ്പുഴയുടെ പൈതൽ ഡോക്ടർ എസ് അശ്വതി ആലപിച്ചതും അതീവ ഹൃദ്യമായി. 8-ാം തീയതി ലങ്കേഷ് അഗസ്റ്റ്യക്കോട് അവതരിപ്പിച്ച രഞ്ജിനി ഏറെ ഇഷ്ടമായി എന്നും കെ രാമചന്ദ്രപിള്ള പടപ്പറമ്പ് എഴുതിയിട്ടുണ്ട്.
0: ജ്യോതിലക്ഷ്മി പുനലൂർ അയച്ച കത്തിൽ 10-ാം തീയതിയിലെ ഉഷമലരിയിൽ ശൂനാട് കുഞ്ഞമ്പിള്ളയുടെ കാവ്യോപാസന എന്ന കവിത ജി ശ്രീറാം പാരായണം ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. ഒപ്പം ഉദയഗീതത്തിൽ മണ്ണൂർ രാജകുമാരനുണ്ണി, ജാനകി എന്നിവർ പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. രണ്ട് കത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ രണ്ടാമത്തതിൽ സുഭാഷിതത്തെക്കുറിച്ചാണ്. ഫാദർ സുശീൽ വർഗീസ്, കെ വി ദേവ്, ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ, നീലേശ്വരം സദാശിവൻ എന്നിവരുടെയൊക്കെ സുഭാഷിതം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
1: അടുത്ത കത്തെഴുതിയിരിക്കുന്നത് ചേർത്തല തിരുനെല്ലൂരിൽ നിന്നുള്ള ആന്റപ്പനാണ്. അദ്ദേഹത്തിന്റെ രണ്ട് കത്തുകളുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി 12:40 പ്രകാശധാരയിലെ കൂർക്കം വലി കാരണങ്ങളും റെമഡീസും ഡോക്ടർ ജ്യോതിശങ്കറിന്റെ പ്രഭാഷണം വളരെ ഇൻഫോർമേറ്റീവായി, തെറ്റിദ്ധാരണ മാറ്റാൻ വളരെ സഹായിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, 2010 മുമ്പുള്ള ചിത്രങ്ങളുടെ ഗാനങ്ങൾ ഹൃദ്യമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ദേശഭക്തി വർദ്ധിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തുമല്ലോ. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത് ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ചെമ്മനം ചാക്കയുടെ നെല്ല് എന്ന കവിത അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു. 15-ാം തീയതിയിലെ രാമായണ പാരായണം, രാവണവധവും രാമന്റെ അയോധ്യാ പ്രവേശനവും സ്വാതന്ത്ര്യദിനത്തിലായത് മാച്ചിംഗ് ആയി. കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദീർഘമായ വികാരഭരിതമായ പ്രസംഗത്തിന് ശേഷം പ്രക്ഷേപണം ചെയ്ത ദേശഭക്തി ഗാനങ്ങൾ ഇതുവരെ കേൾക്കാത്തതും വളരെ മനോഹരവുമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. ഓഗസ്റ്റ് 16-ാം തീയതിയിലെ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ കുട്ടികളുടെ ബാലലോകം പ്രോഗ്രാം വളരെ നന്നായിരുന്നു എന്നും ആന്റപ്പൻ ചേർത്തല എഴുതിയിട്ടുണ്ട്.
0: പയം സതീശൻ അവതരിപ്പിച്ച കഥാപ്രസംഗം പ്രാണി കേട്ടു, ഒരുപാട് ഇഷ്ടമായി. അവതരണം, പശ്ചാത്തലം എല്ലാം നന്നായി. ഒരു നല്ല കഥാപ്രസംഗം തന്നെ ഇത്. ആകാശവാണിക്കും കാഥികൻ വെമ്പായം സതീശനും പിന്നണിയിൽ പങ്കെടുത്തവർക്കും ശ്രോതാവായ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നെന്നാണ് മനോജ് മാവേലിക്കര എഴുതിയിരിക്കുന്നത്. ഒപ്പം ഹലോ പ്രിയഗീതം, വയലും വീടും, രാമായണ പാരായണം, കണ്ടതും കേട്ടതും എന്നിങ്ങനെയുള്ള എല്ലാ പരിപാടികളും നന്നാവുന്നുണ്ട് എന്നും മനോജ് അഭിപ്രായപ്പെടുന്നു. നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ വെള്ളായണിയിലെ കിരൺ അയച്ച കത്തുകളാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലലോകം പരിപാടിയിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ നല്ല നിലവാരം പുലർത്തിയെന്ന് അറിയിക്കുന്നു. ഒപ്പം കിരൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, വി പി ഷുഹൈബ് മൗലവി എന്നിവരുടെ സുഭാഷിതം നല്ല നിലവാരം പുലർത്തി എന്നും കിരൺ എഴുതിയിട്ടുണ്ട്.
1: കടക്കാവൂർ പ്രേമചന്ദ്രൻ നായരുടെ കത്താണ് അടുത്തത്. ആദ്യമായി ഓണാശംസകൾ നേർന്നുകൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ നിന്ന് ഞാൻ കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതുന്നു. രാമായണ മാസത്തിലെ പ്രോഗ്രാമുകൾ സശ്രദ്ധം കേട്ടിരുന്നു. രാമായണ പാരായണം, രാമായണപ്പൊരുൾ കൂടാതെ മറ്റു പ്രോഗ്രാമുകൾ എല്ലാം നല്ല നിലവാരം പുലർത്തി. എഴുമറ്റൂർ രാജരാജവർമ്മ സാറിന്റെ രാമായണപ്പൊരുൾ വിവരണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. പിന്നെ എന്നും രാവിലെയുള്ള ഉഷമലരി, ഉദയഗീതം എന്നിവ വളരെ നന്നായിരുന്നു. ഉഷമലരിയിൽ ശ്രീമതി രഞ്ജിനി സുധീരന്റെ ആലാപനം ഏറെ ഇഷ്ടമായി എന്നെഴുതിയിട്ടുണ്ട്. ഓണക്കാലത്ത് നല്ല വിഭവങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു പ്രതീക്ഷയും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓണപ്രോഗ്രാമുകൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ല നിലവാരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിയിലെയും FM-ലെയും എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദ്യമായ ഓണാശംസകളും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ നേർന്നിട്ടുണ്ട്. കത്തിന് നന്ദി.
0: പള്ളിപ്പാട് എന്ന് ഉദയഭാനു അയച്ച കത്ത് വളരെ ദീർഘമാണ്. പൊതുവെ സുഭാഷിതം, ഉഷമലരി എന്നീ പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പഴയ ഗാനങ്ങളുടെ ഒരു ആരാധകനാണ് അദ്ദേഹം എന്നും പള്ളിപ്പാട് ഉദയഭാനു എഴുതിയിട്ടുണ്ട്. പഴയ പാട്ടുകൾക്ക് കൂടുതൽ സമയം നൽകണം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മാന്നാറിലെ ആരിഫ ബീവി വളരെ വിശദമായ ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. ഗ്രാമകേരളത്തിൽ താളുകറിയുടെ രുചിക്കൂട്ടുകൾ സുരേഷ് മണ്ണാറശാലയുടെ ചിത്രീകരണം വളരെ ഇഷ്ടപ്പെട്ടു. കല്ലൻമുളയെപ്പറ്റിയുള്ള അവതരണം, ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു തിലകക്കുറി, എം എസ് സ്വാമിനാഥന്റെ വിജയഗാഥകൾ കേട്ടു. ആരിഫ ബീവി വയലും വീടും പരിപാടിയെക്കുറിച്ച് ദീർഘമായി തന്നെ എഴുതിയിട്ടുണ്ട്. നെല്ല് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനെ പറ്റി പറയുന്നത് കേട്ടു. പിന്നെ നെല്ല് പാറ്റിയെടുക്കാൻ പ്ലാസ്റ്റിക് മുറത്തിന് പകരം വരിഞ്ഞ നാടൻ മുറം തന്നെ ഉപയോഗിക്കണം എന്നാണ് ആരിഫ ബീവി നിർദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന് എഴുതിയിട്ടുണ്ട്. നെല്ല് കുത്തണം, പുഴുങ്ങണം, ഇതൊക്കെ നമ്മൾ പഴയ രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ആരിഫ ബീവി മാന്നാറിന്റെ അഭിപ്രായം. ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് വിശദമായി ശ്രോതാക്കൾ എഴുതിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ നമ്മൾ വായിച്ചു.
1: എല്ലാം ദീർഘമായ കത്തുകളായിരുന്നു.
0: ഇനി നമുക്ക് ഇമെയിലായി അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: അതെ, ആദ്യത്തെ സന്ദേശം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടേതാണ്. പ്രഭാതപേരിയെ പറ്റിയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. വാഹന മോഡിഫിക്കേഷനിൽ നിയന്ത്രണം ആവശ്യമാണ്. രാത്രിയിലെ യാത്രകളിൽ പലപ്പോഴും ലൈറ്റ് ഡിം ചെയ്യാതെ പോകുന്ന വാഹനങ്ങൾ ഏറെയാണ്. ഇത് ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 14-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി എന്ന് എഴുതിയിട്ടുണ്ട്. 14-ാം തീയതി സി എ അബുബക്കർ, വിളയിൽ ഫസീല, എൻ കനകമണി എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകൾ വളരെ മനോഹരമായിരുന്നു. ഇന്റർനെറ്റ് വഴിയുള്ള സ്ത്രീ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. വ്യാജ പ്രൊഫൈൽ നിർമ്മാണം, അശ്ലീല ചിത്രപ്രചാരണം, മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഭീഷണി എന്നിവ പ്രധാന കുറ്റകൃത്യങ്ങളാണ്. ഇതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പിലാക്കിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയും. സ്ത്രീ സൈബർ കുറ്റകൃത്യങ്ങളെയും നിയമപരിരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ച് 16-ാം തീയതി അഡ്വക്കേറ്റ് കോകില ബാബു നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമായിരുന്നു. നമ്മുടെ നാട്ടിൽ തരിശുകിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിലൂടെ പച്ചക്കറി കൃഷി ആരംഭിച്ചാൽ നമുക്ക് ഭാവിയിൽ വിഷരഹിത പച്ചക്കറികൾ കഴിക്കാൻ കഴിയും. ഒപ്പം ആശുപത്രി ചെലവ് കുറയ്ക്കാനും കഴിയും. 17-ാം തീയതിയിലെ പ്രഭാതഭേരി അവസരോചിതമായി. സന്ദേശം അങ്ങനെ നീണ്ടുപോവുകയാണ്. ഓരോ പരിപാടിയെപ്പറ്റിയും വിശദമായി എഴുതിയിട്ടുണ്ട്. ഇനി ആവണി പൊന്നൂഞ്ഞാലിനെ പറ്റിയാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ സംസ്ഥാന സർക്കാർ കാർഷിക രംഗത്ത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, നെല്ല് സംഭരണം, വിദ്യാർത്ഥികളെയും യുവാക്കളെയും കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിച്ച സുരേഷ് മുതുകുളവുമായുള്ള അഭിമുഖത്തിലൂടെ കൃഷി സംബന്ധമായ ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച പരിപാടി ഏറെ ഹൃദ്യമായി. ക്രൂരനും ധിക്കാരിയുമായ ഭൂവുടമയായ പെഡ്രോ പരാമോ എന്ന വ്യക്തിയുടെ സ്വാർത്ഥതയും അധികാരമോഹവും ക്രൂരതകളും മൂലം പ്രേതഭൂമിയായി മാറിയ മനോഹരമായ ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞ മെക്സിക്കൻ എഴുത്തുകാരനായ ഹുവാൻ റോൾഫോ രചിച്ച വിഖ്യാത നോവൽ പെട്രോ പരാമോയെ വിലയിരുത്തി 17-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളിലും വിശ്വാസികൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി. സത്യം, കാരുണ്യം, ക്ഷമ, നീതി, ലാളി എന്നിവ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 18-ാം തീയതി വി പി സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 18-ാം തീയതി ഉഷമലരിയിൽ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കൃതി രഞ്ജിനി സുധീരൻ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ അടിത്തറ പാകിയ യുഗപുരുഷനായ ജോർജ് വർഗീസ് എന്ന കാക്കനാടൻ തനിമയാർന്ന ആഖ്യാന ശൈലിയിലൂടെ 50-കളിലെയും 60-കളിലെയും പരമ്പരാഗത റിയലിസത്തെ പൊളിച്ചെഴുതി. 18-ാം തീയതി സർഗകേരളത്തിൽ കാക്കനാടിന്റെ സർഗപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബെറ്റി മോൾ മാത്യു നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. സി എസ് രാജേഷ് അവതരിപ്പിച്ച ഒരു നാടൻ വിരഹം, കൊച്ചുവെളുപ്പാൻകാലം, ജലം എന്നീ വ്യത്യസ്തമായ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ബിനോയ് ജോസഫ് അവതരിപ്പിച്ച തട്ട് എന്ന കഥയും ഇഷ്ടപ്പെട്ടു. ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് പെയിന് കാരണമാകുമോ എന്ന വിഷയത്തെക്കുറിച്ച് 19-ാം തീയതി പ്രകാശധാരയിൽ ഡോക്ടർ സീന ആർവി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 19-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ ലോറി ഡ്രൈവറായ ദേവരാജനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖത്തിലൂടെ 3.5 പതിറ്റാണ്ടുകാലത്തെ തന്റെ തൊഴിൽ രംഗത്തെ കൈപ്പേറിയതും പ്രാരാബ്ധങ്ങളുടെയും അനുഭവങ്ങൾ പങ്കുവച്ചത് ശ്രദ്ധേയമായി. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഒറ്റപ്പെടലും ഡിപ്രഷനും ഉണ്ടാക്കും എന്ന് മാത്രമല്ല കാഴ്ചക്കുറവ്, പൊണ്ണത്തടി, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. രക്ഷകർത്താക്കൾ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറാവുകയും വേണം. കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കാൻ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക തന്നെ വേണം. 19 തീയതി ആതിര വിജയ് രചിച്ച ചിത്രീകരണം ഡിജിറ്റൽ രംഗത്തെ കുട്ടികൾ അവസരോചിതമായി.
0: മൂവാറ്റുപുഴയിലെ ദിലീപ് വി മുഹമ്മദ് അയച്ച സന്ദേശമാണ്. ആവണി പൊന്നൂഞ്ഞാലിൻ്റെ 1-ാം ദിവസമായ അത്തന്നാളിൽ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടപ്പോൾ അത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മാതൃകയായി അനുഭവപ്പെട്ടു. ഒപ്പം മനോഹരമായ ഏതാനും ഗാനങ്ങളും. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുത്ത 2-ാം ദിവസത്തെ ആവണി പൊന്നൂഞ്ഞാലിൽ ഗാനങ്ങളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും കേൾപ്പിച്ച ഗാനങ്ങളെല്ലാം ഗൃഹാതുരമായ ഓണ ഓർമ്മകളെ തൊട്ടുണർത്തുന്നതായി. മാത്രവുമല്ല, കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയെക്കുറിച്ചും വർത്തമാനകാല കാർഷിക പ്രതീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രശ്നപരിഹാരങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതായി. മലയാളത്തിലെ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശരിക്കും അവർ ഒരു ഗായിക എന്നതിലുപരി ഉപകരണ സംഗീതമുൾപ്പെടെ സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്രമാത്രം മികവ് പുലർത്തുന്ന ഒരു കലാകാരി കൂടിയാണെന്ന് മനസ്സിലാക്കി തന്നു. ആലാപനത്തിൽ വേറിട്ടൊരു ശൈലിക്കുടമയായ ആ ഗായിക അവതരിപ്പിച്ച ഗാനങ്ങളും എത്രയോ ആസ്വാദ്യകരമായിരുന്നു. ഓണാഘോഷം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം എന്ന തലക്കെട്ടിൽ സുനീഷ് വിതുര തയ്യാറാക്കിയ വാർത്താ വീക്ഷണം ഓണത്തിൻ്റെ ചരിത്രവും പുരാവൃത്തവും വർത്തമാനകാല പരിപ്രേക്ഷ്യവുമെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു ചെപ്പിലടച്ചതുപോലെ അവതരിപ്പിച്ചത് മനോഹരമായി. സായന്തന പരിപാടിയിൽ വഞ്ചിപ്പാട്ട് കലാകാരൻ ചമ്പക്കുളം ബേബിച്ചൻ അനുഭവങ്ങൾ അയവിറക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും വള്ളംകളിപ്പാട്ടിൻ്റെ ആവേശം തന്നെയായിരുന്നു. ശ്രോതാക്കൾക്കും വള്ളംകളി ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് പോലെ അത്യന്തം ഹൃദയഹാരിയായി അനുഭവപ്പെട്ടു ആ അഭിമുഖം. കേരള പോലീസിൽ നിലവിൽ വന്ന ജനകീയ പോലീസ് സർവീസായ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഭാതഭേരി ആ വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കുന്നതായി. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓണത്തിൻ്റെ പ്രത്യേക പരിപാടികൾ ഉൾപ്പെടെ ആകാശവാണി തയ്യാറാക്കുന്ന എല്ലാ പരിപാടികളും കേട്ട് വീണ്ടും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഇമെയിൽ സന്ദേശങ്ങളും അയക്കാൻ എല്ലാ ശ്രോതാക്കളും ഉത്സാഹം കാട്ടണം. ഇമെയിൽ സന്ദേശങ്ങൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. 2-3 പേർ മാത്രമാണ്, അല്ലെങ്കിൽ 4-5 പേർ മാത്രമാണ് ഓരോ ആഴ്ചയിലും മെയിൽ അയക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം എന്നാണ് എഴുത്തുപെട്ടിയിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എഴുത്തുകൾ അയക്കുക. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
0: ഇമെയിലായും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം ഇതാണ്: aartvmpm@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: aartvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. ഭക്ഷ്യസുരക്ഷാ നിയമം 2006. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ പി എം ബിനോ തോട്ടത്തിൽ സംസാരിക്കുന്നു.
2: ആഘോഷങ്ങളുടെ കാലമാണല്ലോ ഇപ്പോൾ. ആഘോഷങ്ങൾ ആനന്ദകരമാക്കുന്നത് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്നതിലൂടെയാണ്. ഈ ഓണക്കാലത്ത് ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനോടൊപ്പം നാം ഭക്ഷണത്തിൻ്റെ ഗുണമോ നിലവാരമോ ശ്രദ്ധിക്കാതെ ആരോഗ്യം നശിപ്പിക്കുന്ന തരത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷ്യസുരക്ഷാ നിയമം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധയോടും കരുതലോടും കൂടി ആഘോഷങ്ങളെ നോക്കിക്കാണാൻ സാധിച്ചാൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നേറാൻ സാധിക്കും. മായം കലർന്ന ഭക്ഷണം, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, തെറ്റായ ലേബലുകളുള്ള പാക്കറ്റ് ഭക്ഷണങ്ങൾ, കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ, ശുചിത്വമല്ലാത്ത സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം എന്നിവ മനുഷ്യരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന നിയമമാണ് ഭക്ഷ്യസുരക്ഷയും നിലവാരവും സംബന്ധിച്ച നിയമം 2006, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഭക്ഷ്യസുരക്ഷ എന്നത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകാത്തതും ശുദ്ധവും സുരക്ഷിതവും നിലവാരമുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുന്ന അവസ്ഥയാണ്. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടം മുതൽ വിൽക്കുന്നത് വരെ എല്ലാ ഘട്ടങ്ങളിലും ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കണം. ഒരു ഭക്ഷ്യവസ്തുവിൽ വിഷാംശം, അപകടകരമായ രാസവസ്തുക്കൾ, രോഗാണുക്കൾ, നിരോധിത നിറങ്ങൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാം. ദീർഘകാലം മോശം ഗുണനിലവാരമുള്ള ഭക്ഷണം ഉപയോഗിക്കുന്നത് ശരീരത്തിലെ വിവിധ അവയവങ്ങളെ ബാധിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. അതിനാൽ ഭക്ഷണം കേവലം വിശപ്പടക്കാനുള്ള വസ്തു മാത്രമല്ല, അത് ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്ത്യയിലെ വിവിധ ഭക്ഷ്യ നിയമങ്ങളെ ഏകീകരിക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും നിലവാരവും സംബന്ധിച്ച ഏകീകൃത നിയമ സംവിധാനം കൊണ്ടുവരുന്നതിനുമായി 2006 ഈ നിയമം രൂപീകരിക്കപ്പെട്ടത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രധാന സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI, ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി എന്ന് അറിയപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം നിശ്ചയിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുക, ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക, പരിശോധന നടത്തുക, പൊതുജനങ്ങളിൽ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപാരമോ നിർമ്മാണമോ നടത്തുന്നവർ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നേടേണ്ടതാണ്. സ്ഥാപനത്തിൻ്റെ സ്വഭാവവും പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയും അനുസരിച്ച് രജിസ്ട്രേഷനോ ലൈസൻസോ ആവശ്യമായി വരും. ഭക്ഷണത്തിലെ മായം സമൂഹത്തിന് ഒരു വലിയ ഭീഷണിയാണ്. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ചിലർ ഭക്ഷ്യവസ്തുക്കളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ ചേർക്കാറുണ്ട്. പാലിൽ വെള്ളം ചേർക്കുക, മസാലപ്പൊടികളിൽ നിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക, നിരോധിതമോ ഹാനികരവുമായ നിറങ്ങൾ ചേർക്കുക, പഴകിയ ഭക്ഷണം പുതിയതുപോലെ വിൽക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഉപഭോക്താവിന്റെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്നു. കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബൽ പരിശോധിക്കുന്ന ശീലം ഓരോ ഉപഭോക്താവിനും ഉണ്ടായിരിക്കണം. വാങ്ങുന്നതിന് മുൻപ് നിർമ്മാണ തീയതി, ഉപയോഗവുമായി ബന്ധപ്പെട്ട തീയതി, പാക്കറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, അസാധാരണമായ മണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാലാവധി കഴിഞ്ഞതോ ഉപയോഗമല്ലാത്തതോ ആയ ഭക്ഷണം വിൽക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. ചിലപ്പോൾ കുറഞ്ഞ വിലയുടെ ആകർഷണത്തിൽ ഉപഭോക്താക്കൾ ഉൽപ്പന്നത്തിന്റെ ലേബൽ പോലും പരിശോധിക്കാതെ വാങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കണം. കുറഞ്ഞ വിലയേക്കാൾ പ്രധാനമാണ് നമ്മുടെ ആരോഗ്യവും കുടുംബത്തിൻ്റെ സുരക്ഷയും. വാങ്ങുന്നതിന് മുൻപേ ലേബൽ വായിക്കുക എന്നത് ഓരോ ഉപഭോക്താവിൻ്റെയും നല്ല ശീലമായിരിക്കണം. ഭക്ഷണത്തിൻ്റെ ലേബൽ എന്തുകൊണ്ട് പ്രധാനമാണ്? ഒരു പാക്കറ്റ് ഭക്ഷണ വസ്തുവിൻ്റെ ലേബൽ ഉപഭോക്താവിന് നിരവധി പ്രധാന വിവരങ്ങൾ നൽകുന്നു. അതിൽ സാധാരണയായി ഉൽപ്പന്നത്തിൻ്റെ പേര്, ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഉപയോഗ നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. ഭക്ഷ്യവസ്തുവിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ ഉണ്ടോ എന്നും ഉപഭോക്താക്കൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. ലേബൽ വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് വാങ്ങുന്നതെന്ന് അറിയാൻ കഴിയും. പരസ്യത്തിലെ ആകർഷകമായ ചിത്രങ്ങൾ മാത്രം നോക്കി ഭക്ഷണം തിരഞ്ഞെടുക്കാതിരിക്കുക. ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ മനസ്സിലാക്കി വേണം സാധനങ്ങൾ വാങ്ങാൻ. കുട്ടികൾക്കായി ഭക്ഷണം വാങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ്. നിറത്തിലും രുചിയിലും ആകർഷകമാണെന്ന കാരണത്താൽ മാത്രം ഒരു ഉൽപ്പന്നം നല്ലതാണെന്ന് കരുതി വാങ്ങാതിരിക്കുക. ഭക്ഷ്യവ്യാപാരിയുടെ ഉത്തരവാദിത്വം. ഭക്ഷണം വിൽക്കുന്ന ഓരോ വ്യക്തിക്കും സ്ഥാപനത്തിനും സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ലാഭത്തേക്കാൾ പ്രാധാന്യം ഉപഭോക്താവിൻ്റെ ആരോഗ്യത്തിനാണ് നൽകേണ്ടത്. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ അസംസ്കൃത വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. പാചക സ്ഥലവും സംഭരണ സ്ഥലവും വൃത്തിയായി സൂക്ഷിക്കണം. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ വ്യക്തിശുചിത്വം പാലിക്കണം. ഭക്ഷണം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കണം. പഴകിയതോ കേടായതോ ആയ ഭക്ഷണം ഉപഭോക്താക്കൾക്ക് നൽകാതിരിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താക്കളെ വഞ്ചിക്കാതിരിക്കുക. ഇങ്ങനെ ഭക്ഷ്യവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിയമം പാലിക്കുന്നത് ഒരു ഔപചാരിക ബാധ്യത മാത്രമല്ല, അത് സാമൂഹിക ഉത്തരവാദിത്വം കൂടെയാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, മുഴുവൻ സമൂഹത്തിന്റെ ആരോഗ്യത്തെയും ഭക്ഷ്യസുരക്ഷ ബാധിക്കുന്നു. കർഷകർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ഹോട്ടൽ ഉടമകൾ, വ്യാപാരികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശക്തമായ ഭക്ഷ്യസുരക്ഷാ സംസ്കാരം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓരോ ദിവസവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാങ്ങുന്നതിന് മുൻപ് ഭക്ഷ്യവസ്തുവിൻ്റെ ലേബൽ പരിശോധിക്കുക. കാലാവധി സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധിക്കുക. കേടായതോ അസാധാരണമായ മണമുള്ളതോ നിറമുള്ളതോ ആയ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക. വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ കൈകളും പാത്രങ്ങളും ശുചിയായി സൂക്ഷിക്കുക. പച്ചയും പാകം ചെയ്തതുമായ ഭക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കുട്ടികൾക്ക് സുരക്ഷിതത്വവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകുക. ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങൾ നിയമപരമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ശുചിത്വ നിബന്ധനകളും കർശനമായി പാലിക്കണം. സുരക്ഷിതമില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് യുക്തിസഹമായ സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറിൽ നേരിട്ട് പരാതി നൽകാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പർ 1800425 1125. ഭക്ഷണം നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നാം ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. ഭക്ഷ്യസുരക്ഷാ നിയമം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമപരമായ സംവിധാനമാണ്. എന്നാൽ നിയമം മാത്രമുണ്ടായാൽ മതിയാകില്ല. നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയും ഭക്ഷ്യവ്യാപാരികൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും ഉപഭോക്താക്കൾ ജാഗ്രത പുലർത്തുകയും വേണം. നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കാം. സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം.
1: ഭക്ഷ്യസുരക്ഷാ നിയമം 2006. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ പി എം വിനു തോട്ടത്തിൽ. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ 1800425 1125. ടോൾ ഫ്രീ നമ്പർ ഒരിക്കൽ കൂടി 1800425 1125.
0: നിയമരംഗം സമാപിക്കുന്നു.
3: മുദ്രകൾ കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
6: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആവശ്യമാണ്.
1: കവി അയ്യപ്പ പണിക്കർ സ്മൃതി സംഗമം റിപ്പോർട്ട്. ലോകസാഹിത്യത്തിലെ പുത്തൻ പ്രവണതകളെ മലയാളത്തിനും മലയാള കവിതയെ ലോകത്തിനും പരിചയപ്പെടുത്തിയ കവിയും നിരൂപകനും സാഹിത്യ ഗവേഷകനും വിവർത്തകനുമായിരുന്ന അയ്യപ്പ പണിക്കരുടെ സ്മൃതി സംഗമം ഇന്നലെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ നടന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വഴുതക്കാട് പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ.
2: തീർച്ചയായിട്ടും ഇതേപോലെ ഒരു പരിപാടി നമ്മൾ വർഷാവർഷമായിട്ട് നമ്മൾ നടത്തുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഗൗരവം വരാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ഒരു കാര്യപരിപാടി ആലോചിച്ചത്. കേരളത്തിലെ കവി പരമ്പരകളുടെ കയ്യിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ശ്രീ അയ്യപ്പ പണിക്കർ. കവിതയിലും എനിക്ക് തോന്നുന്നു പല കവികളുടെയും പഠിതാക്കളുടെയും ജീവിതത്തിന് ഒരുപാട് മാറ്റം വരുത്തില്ല. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ആ കവിതയും ആശയവും കവിതയിലൂടെ കൂടുന്ന ആശയങ്ങളും കൂടി അതിനകത്ത് വരണം എന്നുള്ള ഒരു ഇതും കൂടെ പുക്കാസയ്ക്ക് ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് പുക്കാസ ഈ പരിപാടി ഇത്രയും വളരെ പ്രാമുഖ്യത്തോടുകൂടി നമ്മൾ നടത്തുന്നത്. ഈ മാറി വരുന്ന കാലഘട്ടത്തിൽ കവിത കവിതയുടെ സ്ട്രക്ചറും കവിതയുടെ രീതികളും കവിതയുടെ സ്വഭാവവും അത് ഈ പറയുന്ന കവിത ഈ പ്രാസമൊപ്പിച്ചുള്ള കവിതയെന്ന് ഒരുപാട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഈ പറയുന്ന കാലഘട്ടത്തിൽ കവിതയ്ക്കൊരു പുതിയ മുഖം നൽകുന്ന ഇന്ന് കേരളത്തിലുള്ള മലയാള കവികളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, ഡോക്ടർ DD അനിൽകുമാർ.

0: പ്രിയമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാരണം പലരുടെയും ആ സുഹൃത്തുക്കളും സൗഹൃദ വലയം അത്ര വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യ പരിപാടി നമ്മൾ കുറച്ച് വ്യത്യസ്തത ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. പ്രഭാഷണം കൊണ്ടുണ്ടായ ഗുണം എന്ന് വെച്ചാൽ കവിതയെ കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കപ്പെട്ടുകയും ഡിസ്കസ് ചെയ്യപ്പെടുകയും ഉണ്ടായി. അയ്യപ്പണിക്കർ ഫൗണ്ടേഷൻ ഈ പുകാസയെ പോലെ തന്നെ അയ്യപ്പണിക്കരുടെ ആ കൃതികളെ കുറിച്ചിട്ടും അദ്ദേഹം കൊണ്ടുവന്ന ആ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നതിന് പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്.
1: മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് കവിയും കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ഡി അനിൽകുമാർ.
2: മലയാള കവിതയിലെ മഹാവിസ്മയങ്ങളിലൊന്നാണ് അയ്യപ്പ പണിക്കർ. അനേകം അനുകർത്താക്കളുള്ള ഒരു വംശവൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യബദ്ധമായ കവിതയുടെ പാതയെ വിച്ഛേദിച്ചുകൊണ്ട് ആധുനികതയെ പ്രോദ്ഘാടനം ചെയ്യുകയും ആധുനികതയ്ക്ക് അതീതമായ ഭാവുകത്വത്തിലൂടെ സഞ്ചരിക്കുകയും നവീനവും ശിഥിലവും പരീക്ഷണാത്മകവുമായ വ്യവഹാരമാക്കി മലയാള കവിതയെ പരിവർത്തിപ്പിക്കുകയും ചെയ്ത മഹാകവിയാണ് അദ്ദേഹം. മലയാള കവിത പല ചരിത്ര സന്ദർഭങ്ങളിൽ പല കാലങ്ങളിൽ പല നിലകളിൽ ഭാവുകത്വപരമായി മുറിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഭാവുകത്വത്തെ വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു ഭാവുകത്വം സൃഷ്ടിക്കുന്ന കവികൾ സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവരായിരിക്കും. പണിക്കർ സാറിനെ പറ്റി ഓർക്കുമ്പോൾ അത്തരത്തിൽ ഉന്നതമായ ഗോപുരമായി മലയാള കവിതയ്ക്കകത്ത് നിലകൊള്ളുന്ന ഒരു കവിയാണ് അദ്ദേഹം എന്ന് പറയാനായിട്ട് സാധിക്കും. മലയാള കവിതയിൽ ചീരാമന്റെ പാരമ്പര്യമല്ല കണ്ണശ്ശൻ പിൻപറ്റിയത്. കണ്ണശ്ശന്റെ പാരമ്പര്യത്തെ എഴുത്തച്ഛൻ വിച്ഛേദിക്കുന്നുണ്ട്. എഴുത്തച്ഛന്റെ പാരമ്പര്യത്തെ രണ്ട് നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്പ്യാര് വിച്ഛേദിക്കുന്നുണ്ട്. നമ്പ്യാരുടെ പാരമ്പര്യത്തെ വെൺമണി കവികൾ, വെൺമണി കവികളുടെ പാരമ്പര്യത്തെ കുമാരനാശാൻ, കുമാരനാശാന്റെ പാരമ്പര്യത്തെ ചങ്ങമ്പുഴ, ചങ്ങമ്പുഴയുടെ പാരമ്പര്യത്തെ ചങ്ങമ്പുഴയ്ക്ക് സമാന്തരമായി കവിത എഴുതിക്കൊണ്ട് വൈലോപ്പിള്ളിയും വിച്ഛേദിക്കുന്നുണ്ട്. എന്നാൽ വൈലോപ്പിള്ളി വരെയുള്ള കവികൾ സൃഷ്ടിച്ചു വെച്ച ഭാവുകത്വത്തെ വിച്ഛേദിച്ചുകൊണ്ട് ആധുനികത എന്ന് പറയുന്ന പുതിയൊരു ഭാവുകത്വത്തെ മലയാളിക്ക് ബോധ്യപ്പെടുത്താനാണ് അയ്യപ്പ പണിക്കർ തൻ്റെ ആദ്യകാല കവിത മുതലേ ശ്രമിച്ചത്. ലോകസാഹിത്യത്തിലുണ്ടായ ആധുനികതയ്ക്ക് സമാനമാണോ അയ്യപ്പ പണിക്കർ സൃഷ്ടിച്ച ആധുനികത എന്നാലോചിച്ചാൽ അത്രയൊന്നും ആദ്യകാലത്ത് സമാനത നമുക്കതിനകത്ത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹിക സാഹചര്യത്തിൽ മലയാള കവിത പിൻപറ്റി വന്ന ചില മാമൂലുകളെ റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ആദ്യം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആധുനികതയെ പ്രോദ്ഘാടനം ചെയ്ത കവിതയായിട്ട് നമ്മൾ കുരുക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുന്നത്. കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിതയെ അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ കവിതയ്ക്കകത്തുപോലും ഉപയോഗിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ, പുരാണ കേന്ദ്രിതമായ ചില അപനിർമ്മിതികൾ അല്ലെങ്കിൽ പാരമ്പര്യബദ്ധമായ ചില പദാവലികൾ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴെ നോക്കൂ, മൾ ജീവിത പ്രേമ താരകമേ അതാണൻ പ്രപഞ്ചം, രണ്ടു വരി കഴിഞ്ഞ് പറയുന്നുണ്ട്, ഞങ്ങൾ മർത്യർ നടനമാടുന്ന സങ്കടങ്ങൾ തൻ മൗനഗീതങ്ങൾ എന്നാണ്. ഇത്തരം വരികൾ നമ്മൾ പാരമ്പര്യത്തിൽ കേട്ട് ശീലിച്ച വരികളായിരിക്കും, പദസഞ്ചയങ്ങളായിരിക്കും. അതുകൊണ്ട് ആ പദസഞ്ചയങ്ങൾ അതുപോലെ തന്നെ കുരുക്ഷേത്രത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നെയും പുതിയതായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ, നീ അറിയുന്നു വായനക്കാര, നീറുമൻ ഉള്ളിൽ നിറയും വ്യഥകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യപ്പണിക്കർ ആ കുരുക്ഷേത്രം തന്നെ ആരംഭിക്കുന്നത്. ആ നീറുന്ന വ്യഥകൾ പറയാൻ അന്നേ വരെ നിലനിന്നിരുന്ന ഭാഷ മതിയാകില്ല. ആ ഭാഷയെ സ്വീകരിക്കുമ്പോഴും ആ കവിതയ്ക്കകത്ത് തന്നെ ആ ഭാഷയെ റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി അയ്യപ്പണിക്കർ സാർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ കുറെ കഴിയുമ്പോൾ അതിനെ ഈ ആധുനികതയിൽ നിന്ന് ആഗോളീകരണം വരെ നീളാൻ കഴിയുന്ന ഒരു കാലപ്രവാഹത്തെ ആ കവിതയ്ക്കകത്ത് അദ്ദേഹം ദീർഘദർശനം ചെയ്യുന്നത്. അദ്ദേഹം കവിതയ്ക്കകത്ത് ഈ കമോഡിഫിക്കേഷനെ പറ്റി, ചരക്കുവൽക്കരണത്തെ പറ്റി, മനുഷ്യൻ തന്നെ സ്വയം വിൽക്കാൻ നിൽക്കുന്ന ചരക്കായി മാറും എന്നുള്ള ഒരു സന്ദർഭത്തെ അദ്ദേഹം ദീർഘദർശനം ചെയ്ത് പറയുന്നുണ്ട് ആ കവിതയ്ക്കകത്ത്. ആളുതുക്കി തിരക്കി ഏറുന്നതാണ് ചന്തയതാണൻ പ്രപഞ്ചം, വിൽപ്പനയ്ക്ക് ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു, തങ്ങളെ തന്നെ വിൽക്കുന്നു വീണ്ടും തങ്ങൾ തന്നെ വിലപേശി നിൽപ്പു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ പാരമ്പര്യബദ്ധമായ പദശയ്യ അല്ലെങ്കിൽ പദാവലികൾ കവിതയ്ക്കകത്ത് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുകയും പക്ഷെ അതിനെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ആഗോളീകരണം വരെ നീളുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വളരെ സമകാലികമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രമേയത്തെ 1960s തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കുരുക്ഷേത്രം തികഞ്ഞ ഒരു ആധുനിക കവിതയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
1: അയ്യപ്പ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ചു സംസാരിച്ച ശ്രീ പ്രിയദാസ് മംഗലത്ത്.
3: നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സാഹിത്യകാരന്മാരെ മാത്രമല്ല കലാകാരന്മാരെ ആണെങ്കിലും ആ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് നമ്മൾ നടന്നടുക്കുമ്പോഴും പലപ്പോഴും കാണുന്ന വിഗ്രഹങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉടഞ്ഞുടഞ്ഞ് പോകുന്നതായിട്ടാണ്. പക്ഷേ അയ്യപ്പ പണിക്കരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് കൂടിക്കൂടി വരുന്നു. ഈ ആദരവ് കൂടിക്കൂടി വന്നാലും കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഗാന്ധിജിയുടെ കൂടെ താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആ ജീവിതം എത്ര രസകരമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ഈ നന്മ ഉള്ള മനുഷ്യനെ നമുക്ക് അത്രമാത്രം ആസ്വദിച്ച ഓരോ നിമിഷവും കൊണ്ടു നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മീനയോട് ചോദിച്ചാലും സുനിലിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പപ്പണിക്കർ സാറിൻ്റെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ജീവിതം ഓരോ നിമിഷത്തിലും നമ്മളിപ്പോൾ ഒരു ഗൃഹാതുരത്വം പോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ആദരവോടുകൂടി അങ്ങനെ ആയിരുന്നോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കും തോറും, നിങ്ങളും ഒരുപക്ഷെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, 1974 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് പറയുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, ഏറ്റവും നല്ല കവിതാ പുസ്തകത്തിനുള്ള അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇ എൻ മുരളീധരൻ നായർ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച സംഘടന അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പണിക്കർ സാർ പറയുകയാണ്, ഈ അവാർഡ് എനിക്കുള്ളതല്ല, ഈ അവാർഡ് നിങ്ങൾക്കുള്ളതാണ്, കാരണം നിങ്ങൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ടാണ് ഇത് കിട്ടിയത്. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഈ അവാർഡിൻ്റെ തുക മുഴുവൻ നിങ്ങൾക്കായിരിക്കും, പക്ഷെ ആരോടും പറയരുത്. മുരളീധരൻ നായർ അത് എതിർത്തെങ്കിലും പണിക്കർ സാർ സമ്മതിച്ചില്ല, അവാർഡിൻ്റെ തുക അദ്ദേഹത്തിന് കൊടുക്കും. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഒരു കവി രാഘവനത്തോളി അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് പൈസയില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ ആ കാലഘട്ടത്തിലെ ഏറ്റവും കയറി വരുന്ന ഒരു കവിയാണ്. നന്നായിട്ട് പണിക്കർ സാറിനെ കുറിച്ച് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിക്കർ സാർ ഒരു ദിവസം രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരണത്തിൻ്റെ സകലം ഞാൻ എടുത്തോളാം. അത് കാരണം ആ കക്ഷി രാഘവനത്തോളി അയ്യപ്പണിക്കർ സാറിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം അയ്യപ്പ പണിക്കരല്ല, അച്ചയ്യപ്പ പണിക്കരാണ്, എന്റെ അച്ഛനാണ് അദ്ദേഹം.
1: നാടക സിനിമാ കലാകാരനും നാടക അധ്യാപകനുമായ ശ്രീ റജു ശിവദാസ് അയ്യപ്പ പണിക്കരുടെ കവിത അവതരിപ്പിച്ചു.
4: നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. നീ രാത്രിതൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. നീ രാത്രിതൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. അങ്ങനെ വാക്കുകൾ കൊരുത്തുകൊണ്ട് ജീവിതത്തിന്റെ നിരർത്ഥകതയെ, ജീവിതത്തിന്റെ വിരസതയെ എവിടെയോ വാക്കുകൾ തളച്ചിട്ട് പേടികൊണ്ടോ, അച്ഛനോടുള്ള പേടികൊണ്ടോ, അമ്മയോടുള്ള പേടിയുണ്ടോ, ഗുരുക്കന്മാരോടുള്ള പേടികൊണ്ടോ, പേടിച്ചു വളർന്നത് കൊണ്ടോ, പറയാനുള്ളത് പറയാൻ കഴിയാതെ ഉള്ളിലേക്ക് വാക്കിനെ ചുരുക്കിക്കൊണ്ട് ജീവിച്ച് അവസാനം ജീവിതം വിരസമായി രാവും പകലും മാറിമറിയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭൂരിപക്ഷമുള്ള ഈ സമൂഹത്തിൽ നമുക്ക് പറയാനുള്ളത് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാതെ മൗനം പാലിച്ച് നിന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ വാക്കുകളെ എടുത്തുപയോഗിച്ചുകൊണ്ട് പോരാടുന്ന ഒരു അവസരത്തിൽ അയ്യപ്പ പണിക്കരുടെ കവിതകൾ ഏറ്റവും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. വാക്കുകൾ എന്ന കവിതയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുട്ട വിരിയും മുമ്പ്, കണ്ണ് വിടരും മുമ്പ്, കൊക്ക് പിളരും മുമ്പ്, കാല് നിവരും മുമ്പ്, ചിറകുകൾ ഉണങ്ങി തുടിച്ചു വീശും മുമ്പ്, ആ മുട്ടകൾ ഉടച്ചിട്ട്, കണ്ണുകൾ അടച്ചിട്ട്, കൊക്കുകൾ ചതച്ചിട്ട്, കാലുകൾ ചീന്തിപ്പറിച്ചിട്ട്, ചിറകുകൾ കീറിക്കരിച്ചിട്ട്, ചികയുന്നു ചിക്കുന്നു ചീറുന്നു പണ്ഡിതർ. അതായത് ഒരു ചോദ്യം ചോദിക്കുന്ന കുട്ടിയോട് അവിടെ ഇരിയടാ എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു. അല്ലെങ്കിൽ അമ്മയെ ഞാൻ ഇത്തിരി കളിക്കാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഇരിയടാ എന്ന് പറയുന്ന രക്ഷകർത്താക്കളിൽ തുടങ്ങുന്നു. ഒരു കുട്ടിയുടെ വാക്കിനെ അടിച്ചൊതുക്കുന്ന പണ്ഡിതരെന്ന രൂപത്തിലുള്ള അറിവില്ലാത്ത രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും നിരയിൽ തുടങ്ങുന്നു വാക്കിനെ അടിച്ചമർത്തുന്ന പ്രവണത.
1: ചടങ്ങിൽ ശ്രീ സുനിൽ പരമേശ്വരൻ സ്വാഗതവും ശ്രീ ഷിജു ഏലിയാസ് നന്ദിയും പറഞ്ഞു. കവി അയ്യപ്പ പണിക്കർ സ്മൃതി സംഗമം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ബിശു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.
1: കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതിരും ഒരാൾ കുളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകുമൊരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരിതളുതിരും ഒരാൾ കുളമിളകിയ

ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി വരികൾ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

ഹായ് ബാലലോകം കൂട്ടുകാരെ, ഓണാവധി ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. എന്തൊക്കെയായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ? ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈനുകളിൽ അത്തപ്പൂവിടാനുള്ള തിരക്കിട്ട ആലോചനയിലാണോ? കൂട്ടുകാരോടൊപ്പമുള്ള ഊഞ്ഞാലാട്ടവും ഓണക്കളികളുമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി ഇതൊന്നും തുടങ്ങാത്ത കൂട്ടുകാരാണെങ്കിൽ ആ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഓണം ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ. അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ കേരളം ഒട്ടുക്കും ഒരേ മനസ്സോടെയാണ് ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നത്. പക്ഷേ ഓണാഘോഷ രീതികളിലും ആചാരങ്ങളിലും തെക്കൻ തിരുവിതാംകൂർ മുതൽ വടക്കൻ മലബാർ വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ ബാലലോകം പരിപാടികൾക്കിടയിൽ നമുക്ക് ആ വൈവിധ്യങ്ങളെ കുറിച്ചുകൂടി അറിയാം.

കൂട്ടുകാർക്ക് തെക്കൻ കേരളത്തിലെ ഓണാഘോഷ രീതികളെ കുറിച്ച് അറിയാമോ? തിരുവോണ നാളിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന തിരുവോണവില്ല് തെക്കൻ തിരുവിതാംകൂറിന്റെ തനിമയാർന്ന ആചാരമാണ്. ഇവിടെ സദ്യയുടെ അവസാന ഘട്ടത്തിൽ കഴിക്കുന്ന പാൽപായസവും ബോളിയും ഏറെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ഓണം വാരാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നഗരവീഥികളിലും കനകക്കുന്ന് കൊട്ടാരമുറ്റത്തും അരങ്ങേറുന്ന ദീപാലങ്കാരങ്ങളും സാംസ്കാരിക പരിപാടികളും പ്രധാന ആകർഷണമാണ്. ബാലലോകത്തിൽ ഇനി നമുക്ക് മിഴി

0: മനോമി നൽകുന്ന ഓണ സന്ദേശം കേൾക്കാം.
1: ഹലോ കൂട്ടുകാരെ, വീണ്ടും ഇതാ ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. പൂവിളിയും അത്തപ്പൂക്കളും പൊന്നോണപ്പാട്ടുമായി നമ്മൾ ഓണത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. മലയാളത്തിന്റെ മഹാബലി പ്രജകളായ നമ്മളെ കാണാൻ വന്നടയുന്ന സുദിനം. ഐതിഹ്യങ്ങളും ആഘോഷങ്ങളുമായി മലയാളി ഒരുപോലെ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന സുദിനമാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഓണം. മനുഷ്യർക്കിടയിൽ കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല. ജാതിമത ഭേദമില്ലാതെ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരുടെ ജീവിതവും മാതൃകാപരമായ ഒരു ഭരണകാലവും കൂടി ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ കൂടി പരിഗണിക്കുന്നതാവണം മലയാളിയുടെ ആഘോഷങ്ങൾ. ഈ ഓണക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് വേണം ആഘോഷങ്ങൾ നടത്തേണ്ടത്. അവരും ഓണാഘോഷങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുറപ്പു വരുത്തുവാനും കഴിയണം. കോടി കൊടുക്കലിലും സദ്യയിലും മാത്രമല്ല, അവരുടെ അതിജീവനം ഉറപ്പാകുന്നതുവരെയും നാം അവരെ ചേർത്തു പിടിക്കണം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

മധ്യ കേരളത്തിലെ ഓണവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ ഇനി. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഓണത്തിന്റെ പാരമ്പര്യവും ജലോത്സവങ്ങളും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. പമ്പാ നദിയുടെ തീരത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ പ്രശസ്തമാണ്. 62 വിഭവങ്ങളോടെ പള്ളിയോടക്കരക്കാരുടെ പാട്ടിന്റെ അകമ്പടിയോടെ കഴിക്കുന്ന ഈ സദ്യ വളരെ ആകർഷകമാണ്. എറണാകുളത്തെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കൂറ്റൻ സാംസ്കാരിക ഘോഷയാത്രയാണ്. തൃശൂരിലെ 4 ഓണനാളിൽ നടക്കുന്ന പ്രശസ്തമായ പുലിക്കളി വേറിട്ടൊരു ദൃശ്യവിരുന്നാണ്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലേ. ഇനി നമുക്കൊരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നവർ ശ്രീലക്ഷ്മി, അനഖായ് നായർ, അഭിനന്ദ എസ് എസ്, ദേവനന്ദ എം ആർ, നീരജ എ എച്ച്, അനുഷ്ക പ്രവീൺ, അവന്തിക പ്രവീൺ, മിയ ജോൺസൺ, ശ്രുതിലയ എ നായർ, മെർലിനെസ് മനോജ് എന്നിവരാണ്.

തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി വടക്കൻ കേരളത്തിലേക്കാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ മലബാറിൽ എത്തുമ്പോൾ ഓണത്തിന് അനുഷ്ഠാന കലകളുടെയും നാടൻ പാരമ്പര്യങ്ങളുടെയും മുഖം കൈവരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാവേലി തമ്പുരാൻ വീടുകളിലേക്ക് എഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തിൽ ഓണത്താർ അല്ലെങ്കിൽ ഓണത്തപ്പൻ തെയ്യങ്ങൾ വീടുതോറും കയറിയിറങ്ങി ഐശ്വര്യം പകരുന്നു. വേലൻ പാട്ടും ചെറുശ്ശേരി പാട്ടുകളും പാടി വീടുകൾ തോറും ഓണപ്പാട്ടുകാർ എത്തുന്ന രീതി വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. കേരളത്തിലുടനീളം ഓണസദ്യയിൽ പച്ചക്കറികളാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ മലബാറിലും മധ്യ കേരളത്തിലും ചിലയിടങ്ങളിൽ നോൺ വെജും സദ്യയുടെ ഭാഗമായി വിളമ്പുന്ന പാരമ്പര്യമുണ്ട്. ഓണം ഓരോ ഇടത്തും ഓരോ രീതിയിലാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് മെർലിനസ് മനോജ്.

ചിങ്ങം നമ്മുടെ കാർഷിക സംസ്കാരവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ വെയിലും കുളിർക്കാറ്റും എത്തുമ്പോൾ പാടങ്ങളിൽ പൊന്നുപോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന കാർഷികോത്സവം കൂടിയാണിത്. കൊയ്ത്തുപാട്ടിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഓണപ്പാട്ടാണ് ഇനി പാടുന്നവർ. പാർവതി നിതിൻ, അനുപല്ലവി രഞ്ജിത്ത്, അഫ്സാന ഷെഫിൽ, പുണ്യ എസ് ചന്ദ്, അനഖ എസ് നായർ എന്നിവരാണ്.

ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്.

കേരളത്തിന്റെ തെക്കുമുതൽ വടക്കു വരെയുള്ള ആഘോഷങ്ങളിൽ എത്രയെത്ര മനോഹരമായ വ്യത്യാസങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രാദേശികമായ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഓണം

ഒക്കെ നൽകുന്നത്. സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒത്തൊരുമയുടെയും വലിയൊരു സന്ദേശമാണ്. മനസ്സു നിറയെ സന്തോഷത്തോടെ വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഈ നല്ല നാളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും കളിച്ചും ചിരിച്ചും ഈ ഓണം നമുക്ക് ഭംഗിയായി ആഘോഷിക്കാം. എല്ലാവർക്കും വരാനിരിക്കുന്ന സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണനാളിന്റെ ആശംസകൾ.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലേ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:00 ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
2: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
3: നീനുമളെ അന്നേ.
4: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
2: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3:00.
0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
5: ആകാശവാണി

കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് എന്ന ഗ്രാമത്തിൽ 1923 February 28 കൃഷ്ണശാസ്ത്രികളുടെയും പാർവതി അമ്മാളുടെയും മകനായി പുതുക്കോട് കൃഷ്ണമൂർത്തി ജനിച്ചു. അമ്മ തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരു. എങ്കിലും അടിസ്ഥാനം നല്ലവണ്ണം പഠിക്കുവാനായി പാലക്കാട് ശേഷഭാഗവതരുടെ കീഴിൽ സംഗീത പഠനം നടത്തിയ കൃഷ്ണമൂർത്തി പിന്നീട് പാലക്കാട് കൃഷ്ണഭാഗവതരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. അതിനുശേഷം പ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന പാലക്കാട് രാമഭാഗവതരുടെ ശിഷ്യനായി. 6'2" ഉയരവും അതിനൊത്ത ശരീരവും ഘനഗംഭീരമായ ശാരീരവും ഉണ്ടായിരുന്നു കൃഷ്ണമൂർത്തിക്ക്. പുതുക്കോട് അന്നപൂർണേശ്വരിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിലിരുന്ന് ശ്ലോകങ്ങൾ ആലപിച്ചാണ് വളർന്നത്. അവിടെ സംഗീത സാധകം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ഗ്രാമത്തിൽ മുഴങ്ങിയിരുന്നത് അദ്ദേഹത്തിന്റെ സമകാലീനരായ പലരും സ്മരിച്ചിട്ടുണ്ട്.

അധികായനെങ്കിലും ശുദ്ധമനസ്കനും നിഷ്കളങ്കനും നന്മയുമുള്ള ഒരു സാധുവായ മനുഷ്യനായിരുന്നു കൃഷ്ണമൂർത്തിയെന്നും അദ്ദേഹത്തിന്റെ സമകാലികർ സ്മരിക്കുന്നു. 1942 അദ്ദേഹത്തിന്റെ 19 വയസ്സിൽ കൃഷ്ണമൂർത്തി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഗന്ധർവ മഹാവിദ്യാലയത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. ആകാശവാണി ദില്ലി കേന്ദ്രത്തിന്റെ ധാരാളം സംഗീതശില്പങ്ങൾക്ക് അദ്ദേഹം സംഗീതാവിഷ്കരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം സംഗീത അധ്യാപകനായി. പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1976 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ചു. വിരമിച്ചതിനു ശേഷം ചെന്നൈ കലാക്ഷേത്രയിലും അധ്യാപകനായി. ശ്രുതിയോടൊപ്പം ലയിച്ചു ചേരുന്ന ശബ്ദത്തിനുടമയായിരുന്നു പുതുക്കോട് കൃഷ്ണമൂർത്തി. അദ്ദേഹം തമ്പുരു ശ്രുതി ചേർത്തിട്ട് ഷഡ്ജം ചേർത്ത് പാടിയാൽ കേട്ട് തിരിച്ചു പാടുവാൻ ശിഷ്യർക്കൊക്കെ പേടിയായിരുന്നത്രേ. പുതുക്കോട് സാറിന് ശ്രുതി ചേർന്ന പോലെ ചേർന്നില്ലെങ്കിലോ എന്ന

ഇന്ന് പ്രസിദ്ധരായ പല സംഗീതജ്ഞരും അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തിൽപ്പെട്ടവരാണ്. സംഗീതത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ സംഭാവന വളരെ വലുതാണ്. ധാരാളം സംഗീതകൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന ഒരു വാഗ്ഗേയകാരനും കൂടിയാണ് അദ്ദേഹം. 200-ഓളം സംഗീതരചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ദീനബന്ധു അല്ലയോ എന്ന് തുടങ്ങുന്ന ഗുരുവായൂരപ്പനെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കൃതി ആയങ്കുടി മണി പാടുന്നു. സാവേരി രാഗം ആദിതാളം.

അദ്ദേഹത്തിന്റെ ഖനരാഗ ദേവി പഞ്ചരത്നം ത്യാഗരാജസ്വാമികളുടെ ഖനരാഗ പഞ്ചരത്നം പോലെ തന്നെ എല്ലാ കൃതികളുടെയും ചരണങ്ങൾ സ്വരം പാടി സാഹിത്യം പാടുന്ന രീതിയിലാണ്. സ്വാമികളുടെ സമ്പ്രദായത്തിൽ തന്നെ രചിച്ചിട്ടുണ്ടെങ്കിലും വെവ്വേറെ താളങ്ങളിലാണ് ഈ അഞ്ച് കൃതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടരാഗത്തിലെ ജനനി നിൻ തിരുവടി എന്ന കൃതി ആദ്യ താളത്തിലും ഗൗളരാഗത്തിലുള്ള കനിവോട് കരുണാഭാംഗം എന്ന കൃതി രൂപകത്തിലും ആരഭിരാഗത്തിലുള്ള ശ്രീവിദ്യാ സ്വരൂപിണി എന്ന കൃതി മിശ്രചാപ്പിലും വരാളി രാഗത്തിലുള്ള താമസം തെല്ലുമിനി അരുതേ എന്ന കൃതി ഖണ്ഡചാപ്പിലും ശ്രീരാഗത്തിലുള്ള സർവമംഗളവും തരും എന്ന കൃതി മിശ്രജാതി ജമ്പതാളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയായ അറുപടൈ വീട് കൃതികളിൽ ആറ് കൃതികളാണുള്ളത്. ആറും മുരുകന്റെ ആറ് വീടുകളെ പ്രതിപാദിക്കുന്നു. തമിഴിലാണ് ഈ കൃതികൾ രചിച്ചിട്ടുള്ളത്. തിരുപ്പുരം കുൻട്രം, തിരുച്ചെന്തൂർ, തിരുവാവിനങ്കുടി, തിരുവേരകം, തിരുത്തണി, പഴമുതിർച്ചോലെ എന്നീ ആറ് മുരുകക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ കൃതികൾ. കൂടാതെ ധാരാളം ക്ഷേത്രകൃതികളും പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ചും അത്ര പ്രസിദ്ധമല്ലാത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ, നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം, കൽപ്പാത്തി ശ്രീ വിശ്വേശ്വര ക്ഷേത്രം, കൽപ്പാത്തി ലക്ഷ്മിനാരായണ ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി, പുതുക്കോട് ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നുണ്ട്.

പുതുക്കോട് അന്നപൂർണേശ്വരിയെ ഭജിച്ചുകൊണ്ട് 16 കൃതികൾ രചിച്ചിട്ടുണ്ട്. പുതുക്കോട് എന്നതിന് നവക്രോഡം എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചു കാണുന്നത്. ഈ 16 കൃതികളെ നവക്രോഡ ഷോഡശ കൃതികളായി വിശേഷിപ്പിക്കാം. 6 കൃതികൾ സംസ്കൃതത്തിലും 10 കൃതികൾ മലയാളത്തിലും രചിച്ചിട്ടുണ്ട്. ഇതിൽ ദീക്ഷിതർ ശൈലിയിൽ ഒരു കൃതി സമഷ്ടിചരണത്തോടുകൂടി രചിച്ചിട്ടുണ്ട്. സുനാദ വിനോദിനി രാഗത്തിലുള്ള ഹ്രീംകാര സുനാദ വിനോദിനി രാഗമുദ്രയും അതിൽ കൊടുത്തിട്ടുണ്ട്. നവക്രോഡ ഷോഡശ കൃതികളിൽ ഉൾപ്പെടുന്ന പരദേവതെ എന്നു തുടങ്ങുന്ന രചന ഡോക്ടർ ജി ബേബി പാടിയത്. രാഗം പൂർവി കല്യാണി, മിശ്രചാപ്പ് താളം.

സവിശേഷമായ അനവധി കൃതികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന്, കാനഡ രാഗത്തിൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കലശോദ്ഭവ മുനിവരം ഉപാസ്മഹേ എന്ന കൃതി കമണ്ഡലുവിൽ നിന്നും ഉത്ഭവിച്ച അഗസ്ത്യമുനിയെക്കുറിച്ചുള്ളതാണ്. അതുപോലെ ത്യാഗരാജസ്വാമികളെക്കുറിച്ച് ഹുസൈനി രാഗത്തിൽ രാമനാമ മധുകരനാം എന്ന കൃതി, ശങ്കരാചാര്യരെക്കുറിച്ചുള്ള പരമഹംസ എന്ന വസന്തരാഗത്തിലുള്ള കൃതി, സുകൃത തരംഗാവളി എന്ന ആനന്ദഭൈരവി രാഗത്തിൽ ഗംഗാനദിയെക്കുറിച്ചുള്ള കൃതി, കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് കാണ്മാൻ കണ്ണുകൾ കോടി വേണം എന്ന ശങ്കരാഭരണ രാഗത്തിലുള്ള കൃതി തുടങ്ങിയവ ഇതിൽ ചിലത് മാത്രം. സരസ്വതി ദേവിയെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കരുണ ചെയ്തിടേണം എന്നു തുടങ്ങുന്ന കൃതി ഏറ്റുമാനൂർ പി എസ് മോഹൻ റാം പാടിയത് കേൾക്കാം. രാഗം സരസ്വതി, രൂപകതാളം.

കൂടാതെ ശ്രീദേവി രാഗമാലിക, രാമായണ രാഗമാലിക, ശിവ പഞ്ചാക്ഷര രാഗമാലിക എന്നീ മൂന്ന് രാഗമാലികകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയും ചെന്നൈ മ്യൂസിക് അക്കാദമിയും പുതുക്കോട് കൃഷ്ണമൂർത്തി എന്ന സംഗീത പ്രതിഭയെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കാരൈക്കുടി തമിഴ് ഇഷൈ സംഘത്തിൽ നിന്നും ഇഷൈക്കടൽ എന്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമനയിലെ വസതിയിൽ വച്ച് 1985 ഓഗസ്റ്റ് 23 വരലക്ഷ്മി നോയമ്പ് ദിവസത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും ഒരു രചനയ്ക്ക് വേറൊരു സംഗീതജ്ഞൻ സംഗീതം ചിട്ടപ്പെടുത്തിയവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗേയക്കാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മലയാള കൃതികൾ എഴുതി ചിട്ടപ്പെടുത്തി സംഭാവന ചെയ്ത ഒരു മഹാനായ സംഗീതജ്ഞനായി ഇന്നും പുതുക്കോട് കൃഷ്ണമൂർത്തി സംഗീത ലോകത്ത് അനശ്വരനായി നിലകൊള്ളുന്നു.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ആലാപനമാണ് ഇതുവരെ കേട്ടത്.
1: എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ജി ബേബി. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ വി എസ്. സംവിധാനം എ എൽ മഞ്ജുള രാജേഷ്. സംവിധാന സഹായം സുമിത കെ ജി.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കുറച്ച് ഓണപ്പാട്ടുകളാണ്. നമുക്ക് അത് ആസ്വദിക്കാം. ആദ്യ ഗാനം രാജീവ് ആലുങ്കൽ എഴുതി, ആർ സോമശേഖരൻ സംഗീതം നൽകി, കെ എസ് സുധീപ് കുമാർ ആലപിച്ചത്. മലയാള നാടിന്റെ ഋതുശ്രീലകങ്ങളിൽ തിരുവോണത്തിങ്കൾ വിളക്കുവെച്ചു.

ഉണരുകയായി മണിമുറ്റം, മുറ്റത്തണയുകയായി മണിപീഠം. പ്രഭാവർമ്മയുടെ വരികൾ. സംഗീതം നൽകിയത് രാജീവ് ഒ എൻ വി. ഗാനം പാടിയത് അഖില ആനന്ദ്.

അടുത്ത ഗാനം എഴുതിയത് പി കെ ഗോപി, സംഗീതം നൽകിയത് ബി പ്രകാശ്. ഉള്ളുലഞ്ഞു പൂക്കുന്ന വെള്ളിനില ചെമ്പകത്തിൽ ഒന്നു തൊട്ടേ മടങ്ങാവൂ ചിങ്ങക്കാറ്റേ. ഗാനം പാടിയത് റിജു ജോസഫ്.

അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത് ഓണനിലാവിൽ വികസ്വരമാകും ഓമൽ കിനാവുകളിൽ. ഗാനമെഴുതിയത് കെ ജയകുമാർ. സംഗീതം നൽകിയത് മുരളി സിത്താര.

അടുത്തതായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഒരു ഗാനം. കിളികൾ ചിലയ്ക്കാത്ത നാടില്ലെന്നാൽ ഓണക്കിളി പാടും നാടൊന്നു വേറെയും.

കാക്കപ്പൂവിനു കല്യാണം എന്ന് തുടങ്ങുന്നു അടുത്ത ഗാനം. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ.

0: രാജീവാലുകൽ, പ്രഭാവർമ്മ, പി കെ ഗോപി, കെ ജയകുമാർ, ഒ എൻ വി കുറുപ്പ്, കാവാലം നാരായണ പണിക്കർ എന്നിവരുടെ വരികൾക്ക് ആർ സോമശേഖരൻ, രാജീവ് ഒ എൻ വി, ബി പ്രകാശ്, മുരളി സിത്താര, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നിവർ സംഗീതം നൽകി. കെ എസ് സുധീപ് കുമാർ, അഖില ആനന്ദ്, റജു ജോസഫ്, ജി വേണുഗോപാൽ, കെ എസ് ചിത്ര, കാവാലം ശ്രീകുമാർ എന്നിവർ പാടിയ ഓണപ്പാട്ടുകളാണ് ഏകധാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്ന് മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
5: We are going to have a couple of important scientific missions like Chandrayaan 4, Chandrayaan 5, Mars landing mission, Venus mission, and there are a couple of very important missions. At least we have set a target to launch 300 plus satellites in 6 to 7 years time frame with the support of startup companies and the government sector.
4: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് 5 മന്ത്രി PC വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ MP, നഗരസഭാ മേയർ VV രാജേഷ്, MLA മാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ വി വി രാജേഷ്, ശശി തരൂർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയുമുണ്ടായി. ഈ മാസം 30 കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
4: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൗത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. 2016 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത.
8: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
4: സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും, കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ 1-3 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ യു ഡി എഫ് എം പിമാർ തിരുവോണനാളിൽ പാലക്കാട് ഡി ആർ എം ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. എം പിമാരായ എം കെ രാഘവൻ, ഇ ടി മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ എ സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി പ്രകാശന കർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ്. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
9: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു.
10: ശരീരത്തിന് ഘടനയും ബലവും രൂപലാവണ്യവും നൽകുന്ന ജീവനുള്ള കോശ സമൂഹമാണ് എല്ലുകൾ അഥവാ അസ്ഥികൾ. പ്രായമാകുമ്പോഴോ പോഷകാഹാരക്കുറവ് മൂലമോ ജനിതക കാരണങ്ങളാലോ അസ്ഥിരോഗങ്ങൾ ഉണ്ടാകാം. പ്രധാന അസ്ഥിരോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്, അസ്ഥികൾ മെലിഞ്ഞ് ദുർബലമാകുന്ന രോഗം. റിക്കറ്റ്സ്, കുട്ടികളിൽ ജീവകം ഡിയുടെ കുറവ് മൂലം അസ്ഥികൾ മൃദുവാകുന്ന അവസ്ഥ. ഓസ്റ്റിയോമലേഷ്യ, മുതിർന്നവരിൽ ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പേജറ്റ്സ് ഡിസീസ്, അസ്ഥികളുടെ സാധാരണ വളർച്ചയും ഘടനയും തകരാറിലാകുന്ന അവസ്ഥ. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗാവസ്ഥ. അസ്ഥി ക്യാൻസർ, അസ്ഥികളിൽ നേരിട്ടുണ്ടാകുന്ന പ്രൈമറി ക്യാൻസറും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പടരുന്ന മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറും ഇതിൽപ്പെടുന്നു. ഓരോ രോഗാവസ്ഥകളും വിശദമായി പരിശോധിക്കാം. എല്ലുകളുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞ് അവ സ്പോഞ്ച് പോലെയാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. പ്രകടമായ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകാറില്ല. എന്നാൽ ചെറിയ വീഴ്ചകളിൽ പോലും എല്ലൊടിയുക, പ്രത്യേകിച്ച് ഇടുപ്പല്ല്, നട്ടല്ല്, കൈത്തണ്ട അഥവാ റിസ്റ്റ്, നടുവുവേദന, കൂന് പ്രത്യക്ഷപ്പെടുക എന്നിവ ഉണ്ടാകാം. അസ്ഥിക്ഷയം, അസ്ഥിബലക്ഷയം എന്നീ പേരുകളാലും അറിയപ്പെടുന്നു. സുഷിരങ്ങൾ അഥവാ പോഴ്സ് ഉണ്ടായി അസ്ഥികൾ പൊതുവെ പൊള്ളയും കനം കുറഞ്ഞതും ദുർബലവുമായി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു. പുറമേക്ക് അറിയാൻ കഴിയില്ല. താരതമ്യേന ചെറിയ വീഴ്ചകളിലോ തട്ടലും മുട്ടലും ഉണ്ടാകുമ്പോൾ പോലുമോ അസ്ഥികൾ പൊട്ടിപ്പോകുമ്പോൾ മാത്രമാണ് നാം ഇതറിയുന്നത്. എന്നിരുന്നാലും ചില വാർണിംഗ് സൈൻസ് അഥവാ മുൻകരുതൽ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാറുണ്ട്. ശരീരത്തിന്റെ ഉയരം കുറയുക, 1 ഇഞ്ചോ അതിൽ കൂടുതലോ കുറഞ്ഞു വരുന്നു. ശരീരം മുന്നോട്ട് വളഞ്ഞു വരുന്നു, ഒരു കൂന് പ്രത്യക്ഷപ്പെടുന്നു. അണപ്പ്, കിതപ്പ് എന്നിവയും ചെറിയ ജോലികൾ ചെയ്താൽ പോലും ഉടനെ ഇരിക്കണം, കിടക്കണം എന്നീ അവസ്ഥകളും ഉണ്ടാകുന്നു. സ്ഥിരമായി നടുവുവേദന ഉണ്ടാകാറുണ്ട്. ഓസ്റ്റിയോപീനിയ അഥവാ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളുടെ കുറവും വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പ്രായമായവരിൽ കാണുന്ന സിനൈൽ ഓസ്റ്റിയോപോറോസിസ്, സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷമുണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് മൂലം മെനോപോസൽ സിൻഡ്രോം എന്നിവയിലും ഇത് സംഭവിക്കുന്നു. പേജറ്റ്സ് ഡിസീസ്, ശരീരത്തിലെ ബോൺ റീമോഡലിംഗ് തകിടം മറിയുന്ന അവസ്ഥയാണ്. പഴയ അസ്ഥി കോശങ്ങൾ മാറി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബോൺ റീമോഡലിംഗ്. അസ്വാഭാവികവും ബലമില്ലാത്തതുമായ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജനിതക രോഗമാണിത്. കുട്ടിക്കാലത്തെ ഈ രോഗം കണ്ടെത്താം. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോ മലേഷ്യയും. കുട്ടികളിൽ ഇതിനെ റിക്കറ്റ്സ് എന്നും മുതിർന്നവരിൽ ഓസ്റ്റിയോ മലേഷ്യ എന്നും വിളിക്കപ്പെടുന്നു. എല്ലുകളിൽ കഠിനമായ വേദന, പേശി ബലഹീനത, കുട്ടികളിൽ കാലുകൾ വളഞ്ഞു പോവുക അഥവാ ബോലെക്സ് എന്ന അവസ്ഥയുണ്ടാകുക, കുട്ടികളിൽ വേണ്ടത്ര ഉയരമില്ലാതെ പോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിന് കാൽഷ്യം ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗാണുബാധ മൂലമാണ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന അവസ്ഥയുണ്ടാകുന്നത്. ബാക്ടീരിയ, ഫംഗസ് എന്നിവ മൂലമുള്ള ഇൻഫെക്ഷനാണ് കാരണം. എല്ലുകളിൽ ഏത് ഭാഗത്തും ഇവയുണ്ടാകാം. സാധാരണയായി ശരീരത്തിൽ ആഴത്തിലുണ്ടാകുന്ന മുറിവുകൾ, ആക്സിഡൻസ്, എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലുകൾ എന്നിവയോടനുബന്ധിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുന്നു. മറ്റ് അവയവങ്ങളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ രക്തത്തിലൂടെ എല്ലുകളിൽ എത്തുകയും അങ്ങനെ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യാം. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, എല്ലുകൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ വളരെ സാവധാനമേ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയൂ. പോട്സ് ഡിസീസ് ഒരു ഉദാഹരണമാണ്. ട്യൂബർകുലസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കാരണം. വളരെ മാരകമായി മാറുന്ന ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക വളരെ പ്രയാസമാണ്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ജനിതകമായി ഉണ്ടാകുന്ന ഒരു അപൂർവ രോഗമാണിത്. ഇതിനെ പൊട്ടുന്ന അസ്ഥിരോഗം അഥവാ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് വിളിക്കുന്നു. തുമ്മുമ്പോഴോ തിരിയുമ്പോഴോ ചെറിയ സമ്മർദ്ദങ്ങളിൽ പോലുമോ എല്ലുകൾ ഒടിഞ്ഞു പോവുക, പല്ലുകൾ കൊഴിഞ്ഞു പോവുക എന്നിവ സംഭവിക്കാം. കണ്ണിലെ വെള്ള ഭാഗത്തിന് നീല നിറം ഉണ്ടാകുക, ബ്ലൂസ് ക്ലീറ എന്ന അപൂർവ ലക്ഷണവും ഈ രോഗത്തിന് ഉണ്ടാകുന്നു. എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ കൊളാജൻ എന്ന പ്രോട്ടീന്റെ ലഭ്യത കുറവാണ് കാരണം. അസ്ഥി ക്യാൻസർ, എല്ലുകളിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണിത്. എല്ലുകളിൽ മാറാത്ത കടുത്ത വേദന, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നീർവീർക്കം, പെട്ടെന്ന് എല്ലുകൾ ഒടിയുക, ശരീരഭാരം പെട്ടെന്ന് കുറയുക ഇവ ലക്ഷണങ്ങളാണ്. എല്ലുകളിൽ തന്നെ ഉണ്ടാകുന്ന പ്രൈമറി ക്യാൻസറുകൾ, ഓസ്റ്റിയോസാർക്കോമ, ഇവിംഗ് സാർക്കോമ എന്നീ അവസ്ഥകൾ വളരെ മാരകമായ ക്യാൻസറുകളാണ്. കൂടാതെ സ്തനാർബുദം, ശ്വാസകോശ ക്യാൻസർ എന്നിവ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലുകളിലേക്ക് പടരുന്നു. അങ്ങനെ മെറ്റാസ്റ്റാറ്റിക് വകഭേദങ്ങളും ധാരാളമായി കണ്ടുവരുന്നു. പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണക്രമം ഏറ്റവും പ്രധാനമാണ്. കാൽഷ്യം കൂടുതലടങ്ങിയ പാല്, തൈര്, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മത്സ്യ മാംസാദികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. സൂര്യപ്രകാശം ഒരു പ്രധാന കാര്യമാണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി രാവിലെയും വൈകുന്നേരവും ലഘുവായി വെയിൽ കൊള്ളുന്നത് ശീലമാക്കണം. എല്ലുകളുടെ ബലം കൂട്ടാൻ നടത്തം, ജോഗിങ്, വെയ്റ്റ് ട്രെയിനിങ് എന്നിവ ഒഴിവാക്കരുത്. ശരീരഭാരം കുറയ്ക്കുന്നത് എല്ലുകളിലെ സമ്മർദ്ദം കുറയ്ക്കും. അസ്ഥി രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സാ ശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ നിഷ്കർഷിക്കുന്നു. ശരീരത്തിന് രൂപവും ഘടനയും ബലവും നൽകുന്ന എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുമിശ്രിതമായ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിന് ഉണ്ടാകുന്ന ധാതു ബലക്ഷയത്തിനെ ചികിത്സിക്കുക എന്നതാണ് ചികിത്സയുടെ കാതൽ. കാൽഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ് ഈ ധാതുമിശ്രിതം. ഇതിന്റെ ലഭ്യത കുറവോ ഇവയുടെ ദഹന ആഗിരണ പ്രക്രിയകളിൽ വരുന്ന തകരാറോ ആണ് പല അസ്ഥിരോഗങ്ങൾക്കും കാരണമാകുന്നത്. കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതും ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതുമായ കൽക്ക് കാർബ്, കൽക്ക് ഫോസ്, ഫോസ്ഫറസ്, കൽക്ക് ഫ്ലൂറ്, ഫ്ലൂറിക്കം അസിഡം, അസിഡം ഫോസ്, അസിഡം നൈട്രിക്കം, സിലീഷ്യ, സിംഫൈറ്റം, ആർഎംഎറ്റ്, സ്ട്രോൺഷ്യം കാർബ്, സ്റ്റില്ലിൻജിയ, ഹെക്ലാലാവ, സ്റ്റാഫിസഗ്രിയ, മ്യൂസീറിയം, ലെഡംപോൾ, റസ്റ്റോക്സ്, ബ്രയോണിയ, എപ്പിയം, അയഡം, പ്ലാറ്റിനം മൂർ എന്നീ ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കാർബണേറ്റഡ് പാനീയങ്ങളുടെ വർദ്ധിച്ച ഉപഭോഗവും ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറുടെ ഉപദേശപ്രകാരം ബോൺ ഡെൻസിറ്റി ടെസ്റ്റ്, ബോൺ ഡെൻസിറ്റി ഡെക്സാ സ്കാൻ എന്നീ പരിശോധനകൾ കൂടി നടത്തി രോഗം നിർണയിച്ച് ശരിയായ ക്രമത്തിൽ ഹോമിയോപ്പതി ചികിത്സ ചെയ്താൽ അസ്ഥി രോഗങ്ങൾ പലതും സുഖപ്പെടുത്താൻ കഴിയും.
9: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പൊതുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
1: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
0: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
1: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കാമുകൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വെക്കുകയും ചെയ്യുക.
0: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
1: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
0: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
1: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
0: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. ആകാശവാണി, ഇനി വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.J. രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
3: ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി

0: മന്ത്രി ജിതേന്ദ്ര സിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാർ അവരുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തണമെന്നും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും സ്റ്റാർട്ടപ്പ് സിഇഒമാരുടെ ആശയവിനിമയത്തിനിടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: एक नए क्षेत्र में साहस दिखाया है. सबसे बड़ी बात है कि आपने सरकार की बात पे भरोसा किया. जो भी हम निर्णय करें हम उसमें कंसिस्टेंट रहे और ये विश्वास पैदा करने का हमारा प्रयास है.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘ തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെയാണ് ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 നഷ്ടത്തിൽ 97 എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമൂസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമൂസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു. പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് 70 ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ

0: ഇനി നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
2: ആകാശവാണി.
3: ആവണിപ്പൊന്നു ഞാൻ

0: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഇന്നത്തെ ആവണി പൊന്നുഞ്ഞാലിൽ, ഒപ്പം അഞ്ജു പി അർജുനൻ.
1: മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം.
2: പ്രിയരെ, ഓണത്തിന്റെ ആഘോഷ നിറവിൽ വിശേഷങ്ങൾ പങ്കിടാൻ പ്രിയ ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും.
2: ഓണനിറവിലേക്ക്, പാട്ടിന്റെ ഈണത്തിലേക്ക് നമുക്ക് ആയത്തിൽ ഊഞ്ഞാലാടാം. നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
2: പരിപാടി

0: നമ്മുടെ മലയാളികൾക്ക് പുത്തൻ ഉണർവും പുതുപ്രതീക്ഷകളും നൽകുന്ന ഈ ഒരു ഓണക്കാലത്ത് വീട്ടിലെ ഓണസദ്യയും പൂക്കളവുമൊക്കെ ഒരുക്കുമ്പോൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും?
1: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾ അല്ലേ?
1: അതെ അതെ.
0: അതുപോലെ തന്നെ താങ്കൾ ആത്മീയ ഗുരു ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള വി ദക്ഷിണാമൂർത്തി സാറിന്റെ ഈണമാണ്.
1: തീർച്ചയായിട്ടും അതെ അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ആൽബമാണത്.
0: അതെ, മധുര ഗീതങ്ങൾ അല്ലേ?
1: മധുര

0: ചിത്രങ്ങൾ, അതെ വോളിയം വൺ.
1: ചലച്ചിത്ര സംഗീത ലോകത്തും അതുപോലെ തന്നെ ഭക്തിഗാന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകനാണ് താങ്കൾ. താങ്കളുടെ സംഗീത യാത്രയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു? ബാല്യകാല അനുഭവങ്ങളിൽ സംഗീതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
0: എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും ശരത്

0: അപ്പോഴത്തേക്കും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിനുശേഷം പല മത്സരങ്ങളിലും ഞാൻ പാടാൻ തുടങ്ങി, പല മത്സരങ്ങളിലും പ്രൈസ് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് ഞാൻ വളർന്നു വന്നത് എന്റെ കുട്ടിക്കാലം. അപ്പൊ എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറുമാരും അതെ ടീച്ചർമാരും എന്റെ സഹപാഠികളെല്ലാം നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ സാഹചര്യം പിണങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചതും ഈ ഫീൽഡിലൊക്കെ വരാൻ സാധിച്ചത്.
1: സംഗീതത്തിലേക്ക് താങ്കളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്?
0: അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അത് ആരെഴുതി ആര് സംഗീതം നൽകിയതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. പാട്ട് മാത്രം കേട്ട് ആരാ പാടിയതെന്ന് മാത്രമേ അന്ന് കുട്ടിക്കാലത്ത് അറിയുള്ളായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗായകരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ദാസേട്ടൻ, ജയേട്ടൻ, അതുപോലെ തന്നെ സി ബി സാർ, ജാനകി അമ്മ, സുശീല അമ്മ, അതിനുശേഷം വന്ന ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ഉണ്ണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അങ്ങനെ പല ഗായകരും ദാസേട്ടന്റെ പാട്ടുകളും ജയേട്ടന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നത് സി ബി സാറിന്റെയും.
1: യേശുദാസ് പാടിയ ചലച്ചിത്ര ഗാനങ്ങളിൽ നല്ലൊരു ഓണപ്പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് പാടാമോ?
0: ഓ, തീർച്ചയായിട്ടും. പൂവിളി പൂവിളി പൊന്നോണമായി, നീവരു പൊന്നോണ തുമ്പി, ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവ.

0: ഓണത്തുമ്പി.
1: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ട് മദ്രാസിൽ പോയി സംഗീതം പഠിക്കുകയായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
2: പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ മദ്രാസിലേക്ക് പോയത്. പ്രീ ഡിഗ്രി കോതമംഗലം എം എ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഫറൂർ സംഗീത സഭയിൽ ഞാൻ കുറച്ചുനാൾ മെമ്പർ ആയിരുന്നു. അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനാണ്, അദ്ദേഹമാണ് എന്നെ മദ്രാസിലേക്ക് പിന്നെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. നമ്മുടെ പത്മഭൂഷൺ എന്റെ ഗുരുനാഥൻ, അദ്ദേഹം ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോർട്ട് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അത്. അതൊരു ഗുരുകുലം രീതിയിലുള്ള പഠനമായിരുന്നു.
1: പിന്നണി ഗായകനായി ആദ്യമായി പാടിയ അനുഭവം അതെങ്ങനെയായിരുന്നു?
2: അത് ഞാൻ മദ്രാസിൽ ഗുരുനാഥിന്റെ അടുത്ത് ടി വി ജി സാറിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് എന്നെ ഈ മ്യൂസിക് ഡയറക്ടർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ സിനിമ 1995 ഞാൻ പാടിയത്. 1995 ഏകദേശം അവസാനിക്കാറായപ്പോ ഉഴവുത്തുറൈ എന്ന മൂവി ആയിരുന്നു. ഉഴവുത്തുറൈ വിജയകാന്ത് സാറിന്റെ 125-ാമത്തെ ചിത്രമായിരുന്നു. ഗാനം ഞാൻ ചിത്രചേച്ചിയുടെ ഒപ്പമാണ് പാടിയത് ആദ്യമായിട്ട്. അത് ഫിലിം സോങ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ശരത്തേട്ടനാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തത് ബാബു ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ്.

0: മലയാളത്തിലെ അരങ്ങേറ്റം കുറിച്ചത് ഏത് ചിത്രത്തിലാണ്? അതിന്റെ വിശേഷങ്ങൾ കൂടെ പറയാം.
1: മലയാളത്തിൽ ആദ്യം ഞാൻ പാടിയത് ശരിക്കും പറഞ്ഞാൽ ശിശിരം എന്ന പറഞ്ഞ സിനിമയിലാണ് പാടിയത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, രണ്ടും ഒരു സമയത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അതിൽ ശിശിരത്തിലെ പാട്ട് ഓഡിയോ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ബേണി ഇഗ്നേഷ്യസ് ആണ് അതിന്റെ സംഗീതം. ടോക്കിയോ നഗറിലെ വിശേഷങ്ങളുടെ റെക്കോർഡിംഗ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ സണ്ണി സ്റ്റീഫനാണ് അദ്ദേഹമായിരുന്നു. പക്ഷെ ആദ്യം വിഷ്വലി ഇത് പുറത്തിറങ്ങിയത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ്. അത് രചനയും സംഗീതവും കൈതപ്പുറം തിരുമേനിയാണ്.
2: കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീതളം മമനാദം. കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീതളം മമനാദം. കനകസഭാസനം മമ ഹൃദയം.
0: മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷക്കാലം യാത്ര തുടരുകയാണല്ലേ. അപ്പൊ ഈ ഒരു കാലയളവിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും?
1: ഞാൻ ചോദിച്ചാൽ കുറെ പേരുണ്ട്, ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റൂല. ആചാര്യന്മാരായിട്ടുള്ള പല സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, ആലപ്പി രംഗനാഥൻ മാഷ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പഴയ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം ഇളയരാജ സാറ്, വിദ്യാസാഗർ സാറ്, അങ്ങനെ എന്തെങ്കിലും മലയാളത്തിലാണെങ്കിൽ കൂടുതലും ബേണി ഗ്രീഷസ്, പിന്നെ അതുകൂടാതെ എം ജയചന്ദ്രൻ, അങ്ങനെ കുറെ പേരുടെ സംഗീത സംവിധാനത്തിൽ യങ് ജനറേഷനിൽപ്പെട്ട സംഗീത സംവിധായകരുടെ വർക്കുകളും ഇഷ്ടംപോലെ പാടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളത്തിൽ അധികം പാട്ടുകൾ തന്നിട്ടുള്ള ശ്രീ എം ജയചന്ദ്രനാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ബേണി ഗ്രീഷസ്. തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് ശ്രീ വിദ്യാസാഗർ സാറാണ്. രാജസാറിന്റെയും ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവര്.
0: 2002 മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിൽ പറഞ്ഞൊരു ഗാനത്തിനാണല്ലോ. അതിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിംഗ് എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു നല്ല ഹൈ പിച്ച് ആണ്, അത്ര ടഫ് ആയിട്ടുള്ള പാട്ടാണെന്ന്. ഞാൻ കുട്ടൻചേട്ടനെ വിളിക്കാം, കുട്ടൻചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് റെക്കോർഡിംഗ് നടന്നത് തിരുവനന്തപുരത്ത് എസ് എസ് ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു. എന്റെ അടുത്ത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാനത് പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തി. പാട്ട് പഠിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ തോന്നി നല്ല കടുപ്പമുള്ള പാട്ടാണ്. ലിറിക്സ് ആണെങ്കിലും ഇങ്ങനെ വളരെ ചടുലമായിട്ടുള്ള വരികളാണ്, കടുക് പൊട്ടിക്കുന്ന പോലെ. നമ്മുടെ എസ് രമേശൻ നേരെ അദ്ദേഹമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഒരു ഹൈ പിച്ച് തന്നെയാണ് ഈ പാട്ട് നിൽക്കുന്നത്, ബേസിലേക്ക് ഇറങ്ങി വരുന്നില്ല സത്യത്തില്. ഈ പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ പിച്ച് ആണ് ആദ്യം ഒരു അവസാനം വരെ. അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പാടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് നല്ലൊരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പാട്ടാണെന്ന്. അത് ഞാൻ എന്റെ ഭാര്യയും എന്റെ അമ്മയൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചപ്പോ അവരും പറഞ്ഞു, ആ ഇത് കൊള്ളാലോ, ഇതൊരു അവാർഡിനെ പറ്റിയ പാട്ടാണല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു. പിന്നീട് ആ കാര്യം മറന്നുപോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഒരു കോൺസുലേറ്റിന് ഇന്റർവ്യൂവിന് വേണ്ടി പോണ സമയത്താണ് ഒരു കോള് വരുന്നത്, പോലെ മധു കൺഗ്രാജുലേഷൻ, മധുവിനാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറിന്റെ എന്നൊക്കെ പറഞ്ഞു. അത് അന്ന് വിളിച്ചു പറഞ്ഞത് ശ്രീ എം എ ബേബി അദ്ദേഹമായിരുന്നു. അതാണ് എന്റെ ഈ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മകൾ.

0: അത് കലാഭവൻ മണി നായകനായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ?
1: പാൽക്കണ്ണാടി.
0: കലാഭവൻ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശൂർക്കാരുടെ ഒരു അഭിമാനമായിരുന്നു. ഇന്നും
1: പഠിച്ചിരുന്നത് കൊരട്ടി MAMHS സ്കൂളിലാണ്. മണിച്ചേട്ടൻ പഠിച്ചിരുന്നത് ചാലക്കുടി ഗവൺമെന്റ് ബോയ് സ്കൂളിലാണ്.

യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പെടും. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതും. യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ താമസിക്കുന്നത് ചില സ്കൂളുകളിലായിരിക്കും, ക്ലാസ് റൂമുകളിലായിരിക്കും. അപ്പോൾ അന്ന് മുതലേ എനിക്ക് മണിച്ചേട്ടനെ പരിചയമുണ്ട്. ഞാനും മണിച്ചേട്ടൻ തമ്മിൽ ഒന്ന് രണ്ട് ക്ലാസിന്റെ വ്യത്യാസമുള്ളൂ. എന്നെക്കാളും രണ്ട് ക്ലാസ് സീനിയറായിരുന്നു.

0: ബ്ലെസ്സി സംവിധാനം ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമായ കാഴ്ച എന്ന സിനിമയിലെ കൈതപ്രം എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് കലാഭൻ മണിയും താങ്കളും കൂടി ആലപിച്ച ഒരു ഗാനമുണ്ടല്ലോ, അത് ഇന്നും നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്.
1: മോഹൻചേട്ടനും എനിക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈ കുട്ടനാടൻ കായൽ. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്ന പാട്ടാണ്. അതൊരു നല്ല ഓളം സൃഷ്ടിക്കുന്ന പാട്ടാണ്. ഏറ്റവും ഞാൻ എന്റെ പ്രോഗ്രാമുകളിൽ അവസാനം പാടുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഇത്.
2: കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ.

0: ഒപ്പം മറ്റ് അനേകം ഓഫറുകളും.
1: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
2: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
6: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം. ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയാണല്ലോ താങ്കളുടെ ഒരു കരുത്ത്. സിനിമാ ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ ശാസ്ത്രീയ പശ്ചാത്തലം, അത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട്?
7: ഞാനിപ്പോ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കാരണം കൊണ്ട് എനിക്ക് പാട്ടുകളെ പെട്ടെന്ന് പഠിക്കാനുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചു വരുമ്പോൾ അതിന്റെ അതായത് നോട്ടാണെന്നും അതായത് പെട്ടെന്ന് രാഗം ബേസ്ഡ് പാട്ടുകളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഗ്രാഫ് ചെയ്യാനും ഈ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചില കോംപ്ലിക്കേറ്റഡ് സംഗതികൾ ഇങ്ങനെ സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ കർണാടകയായിട്ട് പഠിച്ചതുകൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്.
6: താങ്കളുടെ പാട്ടിന്റെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത് ഒരുപാട് സമയം ശ്വാസം അടക്കി പിടിച്ച് പാടാൻ പറ്റുന്ന പല പാട്ടുകളും വേദിയിലാണെങ്കിലും അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങളിലാണെങ്കിലും വളരെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശ്വാസമടക്കി പാടുന്ന പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണമായി ഗംഗെ എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ തന്നെ ഹരിമുരളീരവം, ഇതിലെല്ലാം ശ്വാസം നന്നായി ഹോൾഡ് ചെയ്യേണ്ട പാട്ടുകളാണ്. പല ചലച്ചിത്ര സംഗീത സംവിധായകരും പറയുന്നത് ഇത് അങ്ങനെ ഗായകരെ ഇങ്ങനെ ഈ ഹോൾഡ് ചെയ്യുന്ന വെക്കുന്നത് നല്ലതാണോ എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
7: ശ്വാസം പിടിക്കുന്നതിലും ഹൈ പിച്ച് പാടുന്നതിലും എന്തായാലും കാര്യമുണ്ട്. ഹൈ പിച്ച് എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. ഹൈ പിച്ച് ആ റേഞ്ചിലേക്ക് എത്താവുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹൈ പിച്ച് പാടുന്നത് ശ്രുതിയിലായിരിക്കണം. ആ ഹൈ പിച്ച് തന്നെ സംഗതികളും അത് വരാം ചിലപ്പോ. അപ്പൊ അതൊക്കെ പാടാനുള്ള ഒരു കഴിവ് ഏതൊരു ഗായകനും വേണ്ടതാണ്, ഗായകനോ ഗായികയ്ക്കോ ആർക്കായാലും. പിന്നെ പലർക്കും ശ്വാസം പിടിച്ച് നിൽക്കാം, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പാട്ട് നന്നായിട്ട് പാടണമെങ്കിൽ നല്ല ബ്രത്ത് കപ്പാസിറ്റി വേണം. ആ ശ്രുതി കറക്റ്റ് ആയിട്ട് നിൽക്കാനും ശബ്ദത്തിന് വിറയില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാനും നല്ലതായിട്ട് ശ്വാസം നമ്മുടെ ലങ്സിനെ അതിനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ട. പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോ നാച്ചുറൽ ആയിട്ടോ ചിലർക്ക് ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.
6: താങ്കൾക്ക് ഇത്തരം പാട്ടുകൾ പാടാനായിട്ട് പ്രത്യേകം ഈ ശ്വാസം ക്രമീകരിച്ച് പാടാനൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാധകം ചെയ്യാറുണ്ടോ?
7: ഞാൻ എന്റെ ജീവിതത്തില് സാധകം ചെയ്തേക്കണം വളരെ കുറച്ചാണ്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏതുവരെ സാധകം ചെയ്തിട്ടുള്ളതെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാല് ഒരു 6 മാസത്തോളം ഉണ്ടാവുള്ളൂ. പിന്നെ വാമപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ദൈവം സഹായിച്ച് റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് അത് ചെറിയ വാമപ്പ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് പോയിന്ന് മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വാമപ്പ് മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ.
6: ഈ ഹൈ പിച്ചിലുള്ള പാട്ടുകളിലെ സംഗീത പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ടാണ് രാവേറെയായി, റോക്ക് ആൻഡ് റോളിലെ ഗാനം.
7: അതെ,
6: വിദ്യാസാഗറിന്റെയാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികള്. ആ ഗാനം ഒന്ന് പാടാമോ?
7: തീർച്ചയായിട്ടും.

0: വിദ്യാസാഗറിന്റെ പാട്ടുകളിലെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തമിഴിൽ വലിയൊരു ബ്രേക്ക് താങ്കൾക്ക് നൽകിയ ഒരു പാട്ടാണ് കനാ കണ്ടേനടി എന്ന ഗാനം. ആ ഗാനം ഒന്ന് പാടാമോ?
1: കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി. ഉൻവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകൾ അകമേത് പുറമേത് പുരി.

0: 2005 ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ നല്ലൊരു പാട്ട് നമ്മൾക്ക് സമ്മാനിച്ചിരുന്നു. ആ പാട്ടിന്റെ പ്രത്യേകത ആശാ ഭോസ്ലെ എന്ന അതുല്യ ഗായികയ്ക്കൊപ്പം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെ? അതിന്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിങ്ങിന് എന്നെ വിദ്യാസാഗർ സാർ എന്റെ മാനേജർ എന്നെ വിളിച്ചിരുന്നു. മുരുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നാളെ റെക്കോർഡിംഗ് ഉണ്ട്, രജനി സാറിന്റെ പടമാണ്, അതാണ് പ്രത്യേകത. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ എത്തി, ഇപ്പോ എന്താന്ന് നോക്കിയപ്പോ ഫീമെയിൽ വോയിസിന്റെ ശബ്ദം പ്ലേ ചെയ്യുക, ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവിടെ ട്രാക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ജാനകിയമ്മയാണെന്ന് തോന്നി ശബ്ദം കേട്ടപ്പോ ഏകദേശം. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്തോ ഒരു ചേഞ്ച്, പാടുന്ന ഡിക്ഷനിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ. അപ്പൊ എനിക്ക് തോന്നിയത് ആശാജിയുടെ പോലെ എനിക്ക് തോന്നിയത്, ആശാജി അല്ലേന്ന് ചോദിച്ചപ്പോ ആ കറക്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അവര് കൈയടിച്ചു. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ് സമയം. പിന്നെ അത് ദാസേട്ടന്റെ ഒരു പഴയ പാട്ട് എനിക്ക് പ്ലേ ചെയ്തിട്ട് റെഫറൻസിന് വേണ്ടിട്ട് ഇത് ഈ ആ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അതിൽ വേണം, ഇത് ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കണ അതിന്റെ ഒരു സ്റ്റൈല് വേണം അത് പാടാൻ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എന്റെ റെക്കോർഡിംഗ് നടന്നത്.
0: കൊഞ്ചനേരം എന്ന് തുടങ്ങുന്ന ആ പാട്ട് കൂടെ ശ്രോതാക്കൾക്കായി
1: തീർച്ചയായിട്ടും.

0: நிறம் இன்னும் கொஞ்சம் நீளாதா.
1: മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണെന്ന് നമുക്ക് പല അഭിമുഖത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു കൗതുകത്തിന് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാമോ?
0: ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് കമൽ സാറിന്റെയും രജനി സാറിന്റെയും ലാലേട്ടന്റെ ഒക്കെയാണ്. ഞാൻ എപ്പോഴും മിമിക്രി ആയിട്ട് ചെയ്യാറില്ല, ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
1: പക്ഷെ ഞങ്ങളത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. രജനീകാന്തിന്റെ ഒന്ന് ശബ്ദം അനുകരിക്കാമോ?
0: ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൂരിലെ

0: குறைக்காத நியாயம் இல்ல, பழி சொல்லாத நாவும் இல்ல. ஆக மொத்தத்துல இது ரெண்டும் இல்லாத ஊரும் இல்ல. இதெல்லாம் பார்க்காம நம்ம பாட்டுக்கு போயிட்டே இருக்கணும்.
1: നന്നായിട്ടുണ്ട്. തമിഴകത്തെ കുറിച്ച് പറയുമ്പോഴേ അവിടുത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇളയരാജയ്ക്കൊപ്പം ഒരുപാട് വേദികളിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗീതജ്ഞനെ ഓർക്കാമോ?
2: രാജസ്ഥാനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ദാസന്റെ ഒരു 60-ാം പിറന്നാളിന്റെ പ്രോഗ്രാം വടകരയിൽ നടന്നിരുന്നു. അന്ന് ആ പ്രോഗ്രാമിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ്, കാട്ടിലെ പഴമുള്ള കണ്ടില്ലെന്ന്. അന്ന് ആ പ്രോഗ്രാമില് രാജസ്ഥാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യനാണ് രാജസ്ഥാന്. എന്റെ ഗുരുനാഥന്റെ അടുത്തും പി വി ഗോപാലകൃഷ്ണ സാറിന്റെ അടുത്തും രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാട്ടിലെ പഴമ്പളം പാടിക്കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി രാജസ്ഥാനോട് പറഞ്ഞു, ഈ പയ്യനെ വിളിച്ച് പാടിപ്പിക്കുന്ന പാട്ട് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അന്ന് ചോദിച്ചു ഓർഗനൈസേഴ്സ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ രാജസ്ഥാനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരിചയം പുതുക്കി, ഞാൻ കാലിൽ നമസ്കരിച്ച് ഇങ്ങനെ ഞാൻ അന്ന് പാടിയ ആളാണെന്നൊക്കെ പറഞ്ഞു, ആ ജ്ഞാപകം അവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ ആദ്യത്തെ പാട്ട് രാജസ്ഥാന്റെ ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഭാരതി എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. ഇതിലും ഇങ്ക് ഇരുപ്പാൻ അവൻ യാറോ, പിന്നെ വന്ദേ മാതരം, രണ്ട് സോങ്സ് സിനിമയില് പാടിയിട്ടുണ്ട്. അന്ന് മുതലാണ് രാജസ്ഥാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഇപ്പൊ 25 വർഷത്തിൽ കൂടുതലായി രാജസ്ഥാന്റെ കൂടെ.
1: ഇളയരാജയുടെ പാട്ടുകളിലെ വേദികളിൽ കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള പാട്ട് ഏതാണ്?
2: അത് രാജസ്ഥാനിലെ ഏത് പാട്ട് പാടിയാലും ജനങ്ങൾ കയ്യടിക്കും.
1: എങ്കിലും
2: ഞാൻ പാടാറുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞത് പൂവേ സെമ്പൂവേ, പിന്നെ എന്നിനിയ പൊന്നിലാവേ, രാജരാജ ചോഴൻ, കൂന്തലിലെ മേഘം, പിന്നെ അമ്മായൻ്റെ അഴക്കാതെ വിരിലിയെ, പിന്നെ പഴമുതിരി ചോലൈ, കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള, പിന്നെ തെണ്ടൽ വന്ത് എന്നെ തൊടും, ആകായ വെണ്ണിലാവേ, മാസി മാസം ആളാണ് പൊണ്ണ്, രാസാത്തി ഒന്ന്, ഇതൊക്കെയാണ് ഞാൻ പാടാറുള്ളത്.
1: നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പൂവേ സെമ്പൂവേ ആ പാട്ട് പാടാമോ?
2: ഓക്കെ.
3: പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ് പേസിടും പുല്ലാങ്കുഴൽ നീരാനൊരു പൂവിൻ മടലൻ.

0: வனம் வாய்ப்பேசிடும் புல்லாங்குழல் நீதான் ஒரு பூவின் மடல்.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻസ് അപ്ലൈ.
5: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
6: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
5: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
6: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
8: പാടാൻ കഴിവുള്ള ഒരു ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ പല പഴയ പാട്ടുകളും റീൽസുകളായും മറ്റും വീണ്ടും കേൾക്കുമ്പോൾ അത് വളരെ ഇമ്പമാർന്നതായി തോന്നുന്നു. അങ്ങനെ ഒരു പാട്ടാണ് അമൃതം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന പാട്ട്, സുജാതയോടൊപ്പം
0: പാടിയിട്ടുള്ളത്.

0: സുജാതയുടെ മകൾ ശ്വേതാമോഹനൊപ്പവും നല്ലൊരു മെലഡി ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്വന്തം ലേഖകൻ എന്ന ചിത്രത്തിലെ ചെറുതിങ്കൾ തോണി.
1: അതുകൂടാതെ ഞാൻ പാടിയിട്ടുണ്ട് മന്ദാരപ്പൂമൂളി, അത് ശ്വേത എന്റെ കൂടെ പാടുന്ന ആദ്യത്തെ ഡ്യുവറ്റ് ആണ് അജയ സാറിന്റെ.
2: ചെറുതിങ്കൾ തോണി മിൻപുഞ്ചിരി പോലൊരു തോണി ഏതോ തീരം പേടുന്നു, കൂവൽ പാടകളെ തിരിതാളാതുണ്ടൊരു വീട് എന്നെ തേടും മിഴിയഴകും.

0: താങ്കളുടെ സംഗീത ജീവിതത്തിൽ കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? അതേക്കുറിച്ച് കൂടെ പറയാം.
1: എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് പഠിക്കാനും പല മത്സരങ്ങളിൽ പോയി പങ്കെടുക്കാനെല്ലാം സാധിച്ചത്. വിവാഹത്തിന് ശേഷമാണെങ്കിലും എന്റെ ഭാര്യയും വളരെ നല്ല രീതിയിൽ

0: പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്.
1: കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ഓണവില്ലിൻ എന്ന് തുടങ്ങുന്ന ഗാനം, അത് താങ്കളുടെ ഒപ്പം പി വി പ്രീത, തുളസി, യതീന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ചതാണ്. ഓണത്തിന്റെ ഓർമ്മകളും അതുപോലെ തന്നെ പ്രണയവും സ്നേഹവും എല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ആ പാട്ട് കേട്ടാലോ? അതിന്റെ രണ്ടു വരി ഒന്ന് മൂളാമോ?
0: തീർച്ചയായും.

0: 5,000
1: രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
4: താങ്കൾ ആലപിച്ച ഗാനങ്ങളിലെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ?
5: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇങ്ങനെ എടുത്തു പറയാൻ പറഞ്ഞാൽ

0: ಎದುಗುಲ ಸಂಧ್ಯಗ ಪಗಲುಗಳಿರವುಗಳ ಬೃಂದಾವನಮುಂದು ರಾಧೇನೆಯಿಲ್ಲದೆ. ഈ പാട്ട് അത് യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ടാണ്.
1: വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം.
0: ആ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. സാജൻ മാധവ് രവീന്ദ്ര മാഷിന്റെ മകനാണ് അതിന്റെ സംഗീതം.
1: രവീന്ദ്രൻ മാഷിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ?
0: രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ വളരെ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ആൽബത്തിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ സീരിയലുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ഒരു സിനിമയ്ക്കും പാടിയിട്ടുണ്ട്. അത് ജയറാമേട്ടന്റെ ഞാൻ സൽപ്പേരി രാമൻകുട്ടി എന്നുള്ള സിനിമയിലെ പാട്ടാണ്. മാഷ് മരിച്ചതിന് ശേഷം കളഭം എന്ന സിനിമയിലും പാടിയിട്ടുണ്ട്.
1: ഭക്തി ഗാനങ്ങളിലും ലളിത ഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ സംഗീത ലോകം നെഞ്ചേറ്റിയ സ്വരമാണ് താങ്കളുടേത്. ഒരു ഗാനത്തെ അതിന്റെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ താങ്കൾ സ്വീകരിക്കുന്ന രീതി എന്താണ്?
0: ഇപ്പൊ സിനിമയാണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ അറിയും, പിന്നെ അതിന്റെ വരികൾ മുഴുവൻ വായിച്ചു നോക്കും. വരികൾ എവിടെയാണ്, എവിടെയൊക്കെയാണ് ഭാവം കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയാണ് പാടാറുള്ളത് എപ്പോഴും. പിന്നെ അതിന്റെ ചില പാട്ടുകളുടെ ട്യൂണിൽ തന്നെ അതിന്റെ ഭാവം ഉണ്ടാവും. മ്യൂസിക് ഡയറക്ടർ അത് കൂടാതെ പറഞ്ഞു തരുകയും ചെയ്യും.
1: മലയാളം കൂടാതെ അന്യഭാഷകളായ തെലുങ്ക്, തമിഴ്, കന്നഡ, സിംഹള ഭാഷയിലടക്കം താങ്കൾ പാട്ട്
0: പാടിയിട്ടുണ്ട്,
1: തുളുവില് പാടിയിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഡിക്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം എന്തെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും പരിശീലനങ്ങൾ ചെയ്യാറുണ്ടോ?
0: എനിക്ക് മലയാളം കൂടാതെ തമിഴും കുട്ടിക്കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. എന്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛന്റെ ഫ്രണ്ട്സും അച്ഛന്റെ ബന്ധുക്കളുടെ അടുത്തൊക്കെ അച്ഛന്റെ, അതായത് സിസ്റ്ററിന്റെ അടുത്തും ബ്രദറിന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ തമിഴിലാ സംസാരിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ തമിഴ് എനിക്ക് കുട്ടിക്കാലം മുതൽ നല്ല പരിചയമാണ്. പിന്നെ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽനിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സംസാരിച്ചുള്ള പഴകി അങ്ങനെ ഒരു പരിചയമുള്ളതുകൊണ്ട് ആ ഭാഷയും നന്നായിട്ട് വഴങ്ങുമായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച് പുതിയൊരു ഭാഷ എന്റെ പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ ഡിക്ഷൻ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാനത് എഴുതിയെടുത്ത്

0: കാണാറുണ്ട്. അപ്പൊ അത് ദൈവം അനുഗ്രഹിച്ചാൽ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് വരാറുണ്ട്. അതൊരു അനുഗ്രഹമായിട്ട് കരുതും.
1: ഒരു ഗായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യം എന്താണ്?
0: ഗായകൻ എന്നുള്ള നിലയിൽ സംതൃപ്തി നൽകുന്ന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അതന്നെയാണ്. മറ്റുള്ളവരെ നമ്മുടെ പാട്ടിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു, അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള അതാണ് നമുക്കുള്ള കിട്ടുന്ന ഒരു നിർവൃതി.
1: ഈ സംഗീത ലോകത്തെ ആധുനിക പ്രവണതകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: നമ്മളെല്ലാവരും കാലത്തിനനുസരിച്ച് നീങ്ങണമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോ ഞാനിപ്പോ വന്നപ്പോ പല ഞാൻ പറഞ്ഞല്ലോ, പല ആചാര്യമാരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, അങ്ങനെ പഴയ ആചാര്യന്മാർ മുതൽ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള സംഗീത സംവിധായകർ വരെയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പഴയ ടെക്നോളജി മുതൽ ഇന്നത്തെ ടെക്നോളജി വരെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ടേപ്പിൽ റെക്കോർഡ് ചെയ്യുന്നതന്നെ
1: പണ്ട്,
0: അതും ആ ടെക്നോളജിയിലും ഞാൻ പാടിയിട്ടുണ്ട്. അതിനുശേഷം ആഡാറ്റ്, പിന്നെ ഇപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, എല്ലാം ഇപ്പോ എല്ലാം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, പ്രോ ടൂൾസ് പോലെയുള്ള. അപ്പൊ അതിനും പാടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറും തോറും ചില പോരായ്മകളുണ്ട്, ചില പ്ലസ് പോയിന്റ്സും ഉണ്ട്.
1: ഇന്നത്തെ പുതു ഗായകരോട് അവരോട് നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്തായിരിക്കും?
0: പുതിയ ഗായകരോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരിക്കലും ഗിവപ്പ് ആവാതിരിക്കുക, എപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ പണ്ടത്തെ പോലെ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലം അല്ല ഇന്നത്തെ. ആ വസന്തകാലം കഴിഞ്ഞു, സിനിമയിൽ നിറയെ പാട്ടുകളുള്ള ഒരു കാലമുണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ സിനിമയിൽ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി, ഉള്ള പാട്ടുകളുടെ ഡ്യൂറേഷൻ കുറഞ്ഞ്, പല്ലവി അനുപല്ലവി മാത്രമായി. ഇനി കുറച്ച് കളയുമ്പോൾ പല്ലവിയാവും, പിന്നെ അതും കൂടി ഇല്ലാണ്ടാവും. പുക പോലെ ആയിരിക്കും ഈ സിനിമയിൽ കേൾക്കുക, ഹോളിവുഡ് സിനിമയിലുള്ള പോലെ. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് ചാനലുകളെല്ലാം യൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഉള്ള ഇത്. ഇപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ, കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനും ലോകം മുഴുവനും എസ്റ്റാബ്ലിഷ് ആവാനായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് യൂസ് ചെയ്യുക മാക്സിമം.
1: നമ്മുടെ ആകാശവാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് സംഗീത ലോകത്തേക്ക് തുറക്കുന്ന പ്രധാന ജാലകമാണ് ആകാശവാണി.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ ഗായകൻ എന്ന നിലയിലും ശ്രോതാവ് എന്ന നിലയിലും ആകാശവാണി തൃശൂർ നിലയവുമായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കൂടെ നമ്മുടെ ശ്രോതാക്കൾക്കായി പറയാമോ?
0: ഞാൻ പലതവണ തൃശൂര് ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. ഞാൻ മദ്രാസ് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ആകാശവാണിയായിട്ട് കൂടുതൽ, അതായത് ആകാശവാണിയായിട്ട് പരിചയമായത്. ഞാൻ ആകാശവാണി നടത്തിയിരുന്ന സൗത്ത് സോൺ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തു. എന്നെ അതിനെ നിർബന്ധിച്ച് എന്നെ വിട്ടത് ടി വി ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിലും ലൈറ്റ് ഡിവോഷണൽ സോങ്സ് രണ്ട് ഇതിലും എനിക്ക് ഒന്നാം സ്ഥാനമായിരുന്നു സൗത്ത് സോണിൽ, സൗത്ത് ഇന്ത്യയിലെ മത്സരങ്ങളിൽ. അപ്പൊ അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ബി ഗ്രേഡ് കിട്ടി. അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയിട്ടില്ല, പിന്നീട് ഓഡീഷന് പോയിട്ടില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റി. തൃശ്ശൂരാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ള റേഡിയോ നിലയം ആകാശവാണി.
1: താങ്കളുടെ ഈ സംഗീതത്തിലുള്ള ഈ കഴിവ് താങ്കളുടെ മക്കൾക്ക് കൂടെ ഉണ്ടോ? അതിനെ കുറിച്ച് കൂടെ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
0: രണ്ട് മക്കൾക്കും പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അവര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. ഹിപ് ഹോപ്പ് ആണ് അവരുടെ ഇഷ്ടപ്പെട്ട സംഗീത രീതി, അതാണ് അവർക്ക്.
1: അവരുടെ പേര്, അവരെന്തൊക്കെ ചെയ്യുന്നു അതുകൂടെ?
0: മകന്റെ പേര് മാധവ്, രണ്ടാമത്തെ മകന്റെ പേര് മഹാദേവ്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, യു കെയിലായിരുന്നു. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് പഠിച്ച കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ വന്നിട്ട് ഒരു കൊല്ലായി. അവന്റെ ഓരോ പ്രൊജക്ടുകളായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, സ്പോട്ടിഫൈ, ട്യൂബ്, ആപ്പിൾ മ്യൂസിക് അതിലെല്ലാത്തിലുണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ പോകുന്നതേ ഉള്ളു എല്ലാത്തിന്റെയും. ഇളയ മകൻ പ്ലസ് ടുവിന് പഠിക്കും, അവനും ക്രിസ്ത്യനില് തന്നെയാണ് താല്പര്യം.
1: ഭാവിയിൽ താങ്കൾ ലക്ഷ്യമിടുന്ന പുതിയ സംഗീത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഭാവിയിൽ എനിക്ക് മ്യൂസിക് കമ്പനി, സ്റ്റുഡിയോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്.
1: പല ആൽബങ്ങൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ചില ആൽബങ്ങളിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു, മൈ ഡിയർ മച്ചാൻ, ചിത്ര ചേച്ചി ഞാനും കൂടിയാണ് പാടിയത്. ആ കൊറോണ സമയത്താണ് റിലീസ് ചെയ്തത്, അതുകൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിനിമയും അതിലെ പാട്ട്.
1: കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കെ എസ് ചിത്രയോടൊത്ത് താങ്കൾ പാടിയിട്ടുണ്ടല്ലോ.

0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളാണ്. ദേവ് ജ്യോതി
1: മിശ്ര സംഗീതം.
0: അതെ അതെ.
1: സലിൽദയുടെ ശിഷ്യനാണ്.
0: എല്ലാവരും ഓണത്തിന്റെ ഓളത്തിലാണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്കായിട്ട് നൽകുന്ന ഓണ സന്ദേശം കൂടെ പറയാം.
1: ഓണ സന്ദേശം, ഓണം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിന്റെ എല്ലാത്തിന്റെയും പ്രതീകമാണല്ലോ ഈ ഉത്സവം. അപ്പോ എല്ലാവരും അതുപോലെ തന്നെ വാക്കുകളിൽ മാത്രമല്ലാതെ അത് പ്രവൃത്തിയിലും എപ്പോഴും ഉണ്ടാവട്ടെ ഈ ഒരുമയും സാഹോദര്യവും എല്ലാം ജാതി മതഭേദമില്ലാതെ. ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിലെ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും ഓണവിശേഷങ്ങളും കുടുംബവിശേഷവും പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിന് ഇനി ഒരുപാട് പാട്ടിന്റെ മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ
1: ആശംസകളും.
2: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാലാണ് ഇതുവരെ കേട്ടത്. നിർവഹണം അഞ്ജു പി അർജുനൻ. സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്, ഷിബു എം ജോസ് മച്ചാട്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: sends greetings on National Space Day. BRICS Sports Ministers meeting underway in Visakhapatnam, Andhra Pradesh. External Affairs Minister Dr. S. Jaishankar to embark on a two-day visit to Russia today. Orange alert for heavy to very heavy rainfall issued for isolated places over Chhattisgarh, Odisha and coastal Andhra Pradesh today. Iran warns neighbours against joining US economic campaign against Tehran. In cricket, second and final test match of the series between India and host Sri Lanka underway in Colombo. And in the FIH Hockey World Cup, Indian women to take on Australia in a must-win match for a semi-final berth tonight. And with that, we end the midday news.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

ബിജു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത് ചിത്രം വിയറ്റ്നാം കോളനി.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലേ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്, എം ജി ശ്രീകുമാർ, സുജാത, ശ്രീനിവാസ്, പ്രഭാകർ എന്നിവർ പാടിയത്. ചിത്രം 1000 മേനി.

0: സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടെയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.stou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
4: ഇനി ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ആകാശവാണി.
1: ഹരിതവാണി

0: ഹരിതവാണിയിൽ ഇന്ന് ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു.
1: സുസ്ഥിര ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ലിംഗസമത്വമാണ്. സ്ത്രീകൾ ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്നുണ്ടെങ്കിലും ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും വിഭവ വിനിയോഗത്തിലും അവർ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ പരമ്പരാഗതമായി തന്നെ കൃഷി, വനവിഭവ ശേഖരണം, ജലസംരക്ഷണം, ഔഷധ സസ്യ പരിപാലനം എന്നിവയുടെ മുൻനിരയിലാണ്. അവർ പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾ ഏറ്റവും നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നയരൂപീകരണത്തിലും ഭരണ സംവിധാനങ്ങളിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. 2022 ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതും 2030 കൈവരിക്കേണ്ടുന്നതുമായ 23 ജൈവ വൈവിധ്യ ലക്ഷ്യങ്ങളോടുകൂടിയ കുൺമിങ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂട് അഥവാ KMGBF ലക്ഷ്യങ്ങളിൽ ലിംഗ അസമത്വം പരിഹരിക്കാനായി ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്യം 22 പ്രകാരം ജൈവ വൈവിധ്യം സംബന്ധിച്ച തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും തദ്ദേശീയ സമുദായങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ലക്ഷ്യം 23 ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ലിംഗസമത്വം ഉറപ്പാക്കുകയും ലിംഗപ്രതികരണ സമീപനം സ്വീകരിക്കുകയും വേണം എന്നതാണ് കാതലായ സമീപനം. ഈ ലക്ഷ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഇല്ലെങ്കിൽ ലിംഗസമത്വത്തോടെയുള്ള തീരുമാനമെടുക്കലോ നടപ്പാക്കലോ സാധ്യമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളിലും ഈ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് പ്രായോഗിക നടപടികളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. ലിംഗസമത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഒരു അധിക ഘടകമല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന ശിലയാണ് എന്ന വസ്തുത നാം ഉൾക്കൊള്ളേണ്ടതാണ്. ജൈവ വൈവിധ്യവും ലിംഗഭേദവും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുക എന്നത് പ്രസക്തമാക്കുന്ന പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, വ്യത്യസ്തമായ വിഭവ വിനിയോഗ രീതികളാണ് ആവാസ വ്യവസ്ഥകളുമായി ഇടപെടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പിന്തുടർന്നു വരുന്നത്. പരമ്പരാഗത ലിംഗ വിഭജനവും സാമൂഹിക ഉത്തരവാദിത്വവും മൂലം സ്ത്രീകൾ പലപ്പോഴും ഉപജീവനത്തിന് വേണ്ടിയുള്ള വിഭവ ശേഖരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭക്ഷണം, ഔഷധം, ഇന്ധനം എന്നിവയ്ക്കായി വിപണിയിൽ സ്വാധീനം ചെയ്യപ്പെടാത്ത സസ്യജന്തുവർഗ്ഗങ്ങൾ സ്ത്രീകൾ ശേഖരിക്കുന്നു. അതേസമയം പുരുഷന്മാർ ഉയർന്ന വിപണി മൂല്യമുള്ള വാണിജ്യ വിഭവങ്ങൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, പരമ്പരാഗത പാരിസ്ഥിതിക അറിവുകളുടെ സ്വാധീനം സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണെന്നു കാണാം. വിത്തു സംരക്ഷണം, കാർഷിക പ്രവർത്തനങ്ങൾ, പരമ്പരാഗത ഔഷധങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. അവരുടെ വൈദഗ്ധ്യം അവഗണിക്കുന്നത് സംരക്ഷണ പദ്ധതികളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി പരിമിതപ്പെടുത്തും. ജൈവ വൈവിധ്യ ശോഷണവും അതിന്റെ ആഘാതവും നാം മനസ്സിലാക്കണമെന്നതാണ് മൂന്നാമത്തെ വസ്തുത. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിന്റെ ആഘാതം

ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. വെള്ളത്തിനും വിറകിനുമായി അവർ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരികയും ഇത് സാമ്പത്തിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം സംബന്ധിച്ച ചില സ്ഥിതി വിവര കണക്കുകൾ ശ്രദ്ധയർഹിക്കുന്നു. ലോകമെമ്പാടും ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. സ്ത്രീകളുടെ ആഗോള തൊഴിലിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ആശ്രയിക്കുന്നത് കൃഷി, വനം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിലാണെന്ന് കാണാം. വികസ്വര രാജ്യങ്ങളിൽ 80% വരെ ഭക്ഷ്യോൽപാദനം നടത്തുന്നത് സ്ത്രീകളാണെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥതയുള്ളത് 20% താഴെ സ്ത്രീകൾക്കു മാത്രമാണ്. ഉന്നത നേതൃത്വ സ്ഥാനങ്ങളിലുള്ളതോ വെറും 12% സ്ത്രീകൾ മാത്രവും. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 3 പ്രധാന പാരിസ്ഥിതിക ഉടമ്പടികളിലും, അതായത് UNFCCC, UNCCD, CBD എന്നിവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ 60% പുരുഷന്മാരും 40% സ്ത്രീകളുമാണ്. ഇതിൽ 51 രാജ്യങ്ങളിൽ ഈ 3 ഉടമ്പടികളിലും പൂർണ്ണമായും പുരുഷന്മാരാണ് പ്രതിനിധികളായിട്ടുള്ളത്. അതേസമയം പൂർണ്ണമായും സ്ത്രീകൾ പ്രതിനിധികളായുള്ളത് 17 രാജ്യങ്ങളിൽ മാത്രമാണ്. ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളിൽ 60% പേരും പരിസ്ഥിതി പരിപാലന ജോലികൾ നിർവഹിക്കുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥതയുള്ളതാകട്ടെ 13.87% സ്ത്രീകൾക്കും. കേരളത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അവരുടെ പങ്കും തീരുമാനമെടുക്കൽ ശേഷിയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ലിംഗസമത്വം സംയോജിപ്പിക്കുന്നതിലെ ആഗോള പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ടായ ട്രാക്കിംഗ് ജെൻഡർ ഇൻ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് 2026 പ്രകാരം കുൺമിംഗ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂടിലെ 23 അനുസൃതമായി 2026 124 രാജ്യങ്ങൾ ദേശീയ ലിംഗ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2025 64 രാജ്യങ്ങൾ എന്ന എണ്ണത്തിൽ നിന്ന് ഗണ്യമായ വർധന ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലിംഗസമത്വം, തദ്ദേശീയ സമുദായങ്ങൾ, യുവജനങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ ദേശീയ ജൈവ വൈവിധ്യ പദ്ധതികളിൽ കൂടുതൽ ശക്തമായി സംയോജിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ വനിതാ നേതൃത്വം പഠനവിധേയമാക്കിയാൽ ആഗോള തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാകും. 2004 നോബൽ സമാധാന സമ്മാന ജേതാവും കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയുമായ വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ 30 ദശലക്ഷത്തിലധികം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ലോകമാതൃകയായി. വനനശീകരണം കാരണം വിറകിനും വെള്ളത്തിനും ഏറെ ദൂരം നടക്കേണ്ടി വന്ന ആഫ്രിക്കൻ വനിതകൾക്ക് ഏറെ ആശ്വാസമായി ഈ പ്രസ്ഥാനം. ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടി ജയിലിലടയ്ക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് അവർ കെനിയയിലെ പരിസ്ഥിതി മന്ത്രിയായി. ഇത്തരത്തിൽ ജനാധിപത്യവും പരിസ്ഥിതി സംരക്ഷണവും അഭേദ്യമാണെന്ന് അവർ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. സ്വീഡനിലെ ഗ്രേറ്റ ത്വൻബർഗ് 15 വയസ്സിൽ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ പ്രസ്ഥാനം ആരംഭിക്കുകയും തുടർന്ന് അതൊരു ആഗോള യുവജന പ്രസ്ഥാനമായി മാറുകയും ചെയ്തുവല്ലോ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിയന്തരാവസ്ഥയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാനായി ശാസ്ത്രീയ വസ്തുതകളെ അടിസ്ഥാനമാക്കി ഈ യുവ നേതാവ് ലോക നേതാക്കളെ നേരിട്ടത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. 1730 അമൃതാദേവി ബിഷ്ണോയി എന്ന ധീര വനിത രാജസ്ഥാനിൽ പരിപാവനമായി കരുതി വരുന്ന പ്രൊസോപ്പിസ് സിനേറിയ അഥവാ ഖെജ്രി എന്നറിയപ്പെടുന്ന മരങ്ങൾ മുറിക്കുന്നത് തടയാൻ സ്വന്തം ജീവൻ തന്നെ നൽകി. അവരുടെ ആത്മത്യാഗത്തെ തുടർന്ന് 363 ബിഷ്ണോയി ഗ്രാമവാസികൾ മരങ്ങൾക്കൊപ്പം നിന്ന് രക്തസാക്ഷികളായി. ഇത് പിൽക്കാലത്ത് ചിപ്കോ സമരത്തിന് പ്രചോദനമായി. ഇന്നും ബിഷ്ണോയി വനിതകൾ പ്രകൃതി സംരക്ഷണത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്നു. പരമ്പരാഗത വിജ്ഞാനവും ആധുനിക സംരക്ഷണ രീതികളും സമന്വയിപ്പിക്കുന്ന ബിഷ്ണോയി മാതൃക സ്ത്രീകളുടെ നേതൃത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് കാട്ടിത്തരുന്നു. ജൈവ വൈവിധ്യ ഗവേഷണ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ പത്മശ്രീ E.K. ജാനകി അമ്മാളിനെ പോലെ ഒട്ടേറെ വനിതകൾ ഭാരതീയർക്ക് പ്രചോദനമാണ്. പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആഗോള മാറ്റം സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ട്. പരമ്പരാഗത അറിവും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന വനിതാ നേതാക്കൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണ്. കേരളത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലകളിൽ നിറസാന്നിധ്യമായ ഒട്ടേറെ വനിതകളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. വനപ്രദേശമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ സ്വന്തം ഭൂമിയിൽ 4.5 ഏക്കറോളം വനമൊരുക്കി വരും തലമുറകൾക്ക് മാതൃകയായ ഈ വർഷത്തെ പത്മശ്രീ ജേതാവ് ശ്രീമതി ദേവകി അമ്മ ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒരു വനിതാ സംരക്ഷകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഔഷധ സസ്യ സംരക്ഷണത്തിലൂടെ പ്രശസ്തയായ പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. കേരളത്തിന്റെ വികേന്ദ്ര

ഏകീകൃത ഭരണ മാതൃക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജൈവ വൈവിധ്യ പരിപാലന സമിതികളും വഴി സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ആദിവാസി വനിതകളുടെ പരമ്പരാഗത പാരിസ്ഥിതിക അറിവ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ പോലുള്ള രേഖകളിൽ ഉൾപ്പെടുത്തുന്നതിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴി സ്ത്രീകളുടെ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. കുടുംബശ്രീ മിഷൻ പോലുള്ള സംഘടനകൾ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കുന്നു. ഈ സംഘങ്ങൾ പലപ്പോഴും ജൈവകൃഷി, മത്സ്യകൃഷി, വനം മുതലായ വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നു. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഉദാഹരണമായി പരമ്പരാഗത അറിവിന്റെ സംരക്ഷണം തന്നെ എടുക്കാം. സ്ത്രീകൾ പലപ്പോഴും പരമ്പരാഗത വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ, സുസ്ഥിര കൃഷിരീതികൾ എന്നിവയുടെ കാവൽക്കാരാണ്. അവരുടെ പങ്കാളിത്തം ഈ വിലപ്പെട്ട അറിവ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതുപോലെ സ്ത്രീകൾ സാധാരണയായി വിഭവങ്ങൾ കൂടുതലും കാര്യക്ഷമമായും സുസ്ഥിരമായും ഉപയോഗിക്കുന്നു. വന മുതലുകളുടെ ശേഖരണം മുതൽ ജലസംരക്ഷണം വരെ അവരുടെ ഇടപെടലുകൾ കൂടുതൽ സന്തുലിതമാണ്. തീരുമാനങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടുമ്പോൾ അത് കൂടുതൽ സമഗ്രവും വൈവിധ്യപൂർണവുമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നു. ഇത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ജൈവ വൈവിധ്യ അധിഷ്ഠിത സംരംഭങ്ങൾ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും അവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് അതുല്യവും അവഗണിക്കാനാവാത്തതുമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക ഉൽപ്പാദനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക ഇനങ്ങളുടെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിലൂടെ കുട്ടികളിലേക്കും തുടർ തലമുറകളിലേക്കും പരമ്പരാഗത അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഈ അറിവ് സഹായിക്കുന്നു. കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കണം. കാരണം സ്ത്രീകൾക്ക് ഭൂമിയിലും വിഭവങ്ങളിലും അവകാശം നൽകുമ്പോൾ അവർ കൂടുതൽ ഫലപ്രദമായി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും. സാങ്കേതിക പരിശീലനം, വായ്പാ സൗകര്യം, വിപണന സാധ്യതകൾ എന്നിവ സ്ത്രീകൾക്ക് ലഭ്യമാക്കണം. ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% എന്നത് തീർച്ചയായും പാലിക്കപ്പെടണം. വനിതാ കർഷക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. സ്ത്രീകളുടെ പരമ്പരാഗത അറിവിനെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുകയും അവർക്ക് അവകാശങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു കാർഷിക സംവിധാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ UNDP യുടെയും ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെയും സഹായത്തോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കണ്ടൽ കാടുകൾ പുനഃസ്ഥാപിക്കുന്ന പദ്ധതി ശ്രദ്ധേയമാണ്. ഇവിടെ ഹെൽത്തി ഹാർവെസ്റ്റ് പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തോടൊപ്പം ഞണ്ട് കൃഷിയിലൂടെ വാർഷിക വരുമാനം ഏകദേശം 85,000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ പദ്ധതി സ്ത്രീകൾക്ക് വർഷം മുഴുവൻ തൊഴിൽ ലഭ്യമാക്കുകയും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്തു. ഒഡീഷയിലെ പുരിയിൽ ദലിത് മത്സ്യത്തൊഴിലാളി വനിതകൾ കണ്ടൽ തൈകൾ പരിപാലിക്കുന്നു. 1999 വൻ ചുഴലിക്കാറ്റിന്റെ ഓർമ്മകളാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനോടകം വിമൻ ഫോർ മാംഗ്രൂവ്സ് എന്ന സംരംഭം 45,000 തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇത്തരം പദ്ധതികൾ സ്ത്രീകളുടെ പരമ്പരാഗത അറിവും പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി ജൈവ വൈവിധ്യ സംരക്ഷണവും ജീവിതോപാധി മെച്ചപ്പെടുത്തലും ഒരുമിച്ച് നടപ്പാക്കുന്നതിൽ വിജയിച്ചു. സുസ്ഥിരമായ സംരക്ഷണത്തിന് ലിംഗസമത്വം അത്യന്താപേക്ഷിതമാണെന്ന് ഇവ തെളിയിക്കുന്നു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഷീ ബയോ പരിപാടിയും ഷീ ബയോ ചാമ്പ്യൻസ് പുരസ്കാരവും സംരക്ഷക കർഷക അവാർഡും ഈ ദിശയിലുള്ള മികച്ച ചുവടുവയ്പ്പുകളാണ്. KMGBF ലക്ഷ്യങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലിംഗസമത്വത്തെ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇവ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും പ്രതിബന്ധങ്ങളുണ്ട്. ഇവയെല്ലാം തരണം ചെയ്യാൻ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പോലുള്ള സംഘടനകൾ, വ്യക്തികൾ ഉൾപ്പെടെ ഏവരും ഒത്തുചേരേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ ലിംഗസമത്വം ഒരു ആശയം മാത്രമല്ല, അത് പ്രായോഗികമായി നടപ്പാക്കേണ്ട ഒന്നാണ്. സ്ത്രീകൾക്ക് ഭൂമിയിലും വനങ്ങളിലും ജലസ്രോതസ്സുകളിലും ഉള്ള അവകാശം ഉറപ്പാക്കുക, തീരുമാനമെടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തുക, അവരുടെ പരമ്പരാഗത അറിവിനെ ആദരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അത്തരം ഇടപെടലുകൾ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കും. നമുക്ക് ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ പൈതൃകമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാം.

0: ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: ഹരിതവാണി സമാപിക്കുന്നു.
2: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
6: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പണ്ടു പണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: നാളെ ഞങ്ങളുടെ വിവാഹം എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചിച്ച്

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: രഥോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത്, ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്.

അടുത്ത ഗാനം ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന ചിത്രത്തിനു വേണ്ടി ബിജു തിരുമല രചിച്ച് ജെറി അമൽദേവ് ഈണം നൽകി ചിത്രം പാടിയത്.

ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വേണുഗോപാൽ പാടിയത് ചിത്രം ആലഞ്ചേരി തമ്പ്രാക്കൾ.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: തീം തരികിടതോം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ഇടാകാശവാണി ദേവികുളം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 7, ശകവർഷം 1948, ഭാദ്രപദം 1, 2026 ആഗസ്റ്റ് മാസം 23 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1:36. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. കൊൽക്കത്തയിലെ ന്യൂ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം. 2017 ജനുവരിയിലാണ് ഇത് ആരംഭിച്ചത്. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ ഏത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി അധികാരത്തിലെത്തിയത്?
1: ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ട് മുമ്പ്.

0: ഹായ് നമസ്കാരം, ഞാൻ ആർ ജെ വിഷ്ണുദാസ്, എല്ലാവർക്കും സ്വാഗതം.
1: എൻ എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ.
0: ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ ഈ പാട്ടിന്റെ വരികൾക്ക് പിന്നിലെ അതുല്യ പ്രതിഭയാണ് ഈ ഓണക്കാലത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മലയാളികൾക്ക് എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച പ്രശസ്ത ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തിയാണ്. സാർ ഒരുപാട് മനോഹര ഗാനങ്ങൾക്ക് വരികൾ എഴുതിയിട്ടുള്ള ആളാണ്. സാർ എഴുതിയ ഏറ്റവും മനോഹരമായ വരികളിലൂടെ തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചാറ്റ് ഷോയും സ്റ്റാർട്ട് ചെയ്തത്. ഈ ഓർമ്മകളോടി കളിക്കുവാൻ എത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിക്കാലമാണ്.

0: നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും. ആകാശവാണിയിലൂടെ തന്നെ ഒരുപാട് ലിസണേഴ്സ് ഈ ഒരു പാട്ട് ഈ കുട്ടിക്കാല ഓർമ്മകളൊക്കെ പറഞ്ഞിട്ടാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. ഈ വരികൾ എഴുതിയ സാറിൻ്റെ കുട്ടിക്കാലത്തേക്ക് ഞങ്ങളിന്ന് കൊണ്ടുപോകാമോ?
1: യഥാർത്ഥത്തിൽ ഓരോ റൈറ്റേഴ്സ് എഴുതുന്നത് അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമയിൽ. അതിപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു കഴിഞ്ഞാലും മോഹൻലാൽ അഭിനയിച്ചു കഴിഞ്ഞാലും മറ്റാരഭിനയിച്ചു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ എഴുതുന്നത് ആ ഒരു കഥാപാത്രത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ പോലും അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അങ്ങേറ്റം പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ മാവും തൊടിയും ഒക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ, ഒരു ഗ്രാമീണ പശ്ചാത്തലം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അന്നത്തെ എറണാകുളം ഗ്രാമം തന്നെയായിരുന്നു. എറണാകുളത്തെ കലൂരാണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം. കലൂരല്ല അന്ന് കേരളത്തിലെ ഏതു ഗ്രാമം പോലെ തന്നെ ആയിരുന്നു.
0: തൊടി
1: അതൊന്നും ഇല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്നുള്ള സ്റ്റേഡിയം ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എതിർവശത്താണ് എൻ്റെ അമ്മയുടെ വീടൊക്കെ. അത് യഥാർത്ഥത്തിൽ പാലാരിവട്ടത്തിൻ്റെ ഭാഗമായിരുന്നു, ജനതാ റോഡ് എന്നൊക്കെ പറയുന്ന. അച്ഛനൊക്കെ താമസിച്ചിരുന്നത് കലൂരായിരുന്നു, ആ സാ റോഡ് എന്നൊക്കെ പറയുന്ന പണ്ട് മാതൃഭൂമി പ്രസിഡന്റായിരുന്ന ആ ഭാഗത്താണ് അച്ഛൻ്റെയൊക്കെ വീട്. ഈ അച്ഛൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ ചെറിയ പ്രായം. അമ്മയുടെ വീട്ടിൽ വരുമായിരുന്നെങ്കിലും ചെറിയ പ്രായത്തിൽ വളർന്നത് ഈ അച്ഛൻ്റെ വീട്ടിലാണ്. അതുപോലും വലിയ വീടും സർപ്പക്കുളവും ഒരുപാട് മാവുകളും മറ്റ് മരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു, അതുകൊണ്ടിട്ട് എന്താ പറയുക, ഒരു ഗ്രാമീണ ഇതെവിടെ നിന്ന് വന്നു എൻ്റെ പാട്ടുകളിൽ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്.
0: അതെ, ഞാനും ഇതേ കാര്യം ആലോചിച്ചിട്ടുണ്ട്. സാറിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ എറണാകുളത്തുകാരനായിട്ടുള്ള സാറ് ഇത്രയും മനോഹരമായി എങ്ങനെ ഗ്രാമീണ ഭംഗി നിറഞ്ഞ വരികൾ എഴുതുന്നു എന്നുള്ളത്.
1: അതെ, എറണാകുളത്ത് ഇപ്പോഴുള്ള എറണാകുളത്തിനെയാണ് എല്ലാവരും കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ലോകത്ത് കാണുന്നതിൽ എന്താണ് നമ്മളെടുത്ത് വെക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഓടുന്ന ബസ്സും വഴിയിൽ കാണുന്ന ചെറിയ കടകളും ചെറിയ കടയിലെ ചില്ല് കുപ്പിയിലുള്ള നാരങ്ങ മിഠായി ഒക്കെ ഉള്ളടുത്ത് ഒരു കുട്ടി നോക്കുന്ന നാരങ്ങ മിഠായിയിലേക്കായിരിക്കും അല്ലേ, ആ ചില്ലുഭരണിയിലേക്കായിരിക്കും. ഒരുപക്ഷെ നമ്മളുടെ ടേസ്റ്റും ബാക്കി കാര്യങ്ങളും എല്ലാം എൻ്റെ കണ്ണുകൾ ചെറുപ്പത്തിൽ പോയിരുന്നത് അത്. അത് മാത്രമല്ല, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, എന്തൊക്കെ ചെറുപ്പത്തിൽ പത്രം വായിച്ചിരിക്കണം. കാരണം വൈകുന്നേരം ഫാദറൊക്കെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ പത്രത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു, അല്ല അതിനെപ്പറ്റി അവയറായിരിക്കണം, പത്രം കൃത്യമായിട്ട് വായിച്ചിരിക്കണം. എന്തോ വലിയ ആൾക്കാരുടെ മുൻപിൽ മറ്റുള്ളവരെക്കാൾ എനിക്കറിയാം എന്ന് കാണിക്കാനുള്ളൊരു ഒരു ഒരു ഇതെല്ലാ എല്ലാ കുട്ടികളിലും ഉണ്ടായിരുന്നു. ഒന്നാമത് ഒരുപാട് പേരുള്ള ഒരു കുടുംബവും കൂടിയായിരുന്നു. ഈ പറയുന്ന കലൂരിൻ്റെ അപ്പുറത്തേക്കുള്ള ഗ്രാമം എനിക്കറിയില്ല, പക്ഷേ അന്നെല്ലാം ഈ പത്രത്തിൽ ഹേലി എന്ന് പറയുന്ന കാർഷിക രംഗം എഴുതിയിരുന്ന ഒരു റൈറ്റർ ഉണ്ടായിരുന്നു. അത് വലിയ കാർഷിക വിജ്ഞാനത്തിൻ്റെയൊക്കെ വലിയൊരു കക്ഷിയാണ്. ഹേലി പിന്നീടൊക്കെ ഒരുപാട് എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹേലിയുടെ ഈ പത്രം, ഈ പത്രത്തിൽ ഈ പേജ് ഞാൻ കൃത്യമായിട്ട് വായിക്കുമായിരുന്നു. ഇപ്പം ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു കാലത്തും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ഒരാളും കൃഷി ചെയ്തിട്ടില്ല, ഒരു ബന്ധവുമില്ല. എന്നിട്ടും ചീര എപ്പോൾ നടണം, വാഴയ്ക്ക് എപ്പോൾ ഇടണം, ഇതൊക്കെ ഞാൻ എന്തിനു വായിച്ചു എന്നുള്ളത് എനിക്ക് ഇന്നും അത്ഭുതമാണ്. അതെന്നെ അട്രാക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൈരളി ചാനലിൻ്റെ പ്രോഗ്രാം ഹെഡായിട്ട് ഇരിക്കുന്ന സമയത്ത് ഹേലി സാർ ഒരിക്കലും ഒരു പ്രോഗ്രാമിന് അവിടെ വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് താഴെ തന്നെ റിസപ്ഷനിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ക്യാബിനിൽ ഇരുത്തി. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്, കാരണം എൻ്റെ പാട്ടുകളിൽ മുഴുവൻ ഒരുപാട് ഗ്രാമീണത ഒക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുമ്പോഴും അതിനുള്ള ഒരു കാരണം താങ്കൾ അന്ന് എഴുതിയിരുന്ന ഈ എഴുത്തുകളായിരുന്നു. അതെൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകം നമ്മളുടെ ചാനലിലെ ഡ്രൈവറെടുത്ത് കൊടുത്തു വിട്ടു എനിക്ക് പ്രസൻ്റായിട്ട്.

0: സാർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു തറവാടായിരുന്നു സാറിൻ്റെ, ഒരു കൂട്ടുകുടുംബമായിരുന്നു എന്ന്. അപ്പോൾ ആ കാലഘട്ടത്തിലെ സാറിൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു?
1: അല്ല, എല്ലാ ആഘോഷങ്ങളും പ്രത്യേകിച്ച് ഒരുപാട് പേര് ചേരുന്ന, എല്ലാവരും ചേർന്ന് പൂ പറിക്കാൻ പോവുക, എന്താ പറയണ, കാക്കപ്പൂവാണെങ്കിലും തുമ്പപ്പൂ തിരിപ്പോന്ന, ആ തിരിപ്പോന്ന ഈ കാക്കപ്പൂവും തുമ്പപ്പൂവും മുക്കൂറ്റിയൊക്കെ പറിച്ച് ഒന്ന് ചേമ്പലയുടെ കുമ്പിളിലൊക്കെയാണ് പറിച്ച് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന പൂ എത്ര ചെറുതാകുന്നോ അത്ര മനോഹരമായിരിക്കും പൂക്കൾ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം കാക്കപ്പൂ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ എത്ര ചെറുതാണ്, അതുകൊണ്ടിട്ട് കാക്കപ്പൂവിൻ്റെ ആ ഏരിയ ഒക്കെ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടി. അതേസമയം ഒരുപാട് വലിപ്പമുള്ള ഒരു പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോഴേക്കും അതിനേക്കാളൊക്കെ വലിപ്പമുള്ള ഒരു ചെമ്പരത്തിപ്പൂവോ അല്ലെങ്കിൽ താമരപ്പൂവോ ഒന്നും കളത്തിന് അത്ര ഭംഗി കൊടുത്തൊന്നും വരില്ല അല്ലേ, ചെറിയ പൂക്കളാണ്. അപ്പൊ ഈ ചെറിയ പൂക്കൾ കുറെ ഉണ്ടായാൽ മാത്രമല്ല പൂക്കളത്തിന് അത്ര ഇതുണ്ടാവും. അപ്പൊ എത്ര പേര് ഇങ്ങനെ ഇരുന്ന് പറിച്ചിട്ടായിരിക്കും ഒരു പൂക്കളാന്നുണ്ടാവുന്നത്. ഇന്നത്തെ പോലെ തമിഴ്നാട്ടിൽ നിന്നോ തോവാളിൽ നിന്നോ ഈ പറയുന്ന ജമന്തിയും ചെണ്ടുമല്ലിയും ഒന്നും വരുന്ന കാലമല്ല.
0: ഈ
1: അതെ നാട്ടുമ്പുറത്തുള്ള ഈ പറയുന്ന കാക്കപ്പൂവും അരിപ്പൂവും തുമ്പപ്പൂവും കൊണ്ട് തന്നെ അല്ലേ പൂക്കളം ഇട്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ഈ പൂക്കളം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്ത് പൂക്കളോ. കാരണം മറ്റേ അകത്ത് നമ്മളുടെ ഓരോ കുട്ടികളുടെയും അത്രമാത്രമുള്ള സ്ട്രെയിൻ ഉണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതിന് കുറേ കൂടി ഭംഗിയുണ്ടായിരുന്നു നാച്ചുറലി. പിന്നെ പോയ കാലത്തിനായിരുന്നു ഭംഗിയെന്ന് എല്ലാ കിളവന്മാരും പറയും. അങ്ങനെ അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല.

0: സാറിൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ഒരു ഓണാഘോഷം എങ്ങനെയായിരുന്നു? അവിടെ ഒരു വേറൊരു ലോകമായിരിക്കുമല്ലോ.
1: യഥാർത്ഥത്തിൽ കോളേജ് ലൈഫിൻ്റെ ഒരു വലിയ സെലിബ്രേഷനൊന്നും ആസ്വദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രി മാത്രം സെയിൻറ് റോബർട്സ് കോളേജിൽ പഠിക്കുകയും പിന്നീട് മഹാരാജ് കോളേജിലാണ് ബി എയും എം എ ഒക്കെ കഴിയുന്നത്. പക്ഷേ ഈ സമയത്ത് മുഴുവൻ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടിട്ട് കോളേജിൽ നടക്കുന്ന ഓണാഘോഷങ്ങളിലൊന്നും ഞാൻ പൊതുവെ പങ്കെടുത്തിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ചെറുപ്പത്തിലെ ഒരു ഇതിലാണ് വളർന്നിരുന്നെങ്കിലും ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു. സോ ബാക്കി എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മുഴുവൻ കസിൻസൊക്കെ എന്ന് പറഞ്ഞാൽ ആറടി പൊക്കമില്ലാത്ത ആരും തന്നെ ഇല്ല. എന്നാൽ എല്ലാവരും നല്ല പൊക്കമൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തുടങ്ങി എല്ലാവരും കളിയാക്കും. കാരണം ഇവരെ കൂടെ എന്നെ കാണുമ്പോഴേക്കും ഇവന് ഈ മീൻകാരി എടുത്തു വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ അവിടുന്ന്. അപ്പോൾ നമുക്കിത് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അപ്പോൾ ഈ കോംപ്ലക്സ് കൂടി നമ്മളിങ്ങനെ ഒറ്റപ്പെടാൻ തുടങ്ങിയിരുന്നു. പിന്നെ ചെറുപ്പം തുടങ്ങി തന്നെ ഞാനൊരു ആൾക്കാർ കളികളിൽ താല്പര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്നത്, കാരണം ഇവരുമായിട്ട് ഒരു തരത്തിലും കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രധാന കാര്യം. അവരെല്ലാം വലിയ കുട്ടികളുമാണ്. ഒപ്പം തന്നെ എൻ്റെ ചെറിയ എന്താ താഴെയുള്ളവർ പോലും എന്നെക്കാൾ പൊക്കമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ മാത്രം ഇൻഫീരിയർ ആയിരുന്നു. നാച്ചുറലി ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കിയ ഒരു എന്താ പറയുന്നത് അന്തർമുഖത്വം ഭയങ്കരമായിരുന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്തിരുന്നത് എന്താണ്, നമ്മളുടേതായിട്ടുള്ള ഒരു വേൾഡ്, അവിടെ പുസ്തകങ്ങളും കാര്യങ്ങളും അത്. അപ്പോൾ ആ ഒരു ഇത്

0: എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ തന്നെ ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അമ്മയുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഇളയ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാജി എന്ന് പറയുന്ന ഒരു അനിയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലിങ്ങനെ പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ടുകൾ ഇങ്ങനെ നിരന്നിരിക്കുക. അപ്പോൾ എനിക്ക് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തിനാണ് ഒരു ഫ്ലൂട്ട് പോലെ എല്ലാത്തിനും ഒരേ ശബ്ദം തന്നെയല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് ഇത്രയും ഫ്ലൂട്ടുണ്ടത്? പക്ഷേ അത് ഇളയച്ചൻ അതിൽ ഓരോ ഫ്ലൂട്ട് ഓരോ പാട്ടിനും ഓരോ ഫ്ലൂട്ട് എടുത്ത് വായിക്കും. അദ്ദേഹത്തിൻ്റെ പ്രധാന കേൾവിക്കാരൻ ഞാനായിരുന്നു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. ഈ മരണം, അപ്പം ഞങ്ങൾ അമ്മയുടെ വീടിനടുത്ത് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചെങ്കിലും ഞാനൊന്നും അങ്ങോട്ട് പോവില്ലായിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ തന്നെ നിന്നിരുന്നത്. പക്ഷേ
1: ഈ
0: ചെറിയച്ഛൻ്റെ കൂടെ, പക്ഷേ ഈ ചെറിയച്ഛൻ്റെ മരണം ഭയങ്കര ഒരു ഷോക്കായിരുന്നു. മരണത്തിനെ പറ്റിയൊന്നും അറിയില്ല, പക്ഷേ ചെറിയച്ഛൻ ഒരു ദിവസം ഇല്ലാതായി എന്നുള്ളത് വല്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ കലൂരു വീട് വിട്ട് നേരെ പാലാരും അടുത്തേക്ക് വരുന്നു. അപ്പോഴും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ബാക്കി കാര്യങ്ങളും താൻ ആരുമായിട്ട് എല്ലാവരും പേടിയാണ്. കാരണം എല്ലാം വലിയ മനുഷ്യരാണ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, എല്ലാവരും ചീത്ത പറയും. അപ്പം അങ്ങനെ ആരും ആരും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, കാരണം എല്ലാവർക്കും കുറേ മക്കളുമൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒട്ടും ശ്രദ്ധ കിട്ടാത്ത നമ്മളും. അപ്പം അങ്ങനെയാണ് അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ മറ്റൊന്ന് കാണുകയാണ്. അവിടെ ഭയങ്കര സൈലൻ്റാണ്, ഇവിടെ ആരുമില്ല. അപ്പോൾ വലിയച്ഛനുണ്ടായിരുന്നു അവിടെ, അത് ജനകീയത്തിൻ്റെയൊക്കെ എറണാകുളം റിപ്പോർട്ടറായിരുന്ന എരൂർ വാസുദേവ്. ആ ലോകം നമുക്ക് ഭയങ്കര ഒരു പുതിയൊരു ലോകമായിരുന്നു. കാരണം മുറിയിൽ നിറയെ പുസ്തകങ്ങൾ, ബുക്ക് ഷെൽഫുകൾ, ആ ബുക്കുകളുടെ അതിൻ്റെ സ്മെല്ല്, ജനലിനടുത്തായിട്ട് ഒരു കർട്ടൻ പ്ലാന്റ്, ഇതൊന്നും നമുക്ക് പരിചയമുള്ള കാര്യമായിരുന്നില്ല. ഒരു പുതിയ സൗന്ദര്യത്തിൻ്റെയും ഒരു പുതിയ പുതിയൊരു ലോകം തന്നെ, അത് നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നു. വലിയച്ഛനെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വലിയച്ഛന് ഒപ്പിടുന്ന മലയാളത്തിലാണ് എരൂർ വാസുദേവ്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ കെ ജി ദാസ് എന്നൊക്കെ ഒപ്പിടുന്ന ഇംഗ്ലീഷിലാണ്. പക്ഷേ വലിയച്ഛന് എരൂർ വാസുദേവ് എന്ന്, അത് എല്ലാ പുസ്തകത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ ചട്ട മാറ്റി കഴിഞ്ഞാൽ കാണുന്ന ആദ്യത്തെ പേജിൽ എരൂർ വാസുദേവ് എന്ന് മലയാളത്തിൽ, അത് ഭയങ്കര ഭംഗിയുള്ള മലയാള അക്ഷരം. ഇത് നമ്മളെ വല്ലാതെ അട്രാക്റ്റ് ചെയ്യുന്നു. നാച്ചുറലി വലിയച്ഛൻ നമ്മളിത്തിരി, അവിടെ വേറെ അധികം ആരും ചെറിയ കുട്ടികൾ അങ്ങനെ ഇല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഒരു പ്രത്യേക കെയർ കിട്ടുന്നു. അപ്പോൾ ഈ ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു ആശ്വാസമായിരുന്നു ഈ പുസ്തകങ്ങൾ. ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കണം കഴിഞ്ഞപ്പോഴേക്കും വലിയച്ഛൻ എനിക്ക് അന്ന് സോവിയറ്റ് ലാൻഡിൻ്റെ കുട്ടികളുടെ കഥകൾ, സോവിയറ്റ് ലാൻഡിൻ്റെ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കരടിയും ഇവരൊക്കെ ഇന്ന് പന്നിക്കുട്ടിക്കൊക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലാവുന്നു സോവിയറ്റ് ലാൻഡിൻ്റെ. അതുവരെയൊക്കെ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു അപേക്ഷ ഉണ്ടാക്കിയിരുന്നു സാറിന്. അങ്ങനെയാണ് നമ്മൾ മെല്ലെ എഴുത്തിൻ്റെ ഇതിലേക്ക് വരാം. അപ്പോൾ വല്യച്ഛനൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്
1: വല്യച്ഛനെ പോലെ ആവണം.
0: കാരണം വല്യച്ഛനെ പിന്നീടാണ് മനസ്സിലായത് വല്യച്ഛൻ എഴുത്തുകാരനായത് കൊണ്ടിട്ടാണ്, വലിയച്ഛൻ പത്രക്കാരനായത് കൊണ്ടിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും എഴുത്തുകാരനാവണം. ഇതാണ് നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണം. ഈ പറയുന്ന എന്തോ കലൂരു വീട്ടിൽ നിന്ന് പാലാരുവട്ടത്തേക്ക് ഞങ്ങൾ വീട് മാറുമ്പോൾ ഈ ഉള്ളിലുണ്ടായിരുന്ന അപഹർഷതാബോധവും ഇതെല്ലാം കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇവിടെ വന്നതോടുകൂടെ അതിന് ഒന്നും കൂടി ആക്കം കൂട്ടുന്ന തരത്തിൽ വലിയച്ഛനും മരിച്ചു. അപ്പം ഞാൻ അന്ന് തന്നെ വലിയച്ഛനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി കാക്കയെ പറ്റിയൊക്കെ പാട്ടൊക്കെ എഴുതിയിട്ട്
1: കവിത
0: ആദ്യമായിട്ട് എഴുതുന്ന അത് എഴുതിക്കൊണ്ട് കൊടുത്തതിന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പെന്നൊക്കെ എനിക്ക് വലിയച്ഛൻ പ്രസന്റ് വന്നിട്ടുണ്ട്.
1: ആ വരികൾ ഓർമ്മയുണ്ടോ?
0: അത് യഥാർത്ഥത്തിൽ ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് അതൊരു 8 വയസ്സിലോ 10 വയസ്സിനുള്ളിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ഞാൻ എൻ്റെ ഒരു മെഡിറ്റേഷൻ്റെയും ഇതിൻ്റെയൊക്കെ സമയത്ത് അത് റീകോൾ ചെയ്തെടുത്തിട്ട് കുറച്ച് ഓർമ്മയുടെ മുഴുവനൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളത് പിന്നീട് കുട്ടികളുടെ പാട്ടായിട്ട് അത് രഞ്ജിനി കാസ്റ്റ് ഇറക്കി. അത് കാക്കച്ചി കാക്കച്ചി കാവതി കാക്കച്ചി ആറ്റിൽ കുളിക്കുവാൻ പോയി

ആറ്റിൽ കുളിച്ചു, നീറ്റിൽ കുളിച്ചു, ആയിരം ആയിരം മുങ്ങിക്കുളിച്ചു. അത് പിന്നീടത് ഈ കാക്കച്ചി കാക്കച്ചി കാവതി കാക്കച്ചി അതുണ്ടായിരുന്നത് തന്നെയാണ്. പിന്നീട് ഒന്ന് നമ്മൾ പാട്ടിന് വേണ്ടിയിട്ട് പിന്നീട് ആഡ് ഓൺ ചെയ്ത് എത്രയാണെന്നൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. പക്ഷെ ആ ഓർമ്മയിൽ ആദ്യത്തെ ലൈൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ ഓർത്തെടുക്കാറുണ്ട്. ആ ഓർത്തെടുത്തത് അങ്ങനെ പാട്ടായിട്ട് ഉപയോഗിച്ചു.

0: സാർ, നമ്മൾ വല്യച്ഛനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വല്യച്ഛനും നാടകവുമൊക്കെ ആയിട്ടൊരു
1: വല്യച്ഛൻ നാടകത്തൂടിയായിരുന്നു. ജീവിതം അവസാനിക്കുന്നില്ല പോലെയുള്ള നാടകങ്ങളും ഈ പറയുന്ന വയല, അന്നൊക്കെ സജീവമായിരുന്നു ഇവരുടെ ആ ഒരു കൂട്ടായ്മയെല്ലാം അവിടെ. ആ നാടക പ്രസ്ഥാനങ്ങൾ ഇതെല്ലാം അവിടെ സംസാരിക്കപ്പെടും. KPC നാടകങ്ങൾ, KPSC ആണ് ജീവിതം അവസാനിക്കുന്നില്ല അവതരിപ്പിച്ചത്. അപ്പോൾ KPSCയുടെ നാടകങ്ങൾ, PJ ആന്റണിയുടെ പാട്ടുകൾ. അപ്പോൾ നമുക്ക് വല്യച്ഛൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ തോന്നിയ, ഈ ഗദ്യം എഴുതുന്നതിനേക്കാൾ മഹത്തരമാണ് പദ്യം. കാരണം അതുകൊണ്ടിട്ട് വയലാറിൻ്റെ പാട്ടുകൾ, അപ്പോൾ വല്യച്ഛൻ്റെ നാടകത്തിൽ തന്നെ ഇലവർഗം പൂത്തു, ഇലഞ്ഞി പൂത്തു, ഇവിടെ ഞാൻ നട്ട ഞാവൽ പൂത്തു എന്നൊക്കെ പറഞ്ഞ് ദേവരായ മാസ്റ്റർ ഈണമിട്ട വയലാറിൻ്റെ തിരഞ്ഞെടുത്ത കൃതികളിലെ പാട്ടുണ്ട്, വല്യച്ഛൻ്റെ നാടകത്തിലെ പാട്ടാണ്. അപ്പോൾ

0: തരത്തില്. ആ സമയത്ത് തന്നെയാണ് പി ജെ ആൻ്റണി അവരുടെ വലിയൊരു ഹീറോ ആയിരുന്നു. അപ്പോൾ പി ജെ ആൻ്റണി എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യർക്ക് എത്രമാത്രം പി ജെ ആൻ്റണി പാട്ടൊക്കെ എഴുതിയിരുന്നു എന്നറിയില്ല. പക്ഷെ പി ജെ ആൻ്റണി അന്ന് എഴുതിയിരുന്ന ബിന്ദു ബിന്ദു ഒതുങ്ങി നിൽപ്പു എന്നിലൊരുൾക്കട ശോകത്തിൻ സിന്ധു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്മാറിന് കുളിരേകാൻ തേഞ്ഞു തീർന്നൊരു ചന്ദനമല്ലേ നീ എന്ന് പറയുന്ന ഒരു പോഷനൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇതും കേട്ടാണ് നമ്മളൊക്കെ വളരുന്നത്. അതുപോലെ തന്നെ പി ജെ ആൻ്റണിയുടെ ആകാശഗംഗയിൽ ഞാനൊരിക്കൽ നീരാടി നിൽക്കുന്ന നേരം കേട്ടൊരു കിന്നര ഗാനം നോക്കി ഞാൻ കണ്ടു ഭവാനെ ഒരോമനത്താമരത്തോണി തുഴഞ്ഞു പോകുന്നതായി. ഈ പാട്ടുകളെല്ലാം നമ്മൾ വിചാരിച്ചു വളരെ ചെറുപ്പത്തിൽ മനസ്സിൽ പതിഞ്ഞ പാട്ടുകളായിരുന്നു. പക്ഷേ വലിയച്ഛൻ്റെ മരണത്തോടുകൂടി ഈ വീടും സൈലൻ്റായി. അപ്പോൾ നമ്മളുടെ ഈ അന്തർമുഖത്വവും ഇതിൻ്റെ ഒപ്പം ഈ വീടിൻ്റെ സൈലൻസ്, കാരണം ഒരു വലിയ പറമ്പിൽ മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ പറമ്പിൻ്റെ നടുക്കുള്ള ഒരു ഓടിട്ട വീടും അതിൻ്റെ അകത്ത് കുറേ പുസ്തകങ്ങളും അതിൻ്റെ മുറ്റടിച്ചിട്ടിരുന്ന ഒരു നാരായണിയമ്മയും അടിച്ചിട്ട് പോയിക്കഴിഞ്ഞാൽ ആ മുറ്റത്ത് മറ്റൊരു കാൽപ്പാട് വീഴാനുണ്ടാവില്ല. ആ ഒരു ഇതിൻ്റെ വലിയച്ഛൻ മരിച്ച അന്ന് ആ മരണമൊന്നും നമുക്ക് അന്നൊന്നും ഇതായില്ല. പക്ഷെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. അന്ന് വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു ആ പറമ്പ് മുഴുവൻ. ഇവിടെ മുഴുവൻ ഈ ചീവീടുകൾ ഇരുന്നിട്ട് ഓരോ ചീവീടിന്ന് അടുത്ത ചീവീട് അതിൻ്റെ അതിങ്ങനെ ഏറ്റുപാടുന്ന ആ ശബ്ദം മാത്രമുള്ളൊരു വീട്, ഒപ്പം തന്നെ ആ ഒരു പോക്ക് തന്നെ സുഖമില്ലാണ്ടാക്കുന്നു. ന്യൂമോണിയ ഒന്ന് വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അപ്പോൾ ഫ്ലാസ്കിൽ കുറച്ച് അമൂല് കലക്കിയിട്ട് കുറച്ച് പാലും വെള്ളം പോലെ ഒരു സാധനം ഉണ്ടാവും. ഒരു ബോക്സിൽ കുറച്ച് റസ്ക് ഉണ്ടാവും. അതും കഴിച്ച് വീട്ടിൽ തന്നെ മാസങ്ങളോളം കുറേ കാലം അങ്ങനെ.
1: ആ സമയത്ത് സാറിൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് റേഡിയോ ആണെന്ന് ഞാൻ സാർ പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: യെസ് യെസ് യെസ്, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ കൂട്ട് ആകാശവാണിയുടെ ലളിത സംഗീത പാഠവും റേഡിയോ തന്നെ. റേഡിയോ ഞാൻ കിടക്കുന്ന അവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, മർഫി റേഡിയോ. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ ദിവസവും, പിന്നീട് ഞാൻ വളരെ കൊതിയോടുകൂടെ പരിചയപ്പെട്ട് രാധാകൃഷ്ണേട്ടന്, എം ജി രാധാകൃഷ്ണൻ. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെ അടുത്ത് ഞാൻ ഓരോ ലളിതഗാനത്തിനെ പറ്റി പറയുമ്പോൾ അയ്യോ അതെങ്ങനെ നിനക്കറിയാം. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ്റെയും പെരുമ്പാവൂരിൻ്റെയൊക്കെ പല സൂപ്പർ ഹിറ്റായിട്ടുള്ള, ഇപ്പോൾ ഓടക്കുഴൽ വിളിയാണെങ്കിലും അത് ഘനശ്യാമാണെങ്കിലും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ വന്നിരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, വിക്രമാദിത്യൻ്റെ രാജാങ്കണത്തിൽ വിരുന്നിന് പോയി നവരത്നങ്ങൾ, ഇത് പറഞ്ഞപ്പോഴാണ് രാധാകൃഷ്ണൻ ഇതെങ്ങനെ നിനക്കറിയാം. ഞാൻ പറയാം
1: എനിക്കതെല്ലാം,
0: അതെ ഇതെല്ലാം ഇതെല്ലാം എനിക്കറിയാമായിരുന്നു. അപ്പോൾ പിന്നെ സ്വർണ്ണരേഖാനദിക്കരെ നിന്നൊരു ഇങ്ങനെയുള്ള പാട്ടുകൾ, ഇതൊന്നും അത്ര പോപ്പുലറായിട്ടുള്ള പാട്ടുകളല്ല, പക്ഷെ അന്ന് പഠിപ്പിച്ചിരുന്ന പാട്ടുകളായിട്ട് ഞാൻ അന്ന് കേട്ടതാണ്. പിന്നീട് ഞാനിത് കേട്ടിട്ടേ ഇല്ല, അവ ഓർമ്മയെന്നാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അത്രമാത്രം മനസ്സിൽ തർക്ക, കാരണം അന്ന് എൻ്റെ മനസ്സിലോ എൻ്റെ ചുറ്റുപാടോ വേറെ ഒന്നും തന്നെ ഇല്ല. ഈ പാട്ടുകൾ മാത്രം കൊണ്ട് ഞാൻ ജീവിച്ചതും ഒരുപക്ഷെ ആ ഒരു അസുഖത്തിൻ്റെ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നതും ഈ പാട്ടിന് പിടിച്ചിട്ട് തന്നെയായിരുന്നു.
1: എല്ലാവരും പറയും പാട്ട് ഒരാളെ സുഖപ്പെടുത്തും.
0: അതെ, അത് യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തിയത് പാട്ടാണോ മരുന്നാണോ എന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷേ എന്നെ സമയത്തുള്ള അതൊരു വലിയ താങ്ങായിരുന്നു, കാരണം എന്നെ ആശ്വസിപ്പിക്കാനോ കൂടെ ഇരിക്കാനോ ഒന്നും ഒരാളും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കൊന്നും അതിന് പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അവരെല്ലാം ജോലിക്ക് പോയേ പറ്റുള്ളൂ, കൂടെ ആരും തന്നെ ഇല്ല. ആ സമയത്ത് ഈ പാട്ട് മാത്രമായിരുന്നു നമ്മളുടെ കുറേ പാട്ടുകൾ. അച്ഛനും പിന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടില്ലാത്തൊരച്ഛനെ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു, കാരണം പാട്ടിൻ്റെ വേൾഡിൽ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛന് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞ് തറവാടിൻ്റെ കലൂര് തറവാടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അച്ഛൻ്റെ വിരലിൽ പിടിച്ചിട്ട് നമ്മൾ, കാരണം രാത്രി വെളിയിലിറങ്ങാൻ പേടിയാണ്, കാരണം ചുറ്റും സർപ്പക്കാടാണ്. ഈ സർപ്പക്കാടിൻ്റെ കാടിനകത്തുകൂടെ പാമ്പിൻ്റെ കണ്ണുപോലെ ഒരു വെളിച്ചം ഇങ്ങനെ തിളങ്ങി വരും, കാരണം അപ്പുറം ഏതോ വീട്ടിൽ കത്തിച്ചേക്കണ വിളക്ക് ഈ ഇരുട്ടത്ത് ഈ ഇലകളുടെ ഇടയിൽ കൂടി വരുന്നതാണ്. പക്ഷെ അങ്ങോട്ട്

നോക്കാൻ നമുക്ക് പേടിയാണ്. കാരണം അതെല്ലാം പാമ്പിൻ്റെ കണ്ണോ എന്തോ ആണ് എന്നുള്ളൊരു അതുകൊണ്ടിട്ട് അച്ഛൻ്റെ വിരലിൻ്റെ കൈ വിരൽ പിടിച്ചിട്ടാണ് നമുക്ക് പേടിയില്ല. ആ സമയത്ത് മുഴുവൻ അച്ഛനിങ്ങനെ നാടകകാരങ്ങൾ മൂളിക്കൊണ്ടായിരിക്കും നടക്കുന്നത്, മുറ്റത്തങ്ങടെ കിട്ടും നടക്കുന്നത്. അപ്പോൾ ആ നടപ്പിൻ്റെ ഇടയിലാണ് നമ്മൾ

0: പക്ഷെ അതുകൊണ്ടിട്ടാണ് പിന്നെ എനിക്കൊരു യൂത്തിൻ്റെ ഒരു പീരീഡ് എനിക്ക് അങ്ങനെ ഇതുപോലെ പറയാനില്ല. കാരണം വെച്ചാൽ അപ്പോഴേക്കും ഞാൻ മഹാരാഷ്ട്രയിൽ ചേർന്നു, പക്ഷെ അവിടെ നിന്ന് അങ്ങനെ വലിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഘോഷങ്ങളോ കോളേജ് പോയിരുന്നു. കാരണം ഞാൻ ഫിലോസഫിയാണ്, അത് അച്ഛനിഷ്ടയില്ലാതെയാണ് ഫിലോസഫി എടുത്തത്. അതുകൊണ്ട് തന്നെ കാരണം അച്ഛൻ ട്രഷറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം അച്ഛനൊക്കെ കണക്കിൻ്റെ ആൾക്കാരായിരുന്നു. ഒരു ഫുൾ ലെഡ്ജറിൻ്റെ വലിയൊരു പേജിൽ ഇത്ര സംഖ്യകൾ ഇങ്ങനെ പെൻസിലിങ്ങനെ ഓടിച്ച് ഇങ്ങനെ കൂട്ടുന്ന കാണാം. എനിക്കിപ്പോഴും ഒരു 8-7 കൂടി അല്ലെങ്കിൽ 8-9 കൂടി കൂട്ടാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പ്രശ്നമാണ്. അറിയാതെ തന്നെ മടക്കിയില്ലെങ്കിൽ തന്നെ മനസ്സിൽ വിരലുകൾ മടക്കണം, ഇപ്പോഴും കണക്ക് പ്രശ്നമാണ്. അപ്പോൾ പക്ഷെ അച്ഛൻ്റെയൊക്കെ അച്ഛൻ ഞാൻ എന്നെ
1: അത്ഭുതപ്പെടുത്തിയിരുന്നു.
0: അത് യഥാർത്ഥത്തിൽ അച്ഛനറിയാതെ പോയിട്ടാ. അന്ന് മഹാരാഷ്ട്ര കോളേജിൽ എൻ്റെ വലിയമ്മ ഉണ്ടായിരുന്നു ഓഫീസിൽ. അപ്പോൾ ഞാൻ 3 ചോയ്സിലും ഫിലോസഫി മാത്രം വെച്ചിട്ട് കോഴ്സിന് അപ്ലൈ ചെയ്ത മനുഷ്യന്. അപ്പോൾ എനിക്കറിയാം അച്ഛൻ അന്ന് എല്ലാ കോളേജുമായിട്ട് കോളേജ് സ്കൂൾസൊക്കെ ആയിട്ട് അച്ഛന് നല്ല ബന്ധമായിരുന്നു.
1: ട്രഷറി
0: ആയിരുന്നു, കാരണം ട്രഷറി കൂടെയാണ് ഇവർക്ക് സാലറി പോയിരുന്നത്. അപ്പോൾ എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡ് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റേഴ്സോ ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അച്ഛനും. അതുകൊണ്ട് തന്നെ അന്ന് ബികോമിന് അഡ്മിഷൻ, ബികോം ഉള്ളത് ആകെ സെയിൻറ്റ് റോബർട്സ് കോളേജിൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു സീറ്റ് അവിടെ ഒഴിച്ചിട്ടിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബികോം പാസ്സായാലും ബാങ്കിൽ ജോലി ഉറപ്പാണ്. ഒരു ബാങ്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് എന്നുള്ളതാണ്
1: കാലഘട്ടത്തിൽ.
0: അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം 8-9 കൂട്ടാൻ പറ്റാതെ ഞാൻ പോയിട്ട് ബാങ്കിലേക്കും കയറിയാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്നും എന്നെ സമയത്തുള്ള ഒരു പേടി സ്വപ്നമാണ് കണക്കുകളുടെ ഒരു ഇതിൽ പോയിട്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവൻ ഞാൻ അപ്പോഴേക്കും ഏകദേശം ഒരു എന്താ പറയണ ഇന്ത്യൻ ഫിലോസഫിയും അപ്പൊ വായന ചെറുപ്പം തുടങ്ങി ഉണ്ടായിരുന്നു. അത് ഒരു പരിധി
1: കഴിയുമ്പോഴേക്കും
0: ലൈബ്രറി ഉണ്ട്, ലൈബ്രറിയിലെ അത് മാത്രമല്ല അലക്സ് ബേസിൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അപ്പോൾ അലക്സ് ബേസിൽ എങ്ങനെയോ എന്നെ തിരിച്ചറിഞ്ഞു, ഒപ്പം തന്നെ വായനയിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഞാനിരുന്ന് അത് അലക്സ് ബേസിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന രാധാകൃഷ്ണൻ്റെ ബുക്കിരുന്ന് മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന എന്നെ കണ്ടിട്ട് ബേസിൽ സാറ് എൻ്റെ അടുത്ത് ചോദിച്ചു വല്ലതും മനസ്സിലാകണ്ടോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇല്ലാന്ന്. കാരണം സത്യമാണത്, കാരണം വെച്ചാല് ഒരുവിധം സ്കോളേഴ്സിന് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഇന്ത്യൻ ഫിലോസഫി. അദ്ദേഹത്തിന്റെ ഈ വർക്ക് പ്രീ ഡിഗ്രിക്ക് പഴയ വന്നേക്കുന്ന ഒരുത്തൻ അത് വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു വിൽ ഡുറൻ്റ് എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി വായിക്കാൻ തരുന്നു. അത് വായിക്കാൻ തുടങ്ങിയതോടുകൂടി നമ്മളുടെ ചെറിയ കുട്ടികളുടെ കഥ വായിക്കുന്നത് പോലെ ഫിലോസഫി വായിക്കാം. അവരെ ഓരോരുത്തരുടെ ലൈഫ് നമ്മളിങ്ങനെ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്നു. ഇതായിരുന്നു പിന്നെ ഞാൻ ഫിലോസഫിയിലേക്കുള്ള എൻ്റെ ഒരു അതപ്പോൾ അപ്പോൾ എനിക്ക് ഫിലോസഫിയിലുള്ള ഒരു താല്പര്യം കണ്ടിട്ട് സാറ് തന്നെ പറഞ്ഞു വേറെ ഒരു സബ്ജക്റ്റ് നീ പഠിക്കണ്ട. മഹാരാജസില് ഫിലോസഫിക്ക് ചേരുന്നു, അച്ഛനറിയാതെ അപ്ലിക്കേഷൻ കൊടുക്കുന്നു, അഡ്മിഷൻ ഇപ്പോൾ പാരൻറ്റ് വേണമല്ലോ. അപ്പം ഞാൻ ഓഫീസ് ചെന്നിട്ട് വല്യമ്മയടുത്ത് പറഞ്ഞു അച്ഛന് സുഖമില്ല. വല്യമ്മയെ വിളിച്ചിട്ട് എവിടുന്ന് വല്യമ്മയെ വിളിച്ചിട്ട് അഡ്മിഷന് പോകാൻ അച്ഛൻ പറഞ്ഞു. അനന്തടാ എന്ന് പറഞ്ഞു വല്യമ്മ എഴുന്നേറ്റ് വരുന്നു. അവിടെ പോയി കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ എന്ത് പറ്റി അഡ്മിഷൻ എടുത്ത് ഞാൻ തിരിച്ചു പോന്നു. വല്യമ്മ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഈ മഹാരാജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അന്ന് സെക്രട്ടറിയേറ്റ് എന്താ കളക്ടറേറ്റും ട്രഷറിയൊക്കെ ഉള്ളത്. അച്ഛൻ ട്രഷറിയിലെ വർക്ക് ചെയ്യുന്നത്. ഈ മഹാരാജിലെ സ്റ്റാഫും ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റുഡൻസ് ക്യാൻറ്റീനിൽ അവർ പോകില്ലല്ലോ, അവരപ്പുറത്തെ ക്യാൻറ്റീനിലാണ് പോകുക. അപ്പുറത്തെ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വല്യമ്മ പറഞ്ഞു ഹേയ് നിനക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ചോദിച്ചു ആര് പറഞ്ഞു? അല്ല അവനിപ്പോ വന്നിട്ട് അഡ്മിഷൻ എടുത്തിട്ട് പോയല്ലോ. അച്ഛൻ വരാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞുകൊണ്ട് അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തു. അന്ന് വീട്ടിൽ നല്ല ബഹളമായിരുന്നു.
1: അതെ
0: അതെ അതെ അച്ഛനവിടെ വന്ന് ഒന്നും

0: ഞാനും അച്ഛനും തമ്മിൽ സംസാരിക്കില്ലായിരുന്നു. അച്ഛനും അമ്മയോട് സംസാരിക്കും, അതിൻ്റെ ഉത്തരം ഞാൻ അമ്മയോട് സംസാരിക്കും, ഇങ്ങനെയാണ്. പക്ഷേ ഏത് പാരൻറ്റും പറയുന്ന ആ ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തം കാശിനെ പഠിക്കുകയുള്ളൂ, ഞാൻ എൻ്റെ പൈസയ്ക്ക് പഠിച്ചോളാം. പറയാൻ എളുപ്പമായിരുന്നു, പക്ഷേ അത് എത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ ഞാൻ അതോടുകൂടി കൂടെ ജോലി ചെയ്യാൻ തുടങ്ങി ലേഔട്ട് ആർട്ടിസ്റ്റായിട്ട്.
1: ശരിക്കും ഈ ലേഔട്ട് ഡിസൈനിങ് രംഗത്തേക്ക് പോയതാണ് സിനിമ ഗാനരചന രംഗത്തേക്ക് ഒരു തുടക്കം നൽകിയെന്ന് പറയാൻ പറ്റുമോ?
0: എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ പോളിഡോർ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതിൻ്റെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് പാട്ടിനോട്ടുള്ള താല്പര്യം കൊണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ പോയിരിക്കുമായിരുന്നു. അതായത് ഡെന്നിസ് ജോസഫ്, ന്യൂഡൽഹി ഡയറക്ടർ ആയിട്ടുള്ള ഡെന്നിസ് ജോസഫ്, ഗായത്രി അശോക്, പിന്നെ അത് പിന്നീട് രഞ്ജിനി കാസറ്റിൻ്റെ ഉടമസ്ഥനായിട്ട് മാറി ഉസ്മാൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് അവിടെ വെച്ച് എന്താ പറയുക, തമാശന് ഒരു, കാരണം വെച്ചാൽ ഈ പാട്ടിന് നമ്മളൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യപ്പ പണിക്കരുടെയും കടമ്പനിട്ടയുടെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒക്കെ കവിത പാടി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഈ എഴുതി വന്നേക്കുന്ന പാട്ടുകളിൽ ആ ലിറിക്സ് ഞാൻ വളരെ പുച്ഛത്തോടുകൂടി നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡെന്നീസ് പറഞ്ഞു, ഹലോ ഇത്രയും പുച്ഛമൊന്നും ആവശ്യമില്ല, ഇതുപോലെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ ബെറ്ററായിട്ട് ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും, ഒരെണ്ണം എഴുത. ഈ ഒരെണ്ണം എഴുതാൻ പറഞ്ഞപ്പോഴേ അതൊരു തമാശായിട്ട് ഉള്ള ഒരു കാര്യമാണല്ലോ, പക്ഷേ ഇത് ഇയാൾ ഇത്ര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഇത് ഇവരെല്ലാവരും ഏറ്റെടുത്തു കൂട്ടത്തിൽ, ഏറ്റവും ചെറുതായിട്ട് അവരെല്ലാം എൻ്റെ സീനിയേഴ്സും കൂടിയാണ്. ഈ ചെറിയ ഒരുത്തനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലോ, പക്ഷേ തോറ്റുകൊടുത്താൽ തോറ്റുകൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കൊണ്ടിട്ട് ഞാനൊരു കടലാസിൽ അപ്പം തന്നെ ഇരുന്നിട്ട് എൻ്റെ വിശ്വാസമാം പാറയിൽ നിൻ്റെ ദൈവാലയം നീ പണിയൂ, നിത്യം മണിസ്വനം നിൻവചനം ഹൃത്തിൽ മുഴങ്ങുവാൻ നീ കനിയൂ എന്നെഴുതി. കോട്ടയം ജോയ് എന്ന് പറയണ മ്യൂസിക് ഡയറക്ടർ, രാജാക്കന്മാരുടെ രാജാ അതൊക്കെ ചെയ്തിട്ടുള്ള, കരിവളയിട്ട കയ്യിൽ കുടമുല്ലപ്പൂക്കളുമായി ആ പാട്ടൊക്കെ ചെയ്ത കോട്ടയം ജോയ്. ഇവർ പഴയ സ്കൂളാണ്, അവർ എന്ത് കിട്ടിയാലും, പണ്ട് നമ്മൾ പറയും മനോരമ പത്രം കിട്ടിക്കഴിഞ്ഞാലും വേണമെങ്കിൽ ട്യൂൺ ചെയ്യും,
1: വാർത്ത മതി,
0: എന്തക്ഷരം കിട്ടിക്കഴിഞ്ഞാലും ട്യൂൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ടിട്ട് ഇതെഴുതി ഞാൻ കൊടുത്തു, അത് ഡെന്നീസ് വായിച്ചു, എൻ്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദൈവാലയം നീ പണി. ഇങ്ങനെ എഴുതാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ഞാൻ പഠിച്ചത് സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ സ്കൂളിലാണ്, ഞാനവിടെ വേദപഠന ക്ലാസ്സിൽ പോയിരിക്കുമായിരുന്നു. കാരണം ഈ പറയുന്ന എന്താ സിസ്റ്റേഴ്സിനെയൊക്കെ സന്തോഷിപ്പിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റുന്ന ഗ്രേസ് സിസ്റ്ററൊന്നും അത്ര സൗഹൃദം കാണിക്കില്ലല്ലോ. ഞാനവിടെ സ്ഥിരം പോവുകയും ബൈബിള് വളരെ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്യുന്നതിരുന്നു കൊണ്ടിട്ട് അതിവിടെ പ്രയോജനപ്പെട്ടു. അതെ, കാരണം പത്രോസ് എന്ന് ഈ പാറയാവുന്നു, ആ പാറ മേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞ സാധനമാണ് ഞാനിവിടെ തിരിച്ചിട്ടത്. ഇത് ഡെന്നീസ് ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് കോട്ടയം ജോയിയുടെ കാതിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് കോട്ടയം ജോയി പറഞ്ഞു, അതും തന്നെ. കോട്ടയം ജോയി ഇത് വാങ്ങിച്ചിട്ട് ഹാർമോണിയത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അടുത്ത നിമിഷം ഇയാൾ പാടുകയാണ്, എൻ്റെ വിശ്വാസമാം പാറയിൽ നിന്റെ ദൈവാലയം നീ പണിയൂ. എല്ലാവരും ഷോക്ക്ഡായി പോയി. അതിനേക്കാൾ അപ്പുറം ഞാൻ ഫ്ലാറ്റ്, അത് അത് അത് ഒരു നിമിഷം ഇതില്ല. ഇന്നാണെങ്കിൽ നമ്മൾ ഒരിക്കലും ധൈര്യപ്പെടില്ല പാറയെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പല്ലവിയിൽ എഴുതുവോ. പക്ഷേ അത് പാറയെന്ന് എഴുതിയത് പോലും കോട്ടയം ജോയി ട്യൂൺ ചെയ്തപ്പോഴ് പാറ ഇങ്ങനെ വെണ്ണ പോലെയായി. അതാ അയാളുടെ കഴിവാണ്. പക്ഷെ ഇതായിരുന്നു തുടക്കം. പിന്നീട് എന്താ പറയണേ, രഞ്ജിനി കാസറ്റ് തുടങ്ങി. അപ്പോഴും എറണാകുളത്ത് ട്യൂണിട്ടിട്ട് എഴുതാൻ അധികം ആൾക്കാരില്ലാത്തപ്പോൾ ഇവരൊരു തീരുമാനമെടുത്ത് നല്ല പാട്ടുകൾ, അതായത് കവിത എഴുതി തരാനായിട്ട് ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുണ്ട്, സുരേഷ് മണിവലയുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്.
1: അപ്പൊ ആ സമയത്ത് കവിതേനെ എടുത്ത് ട്യൂൺ ചെയ്യലായിരുന്നു ആദ്യം വരികൾ, ദെൻ ട്യൂൺ.
0: ആ ട്യൂൺ അങ്ങനെയുള്ള ഒരു കാലത്ത്. പക്ഷെ സിനിമയിലെല്ലാം ട്യൂണിട്ടിട്ട് പാട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ട് അങ്ങനെ കുറച്ച് നല്ല ട്യൂൺ, അപ്പോൾ നല്ല പഞ്ചിങ് ആയിട്ട്, ഇപ്പോൾ ഒരു ലിറിക്സ് കിട്ടിയിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ ഒരു പഞ്ചിങ് സോങ് ഉണ്ടാവില്ല, അതിന് പകരം നല്ലൊരു പഞ്ചിങ് ട്യൂൺ ഉണ്ടാക്കുക.

0: അപ്പൊ അനുസരിച്ച് വരികൾ വരും.
1: ആ എന്നിട്ട് അതിന് ലിറിക്സ് എഴുതണം. അപ്പോ ഈ ഒരവസാനം ഡെന്നിയസ് ഉസ്മാനും പറഞ്ഞു, ആരുമില്ല ആരെ കൊണ്ട് എഴുതിക്കും, അല്ല ചോല്ലൂരൊക്കെ കവിത എഴുതുന്ന ആൾക്കാരല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഷിബു എഴുതട്ടെ, കവിത എഴുതാൻ വേറെ ആൾക്കാർ, അടിപൊളി പാട്ട് എഴുതാൻ നമ്മൾ. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, എടോ 100 രൂപ തരാടോ. അപ്പം അത് എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. പിന്നെ ഈ പണിയൊന്നും അറിയത്തൊന്നുമില്ല എങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കാണുന്നതൊക്കെ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള കൊണ്ടിട്ട് അതിലും ചാടിയിറങ്ങി. പക്ഷേ 3 പാട്ടാണ് ഞാൻ എൻ്റെ അതിറ്റി കൊണ്ടിട്ട് എഴുതിയത്. ഇത് വലിയ ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്നു. പക്ഷെ ഉച്ചക്കുള്ളിൽ ഞാൻ 3 എണ്ണം എഴുതി തീർന്നിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നല്ല പണി. കാരണം വെച്ചാൽ അശോകിൻ്റെ അവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ 1 മാസം 400 രൂപയാണ് അശോക് തന്നിരുന്നത്
0: ലേഔട്ട് ഡിസൈനിങ്.
1: ആ അന്നത്തെ 400 രൂപയും കൂടി അത് ആലോചിക്കണം. ഇത് രാവിലെ ഇരുന്നു ഉച്ചയായപ്പോഴേക്കും ഞാൻ 3 പാട്ട് എഴുതി 300 രൂപ. ഈ പണി കൊള്ളാലോ എന്നാണ്. അങ്ങനെയാണ് മെല്ലെ മെല്ലെ കാസറ്റുകൾ എഴുതി എഴുതി.
0: സാർ ഇപ്പൊ കാസറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ആ കാലഘട്ടത്തിലൊക്കെ ഓണപ്പാട്ടുകളുടെ കാസറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓണപ്പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ സാർ, ഇങ്ങനെ കാസറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ?
1: 10 വർഷം കണ്ടിന്യൂസ്. അതായത് അന്ന് ഓണപ്പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗിണി മാത്രം ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. അപ്പോൾ ആരും ഓണപ്പാട്ട് ഇറക്കാൻ ധൈര്യപ്പെടുകയില്ല. കാരണം വെച്ചാൽ അറിയാമല്ലോ തരംഗിണിയുടെ ഓണപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഉത്രാടപ്പൂ നിലാവേവ മാമാങ്കം ഓരോന്നും ആദ്യം ഇറങ്ങിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ തൊടാൻ, അതിൻ്റെ അപ്പുറത്തേക്ക് ദാസേട്ടൻ്റെ ശബ്ദവും. അപ്പോൾ തരംഗിണി തുടങ്ങിയ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത പാട്ടുകളാണ് വന്നിരുന്നത്. സിനിമ പാട്ടൊന്നും ഒന്നും അല്ലാന്നായിപ്പോയി. ഓണപ്പാട്ടിന് വേണ്ടി കാത്തിരുന്ന കാലമൊക്കെ ആയിരുന്നു. എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നത്ര ധന്യതയാർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ഓ എനി സാറ് അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി സാറ് ഇങ്ങനെ ഇവരിങ്ങനെ എഴുതി തകർക്കുന്ന എന്തിന്. ഗിരീഷിൻ്റെ പോലും ആരോ കമഴ്ത്തി വെച്ച ഒട്ടുരുളി പോലെ ആകാശത്തമ്പളി എന്നൊക്കെ പറയുന്ന ഒന്നിനൊന്ന്. അവിടെയാണ് രഞ്ജിനി കാസറ്റ് അല്ലേ ഓണപ്പാട്ടിറക്കി. അതൊരു വല്ലാത്ത ധൈര്യമായിരുന്നു. കാരണം നമുക്കറിയാം
0: ശരിക്കും അപ്പോൾ സക്സസ്ഫുൾ ആയോ ആദ്യത്തെ?
1: ആദ്യത്തൊന്നും സക്സസ്ഫുൾ ഒന്നും ആയില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾ പോയപ്പോൾ ഈ ഗ്രാഫിനൊരു പ്രത്യേകത ഉണ്ട്. ഏത് ഗ്രാഫിനും ഒരു പരിധി കൂടുതലും മുകളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഗ്രാഫിൻ്റെ വെളിയിലേക്ക് നമുക്ക് ഒരു ഗ്രാഫ് വരക്കാൻ പറ്റില്ലല്ലോ. അതതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. പക്ഷെ ഒരു പീക്കും എപ്പോഴും പീക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. താഴത്തേക്ക് വന്നേ പറ്റൂ. താഴേക്ക് വന്നാലേ പിന്നെ കയറാൻ പറ്റുള്ളൂ. പക്ഷേ തരംഗിണിയുടെ ആദ്യത്തെ ആ പീക്ക് അതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലം സസ്റ്റെയിൻ ചെയ്ത് നിന്നിരുന്ന ഒരു കാലഘട്ടം. ആ കുറേ കുറച്ച് വർഷങ്ങൾ, ആദ്യത്തെ കുറേ വർഷങ്ങൾ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ശ്രദ്ധാഞ്ജലി മറ്റേതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പാട്ടുകളും വരുന്നുണ്ട്. ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ശങ്കരധ്യാന പ്രകാരം ജീവിച്ച് അമ്പലം ചുറ്റുന്ന നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ബിച്ചുവിൻ്റെത് അങ്ങനെ എന്താ പറയണേ ആ സമയത്ത്. അതെ അതെ തരംഗം തന്നെയായിരുന്നു. ഇവിടെയാണ് ആരും ശ്രദ്ധിക്കപ്പെടാതെ ഞങ്ങളിങ്ങനെ ഫോണപ്പാട്ടുകൾ ഇറക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയൊരു ടെക്നോളജിക്കൽ ഷിഫ്റ്റ് നടന്നു. അതായത് കാസറ്റിൻ്റെ ഒരു മാസ്റ്റർ കാസറ്റിൽ നിന്ന് ഡെക്കുകളിലേക്ക് കോപ്പി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ബില്ലൂപ്പുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അങ്ങ് വരുന്നു മദ്രാസിൽ. ഇത് ഇൻഡസ്ട്രിയെ ടോട്ടലി എടുത്ത് മറിക്കുന്നു.
0: ഒരു വലിയ ഷിഫ്റ്റ്,
1: ഭയങ്കര ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു നിലനിന്നിരുന്ന സിസ്റ്റത്തിനെ തന്നെ എടുത്തടിച്ചു കളഞ്ഞ പോലെ ആയിപ്പോയി. കാരണം ഒരു മാസ്റ്ററങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ മെഷീനിൽ അത്ര ആ റിബൺ അത്രയും മാത്രം റെക്കോർഡ് ചെയ്ത് ഷെല്ലിൽ കാസറ്റായിട്ട് മെഷീൻ പുറത്ത് തരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെയും ചിന്തിക്കാൻ പറ്റാത്ത സ്റ്റീരിയോ ക്വാളിറ്റി. തരംഗിണി സ്വന്തമായിട്ട് ഇത്രയും ഡെക്കുമായിട്ട് ഇരിക്കുന്ന കാലമല്ലേ, അവർക്ക് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്
0: എളുപ്പം
1: സാധ്യമായിരുന്നില്ല. രഞ്ജിനിയെ പോലെയുള്ള കാസ്റ്റുകൾക്ക്

0: നഷ്ടപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ടോട്ടലി അതിലേക്ക് അങ്ങോട്ട് മാറി. അപ്പോൾ ഓരോ ഓണപ്പാട്ടങ്ങൾ വന്നതോടുകൂടെ ക്വാളിറ്റിയിൽ ഭയങ്കര വ്യത്യാസം വന്നു. എന്തോ ഒരു കുരുത്തത്തിന് ആ പ്രാവശ്യത്തെ ഓണപ്പാട്ടുകൾ രഞ്ജിനിയുടെ തരങ്ങിണിയേക്കാൾ ബെറ്റർ ആവുകയും ചെയ്തു. ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ചില കാര്യങ്ങൾ ഒരേ സമയം ഒരുപാട് ഫാക്ടേഴ്സ് ഒന്നിച്ച് വരുന്നു. ഇവിടെ നിന്ന് ഈ രഞ്ജിനി കാസറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉദയമായിരുന്നു. ഉദിച്ച് നേരത്തെ തന്നെ ഉദിച്ചു, പക്ഷേ മേഘമൊക്കെ ഒന്ന് മൂടിക്കിടക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് രഞ്ജിനി കാസറ്റ് പിന്നീട് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഓഡിയോ കമ്പനിയായിട്ട് മാറുകയും മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു സിനിമയുടെ വിജയത്തിനെ നിർണയിക്കുന്ന ഘടകം വരെയായി മാറിയ ഒരു കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കാസറ്റ് ഇൻഡസ്ട്രി ഭയങ്കര സ്ട്രോങ് ആവുന്നു. അതായത് ഏത് സാധാരണക്കാരനും പാട്ട് കേൾക്കാൻ പറ്റുന്ന, പണ്ടെങ്ങനെയാണ് നമ്മൾ ആകാശവാണി ഓൺ ചെയ്യണം ഒരു പാട്ട് കേൾക്കണമെങ്കിൽ, അത് കഴിഞ്ഞ് പിന്നെ ആകാശവാണിയിൽ എത്രയോ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് അതൊന്ന് കേൾക്കാൻ പറ്റിയെന്ന് വരുള്ളൂ. ആ കാലം പോയി. പിന്നെ 1960 തുടങ്ങി 70 വരെയുള്ള കാലഘട്ടത്തിൽ ഗൾഫ് ഇത് വരുന്നു. 70 കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരുടെ കയ്യിൽ വലിയ പാനസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ വരുന്നു. ഈ ടേപ്പ് റെക്കോർഡർ സാധാരണ ആൾക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത സമയത്ത് ഡൽഹിയിൽ നിന്നും ലുധിയാന നിന്നൊക്കെ 500 രൂപയ്ക്കൊക്കെ ചെറിയ ടേപ്പ് റെക്കോർഡ് വരുന്നു. ഇതെല്ലാ മനുഷ്യർക്കും വാങ്ങിക്കാൻ പറ്റുന്നു. 10 രൂപയ്ക്കൊക്കെ റോഡ് സൈഡിൽ വരെ മലയാളം പാട്ടുകൾ കിട്ടാൻ തുടങ്ങി. ഇന്ന് എൻ്റെ സൗകര്യത്തിൽ എനിക്ക് കേൾക്കണം എന്ന് തോന്നുമ്പോൾ മുഴുവൻ എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. ഇത് പിന്നീട് ഈ സിംഗിൾ മോണോസ് ഡെക്കിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ ക്വാളിറ്റി കോൺഷ്യസ് ആവാൻ തുടങ്ങി. പലരും സ്റ്റീരിയോ സെറ്റുകളാക്കി തുടങ്ങി. ഇപ്പോൾ ഇത്രയും കേട്ട ഒരു കേൾവി സംസ്കാരം മനുഷ്യന് ക്വാളിറ്റിയെ പറ്റി കോൺഷ്യസ് ആവാൻ തുടങ്ങി. അത് ഞാൻ പറഞ്ഞു, ഒരു പല ഫാക്ടേഴ്സ് ഇങ്ങനെ പാരലായിട്ട് വർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേരുക, അങ്ങനെയാണ് പാട്ടിൻ്റെ ഒരു വലിയ വിപ്ലവം തന്നെ ഇവിടെ സംഭവിച്ചത്.
1: സർ, മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഒരു ഡയലോഗാണ് സിനിമയിൽ, ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ്. അപ്പോൾ സാർ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും പറഞ്ഞു തോൽക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. അതേപോലെ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സാർ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ എഴുതുന്ന വരികൾ അത് സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോഹൻലാലിന് ശേഷം ഞാനിങ്ങനെ കേൾക്കുന്നത് ഷിബു ചക്രവർത്തിയിലൂടെയാണ്. ശരിക്കും അത് വാശി എന്നതിനപ്പുറം ഇതൊരു പോസിറ്റീവായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ശരിക്കും നമ്മുടെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഈ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വാശി?
0: അല്ല, ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കവികൾ പാട്ടെഴുതിയിരുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന ആൾക്കാരും ഇത് കവിതയാണ് സംതിങ് എന്താ പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവരെല്ലാവരും. തീർച്ചയായിട്ടും ആദ്യകാല കവിതകളും ഇപ്പോൾ വയലാറിലേക്ക് പോയി കഴിഞ്ഞാലും ഭാസ്കര മാഷിലേക്ക് പോയി കഴിഞ്ഞാലും വയനസാറിലേക്ക് പോയി കഴിഞ്ഞാലും എല്ലാം മനോഹരമായിട്ടുള്ള കവിതകൾ മലയാള ഭാഷയിൽ മാത്രമല്ല, ഹിന്ദി എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും കണ്ണദാസൻ പോലെയുള്ള തമിഴിലെ റൈറ്റേഴ്സ്, ലുധിയാൻവേ പോലെയുള്ള ഹിന്ദി റൈറ്റേഴ്സ് ഒക്കെ കവിത തന്നെയാണ്. അത് ഈണത്തിലാവുന്നു, ഈണത്തിലാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ദേവരായ മാസ്റ്ററൊക്കെ പറയുന്നത് ഈണമൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി, നമ്മളെ വേറൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന തരത്തിൽ അത്രമാത്രം കാവ്യ ഗുണങ്ങളുള്ള പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ മലയാള സിനിമ പാട്ടുകളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ കാവ്യ ഗുണമുള്ള പാട്ടുകൾ പലപ്പോഴും വന്നിരുന്നത് അത്ര ദൃശ്യഗുണമുള്ള സിനിമകളിലായിരുന്നില്ല. അപ്പം എന്ത് പറ്റി, ഈ സിനിമകൾ നശിച്ചു പോയാലും പാട്ടുകൾ നിലനിൽക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ IMAX 70mm ഗ്രീക്ക് എന്താ എപ്പിക്കെടുക്കുന്ന ഒരു കാലത്തിൽ വന്നു നിൽക്കുന്ന ഈ കാലത്ത് പണ്ട് ഉണ്ടായിരുന്ന സിനിമയുടെ ശൈശവ ദിശയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സിനിമ രൂപപ്പെട്ടത് ഇവിടുത്തെ സംഗീത നാടകങ്ങളുടെ പാരമ്പര്യം അതേപോലെ പിന്തുടർന്നിട്ടായിരുന്നു. അപ്പം അത് എല്ലാവരെയും എൻ്റർടൈൻ ചെയ്തിരുന്ന ഒരു ടിപ്പിക്കൽ ഫോർമുല ഉണ്ടായിരുന്നു. അത് രസിപ്പിച്ചിരുന്ന പാടി അഭിനയിക്കുന്ന അഭിനേതാക്കളും അവരുടെ പാട്ടുകളും 10-20 ഒക്കെ പാട്ടുകളുള്ള നാടകങ്ങളും പിന്നീട് അത് തന്നെയാണ് സിനിമയായിട്ട് മാറിയിരുന്നത്, പത്രമാത്രം പാട്ടുകൾ. പക്ഷേ അന്ന് വളരെ ശൈശവ ദശയിലുണ്ടായിരുന്ന സിനിമ അത് പിന്നീട് നമുക്ക് സിനിമ എന്നുള്ളത്

0: അത് വളരെ ബാലിശമായിട്ടൊക്കെ തോന്നിയിരുന്നെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കിടന്നിരുന്ന ഈ പാട്ടുകൾ എല്ലാം തന്നെ ക്ലാസിക്കുകളായിട്ട് നിലനിന്നു.
1: അതെ,
0: അപ്പം നമ്മൾക്കറിയാം നമ്മളുടെ പഴയ പാട്ടുകൾ എത്ര എത്ര പാട്ടുകൾ ആ സിനിമ നമ്മളുടെ മനസ്സിലേ ഇല്ല, പക്ഷേ ആ പാട്ടുകൾ ഇന്നും നിലനിൽക്കുകയാണ്.
1: സാറിൻ്റെ സിനിമാ ഗാനരംഗത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഉപഹാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ്. അതിനുശേഷം ചെമ്പരത്തിപ്പൂ എന്ന പാട്ടിലൂടെ സാർ ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെട്ടു. ഒപ്പം സാറിൻ്റെ തന്നെ ഒരു കരിയർ ചേഞ്ച് ആയിരുന്നു അത്.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ഉപഹാരം എന്ന് പറയുന്ന പടത്തിന് വേണ്ടി എഴുതിയിരുന്നു. ആ പടം അട്ടർ ഫ്ലോപ്പായിരുന്നു. 85 ഞാൻ ആ സമയത്തൊക്കെ വന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന അഡ്വർടൈസിങ് ഫേം എന്ന് പറയുന്നത് സിനിമയുടെ പരസ്യങ്ങൾ ചെയ്യുന്ന ഫേമായിരുന്നു. അപ്പം അതുകൊണ്ടിട്ട് ഒരുപാട് സിനിമാക്കാരുമായിട്ട് അപ്പോഴേക്കും നല്ല ബന്ധമുണ്ടായിരുന്നു. അന്ന് രാജൻ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഞങ്ങളുടെ ഒരു, അതായത് ഗായത്രി അശോക്, ഡെന്നിസ് ജോസഫ്, ഞാൻ, ഞങ്ങളെ മൂന്ന് പേരെയും സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രാജൻ ജോസഫാണ്. പ്രകാശ് മൂവിട്ടോൺ എന്ന് പറയുന്ന അവരെ കമ്പനിയും. അപ്പോൾ പ്രകാശ് മൂവിട്ടോൺ യഥാർത്ഥത്തിൽ ഈ രാജൻ ജോസഫ് നമ്മുടെ ജോസ് പ്രകാശിൻ്റെ മകനാണ്. ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു നിയോഗം പോലെ, ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മൂന്ന് പേരെയും സിനിമയെ കൊണ്ടുവരാനുള്ള ഒരു നിയോഗം പോലെ. അത് അല്ലാതെ അദ്ദേഹം വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അശോക് കൂടെവിടയിൽ വരുന്നു, ഡെന്നിസ് ഈറൻ സന്ധ്യയിൽ വരുന്നു, ഞാൻ ഈ പറയുന്ന ഉപഹാരത്തിൽ വരുന്നു. അത് കഴിഞ്ഞ ഒരു പടവും കൂടെ രാജനെ എടുത്തിട്ടുള്ളൂ, പിന്നെ സിനിമയെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു നിയോഗം പോലെയാണ് വരുന്നത്.
1: ശരിക്കും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്ന ഒരാൾ പോലെ.
0: അതെ, പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടെവിടയിലെ ഒരു പിയാനോ ബിറ്റ് മാത്രമായിരുന്നു. നിനക്കറിയാമല്ലോ ഒരു ഈണത്തിന് പാട്ടെഴുതുന്നതും ഒരു പിയാനോ അല്ലെങ്കിൽ ഒരു താളം അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ ടിങ് ടിങ് ടിടിങ് അങ്ങനെയല്ലേ പിയാനോടെ വരുള്ളൂ. അപ്പം അതുപോലെയുള്ള അടുത്ത് അക്ഷരം എഴുതേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമുക്ക് മലയാളം. കാരണം അത് മെലോഡിയസ് ഇതായത് കൊണ്ടിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരിത് വന്നു കഴിഞ്ഞപ്പോൾ, പക്ഷേ നമുക്ക് മുൻപിൽ വന്ന ആദ്യം വന്ന ചാൻസാണ്. അപ്പോൾ പൊൻ

ഇതാണ് ഞാൻ ആദ്യം എഴുതുന്നത്. അത് ഈ പിയാനോയുടെ ബിറ്റാണത്. അത് കേട്ട് അന്നത്തെ നിരൂപണ ശാസ്തമംഗലമൊക്കെ എന്നെ എടുത്തിട്ട് മേഞ്ഞ്. അപ്പം ഞാൻ ഇനി ഈ പണിക്കില്ല എന്നുള്ളത്. ഇനി സിനിമ വേണ്ട, കാരണം ഞാൻ കംഫർട്ടബിളാണ്. എനിക്ക് ലേഔട്ടിങ് ആ ജോലിയുണ്ട്. കൂട്ടത്തിൽ കാസറ്റുകൾ, അപ്പോഴേക്കും കാസറ്റ് കമ്പനികൾ നിറയെ വന്നു. എന്തായാലും ഒരു മാസം ഒന്നോ രണ്ടോ കാസറ്റുകൾക്ക് എഴുതാറുണ്ടാവും. അപ്പോൾ ഒക്കെ കൂടെ പിന്നെ എം എക്ക് പഠിക്കും.

0: സമയവും എം ബിക്ക് പഠിക്കുക ആ സമയത്ത്.
1: അതായത് ഗാനരചനയല്ല സിനിമാ ഫീൽഡ് വിടാമെന്ന്.
0: ആ സിനിമ ഫീൽഡ് വേണ്ട, എന്തിനീ ടെൻഷൻ, നാട്ടുകാരെ ചീത്തയും. കാസറ്റിൽ എഴുതി കൊണ്ടിട്ട് ഇപ്പം ആരും ഒന്നും പറയാൻ പോകില്ലല്ലോ. അവിടെ ശാസ്ത്രമംഗലോ അങ്ങനെയുള്ള ആൾക്കാരൊന്നും നിരൂപണത്തിനില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ സേഫാണ്. പിന്നെ അതിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷിബു ചക്രവർത്തി എന്ന് പറയുന്ന കള്ളപ്പേരിൽ എഴുതുന്നത് കൊണ്ടിട്ട് കോളേജിൽ പഠിക്കുന്ന ഷിബുവാണ് ഇത് എഴുതുന്നതെന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന ആർക്കും അറിയത്തുമില്ല. അപ്പം ആ ഒരു അതായത് നമ്മളാരും തിരിച്ചറിയണമെങ്കിൽ എന്ത്, ആ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നമ്മളാരും തിരിച്ചറിഞ്ഞാലേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ആ സേഫ് സോണിൽ നിന്നിട്ടൊരു കളിക്ക്. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ ഒരു റെക്കോർഡിങ്ങിന് പോകുന്നു, നമ്മുടെ ഫോട്ടോ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ അവിടെ പതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഉപഹാരം വരുന്നത്. ഉപഹാരം അട്ടർ ഫ്ലോപ്പുമായി. എങ്കിലും ഇന്ന് എനിക്ക് ആ പാട്ടൊക്കെ ഇഷ്ടമാണ് കേട്ടോ. കാരണം അങ്ങനെയുള്ള ഒരു ഇതിന് എഴുതാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം അതിൽ ആലോലമാടുന്ന കാറ്റ് അങ്ങനെ രണ്ട് പാട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറേ കാലത്തേക്ക് എഴുതിയില്ല. സിനിമ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ലേ വിട്ടുകളയും. ആ സമയത്താണ് ഈ ശ്യാമ. അതിനിടയിൽ നമ്മൾ നിറക്കൂട്ടിൽ വർക്ക് നടക്കുന്നു. നിറക്കൂട്ട് സൂപ്പർ ഹിറ്റ് ആവുന്നു. ആ ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ. എൻ്റെ ആർട്ട് ഡയറക്ഷന് ഒരു പോർഷൻ ഞാൻ വർക്ക് ചെയ്തിരുന്നു. മമ്മൂട്ടിയുടെ അഡ്വർടൈസിങ് ഫേമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ജോഷ് സാറൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം വന്നു. അങ്ങനെയാണ് ശ്യാമ വരുന്ന സമയത്ത്, ശ്യാമ വന്നപ്പോൾ കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ വന്ന ഒരു പാറ്റേണിൽ നിന്ന് പെട്ടെന്ന് എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ കറക്റ്റായിട്ട് കിട്ടി. കാരണം ഞാൻ എഴുതി വന്ന ഓണപ്പാട്ടുകൾ 10 വർഷത്തോളം കണ്ടിന്യൂസ് ഓണപ്പാട്ട് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഈണത്തിനോട് സാമ്യമുള്ള ആ കൾച്ചർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാട്ടുകൾ, അതുകൊണ്ടിട്ട് എനിക്കത് ഭയങ്കര ഈസിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് മറ്റൊന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു. കാരണം ഒരു വെസ്റ്റേൺ പിയാനോ ബിറ്റ് എന്ന് പറയുന്നതും ഇവിടെ കേരളത്തിൻ്റെ ഒരു നാടോടി ഫോക്ക് ടച്ചുള്ള ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ തമ്മിലുള്ള വ്യത്യാസമില്ലേ, അതെനിക്ക് പെട്ടെന്ന് വഴങ്ങുന്നതാണ്. അതുകൊണ്ടാണ് താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റ് കാലിലെ പാദസരം കാണാതെ വീണതെങ്ങ് താഴമ്പു കാറ്റിലെ ചന്ദന കട്ടിലിലോ. പക്ക ഫോക്കാണ്. അപ്പം എനിക്കത് ഈസിയാണത്. കാരണം ഞാനത് ശീലിച്ച ഒരു കാര്യമാണ്. ഞാൻ ആ കറക്റ്റ് കംഫർട്ടബിളായിട്ടുള്ള ആ ഗ്രൂവിൽ വീഴാൻ പറ്റിയത് ഈ പറയുന്ന ശ്യാമ വന്നപ്പോഴാണ്. ശ്യാമ നാച്ചുറലി എപ്പോഴും അത് ഹിറ്റാവുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ എവിടെ കംഫർട്ടബിളായിട്ട് ഒരു വർക്ക് വരുമ്പോൾ ആ വർക്ക് നന്നാവും. നല്ല വർക്ക് ഒന്നും പറയേണ്ട, ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്യും.

0: ഇപ്പോൾ സാറ് സംസാരിച്ചു നല്ല വർക്കുകൾ വരുമ്പോൾ ആൾക്കാർ നമ്മളെ തിരിച്ചറിഞ്ഞ് വരുമെന്ന്. അങ്ങനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ് വന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ സെബച്ചൻ സാർ.
1: തീർച്ചയായും റെക്കോർഡിംഗ് തന്നെ.

0: റെക്കോർഡിംഗിൽ ഹൗസ് ഇപ്പോൾ വയലിൻസിൽ വൺ ഓഫ് ദ എന്തോ വയലിൻ വായിക്കുന്ന ഒരാൾ ഔസേപ്പച്ചനായിരുന്നു. ഔസേപ്പ് വന്നിട്ട് അപ്പം ഞാനിങ്ങനെ ചുരുണ്ട്, കാരണം എഴുതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. തിയേറ്റർ പോട്ടൊക്കെയാണ് എൻ്റെ ഈ ലാസ്റ്റ് ചാറ്റിനൊക്കെ എഴുതുന്നത്. ഇങ്ങനെ ഇന്നത്തെ പോലെയുള്ള റെക്കോർഡിംഗ് സിസ്റ്റമല്ല, ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുകയാണ്, ചിത്രം നേരിട്ട് പാടുകയാണ്, ഓർക്കസ്ട്ര എല്ലാവരും വായിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പോലെ ഒരു വയലിനെടുത്തു അല്ലെങ്കിൽ ഒരു തബല എടുത്തു അല്ലെങ്കിൽ ഒരു ഫ്ലൂട്ട് എടുത്തു, ഇത് സെപ്പറേറ്റ് എടുക്കുകയല്ല, ഒറ്റ ടേക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ടേക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് വലിയ ഒരു സിനിമാ തിയേറ്ററിൻ്റെ അത്രയും വലിപ്പമുള്ള റെക്കോർഡിംഗ് തിയേറ്ററാണ് അന്നത്തെ ജെമിനി. ജെമിനി സ്റ്റുഡിയോയിൽ ഒരു കോടീശ്വര റാവു എന്ന് പറയുന്ന റെക്കോർഡിസ്റ്റ്, വലിയ കാതൊക്കെ, ഇത്ര വലിയ കാതുള്ള ഒരു മനുഷ്യൻ, പാളത്താറൊക്കെ എടുത്ത് വെള്ളയും വെള്ളയൊക്കെ എടുത്ത് വലിയൊരു അന്നത്തെ മെഷീനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇത്ര വലിയ സ്റ്റുഡിയോ ഒന്നും നമ്മൾ എറണാകുളത്ത് ഇത്തിരി പോകുന്ന സ്റ്റുഡിയോയിലൊക്കെ ആണ് ഈ കാസറ്റ് റെക്കോർഡിംഗ് ഒക്കെ, അതും ഒരു ദിവസം അഞ്ചെണ്ണമൊക്കെ അടിച്ചു തീർക്കുന്ന ഈ പറയുന്ന ആ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചെല്ലുന്ന ഒരു സിനിമാ തിയേറ്ററിൻ്റെ വലിപ്പമുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഇത്രയും മനുഷ്യരും അന്ന് ഈ പറയുന്ന ഇവരുടെ ജൂബിലി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അപ്പോൾ മദ്രാസിലൊക്കെയുള്ള സിനിമാക്കാരെല്ലാവരും റെക്കോർഡിങ്ങിന് വരും. സിനിമാക്കാരുടെ ഒരു വലിയൊരു ഒരു ഉത്സവം പോലെയാണ് റെക്കോർഡിങ് നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു പടത്തിൻ്റെ പൂജ റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് മുൻപുള്ള ഒരു നിശ്ചയം പോലെ, ഒരു നിശ്ചയം നടത്തുന്ന ഒരു ധനികനായിട്ടുള്ള ഒരാളുടെ മകളുടെയൊക്കെ മാരേജിൻ്റെ ഒരു നിശ്ചയ ഇതൊക്കെ പോലെയാണ്, അത്ര വലിയൊരു ഫങ്ഷനൊക്കെ ആയിട്ടാണ് അത് നടക്കുക.
1: ആ ഒരു പ്രതീതിയാണ്,
0: ആ ഒരു ഇതാണ്. അവിടെ ഞാനിങ്ങനെ ഒരു കസേരയിൽ ചുരുണ്ടിരിക്കുമ്പോഴാണ് ഈ ഔസേപ്പ് ഈ വയലിനിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന്, അപ്പോൾ വയലിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ളവർക്കൊക്കെ വളരെ അടുത്തറിയാൻ പറ്റും, റെക്സ് മാഷ്, സെബാസ്റ്റ്യൻ, ഇങ്ങനെ ഒരുപാട് മണി, അങ്ങനെ കുറേ എല്ലാം നമ്പർ വൺ വയലിനിസ്റ്റുകളാണ്. ആ അവരുടെ ഇടയിൽ നിന്ന് ജീൻസ് ഇങ്ങനെ കാഫ് മസിലോളം കയറ്റി വെച്ച്, നെഞ്ച് എന്താ വയറ് വരെയും ഷർട്ടിന്റെ ബട്ടണൊക്കെ അഴിച്ചിട്ട് വയലിൻ താറാവിനെ പിടിക്കുന്ന പോലെ അതിൻ്റെ തലയ്ക്ക് പിടിച്ച് നടന്നു വന്ന് എൻ്റെ അടുത്ത് മുമ്പിൽ എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ ഈ പാട്ട് എഴുതിയത്? ഞാൻ പറഞ്ഞു അതെ, അസലായിട്ടുണ്ട് കേട്ടോ. വലം കയ്യിലിരുന്ന ബോ വയലിനിരിക്കുന്ന ഇടം കയ്യിലേക്ക് മാറ്റിയിട്ട് എനിക്ക് കൈ തന്നു. അത് ജീവിതത്തിലേക്കുള്ള ഒരു ഞങ്ങളുടെ ഒരു കൈതരലായിരുന്നു. ആ കൈ ഇപ്പോഴും മനസ്സിലുണ്ട്.
1: സാറ് പറയുന്ന കേട്ടിട്ടുണ്ട്, സൗഹൃദത്തിനപ്പുറത്ത് ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കംഫർട്ട് സോണിലാണ്. അപ്പോൾ 5 മിനിറ്റ് കൊണ്ടൊക്കെ പാട്ട് എഴുതിയതൊക്കെ
0: അതൊക്കെ സംഭവിക്കും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്കൊക്കെ 5 മിനിറ്റല്ല, തമ്മി തല്ലി വഴക്കിട്ട് ഒക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അയാൾ എന്ത് ട്യൂൺ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് എഴുതാൻ പറ്റുമെന്നു, ഞാൻ എഴുതുന്ന എന്തോ അയാൾക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ഒരു മാനസിക അടുപ്പം ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ അതിനർത്ഥം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് തേൻ പോലെ മധുരമുള്ളതായിരുന്നു എന്നൊന്നുമല്ല. ഞങ്ങൾ തല്ലു പിടിച്ചേക്കണ പോലെ ഒരു ഒരു പക്ഷെ ലോകത്തിലാരും തമ്മിൽ തല്ലിക്കൂടിയിട്ടുണ്ടാവില്ല. നാച്ചുറലി, കാരണം വെച്ചാല് അയാൾ എന്ത് ട്യൂൺ എന്ത് ട്യൂൺ വേണമെങ്കിലും, ഇപ്പോൾ കിനാവിലെ ജനാലകൾ, പ്രാഞ്ചിഘട്ടനിലെ ആ പാട്ടുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ട്രിവാണത്ത് അമൃത ടി വിയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു സൺഡേ മോർണിംഗ് ആണ് ഞങ്ങൾ ഇരിക്കാന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഔസേപ്പ് രാവിലെ വിളിക്കുമ്പോൾ തൊട്ടടുത്ത് ഒരു ചേർച്ചുണ്ട്, അവിടെ എല്ലാ ദിവസവും രാവിലെ നല്ല ക്രിസ്ത്യൻ ഡിവോഷൻ സോങ് വെക്കും. ഒരു കൊച്ചു പള്ളി, പള്ളിയാണോ എന്ന് പോലും എനിക്കറിയില്ല, കുറേ മനുഷ്യർ കൂടിയിട്ട് പാട്ടും ധ്യാനമൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ദിവസവും സൺഡേ മോർണിങ്ങും മനോഹരമായിട്ടുള്ള ആബേലച്ചൻ്റെ ഒക്കെ പാട്ടുണ്ടല്ലോ, ഇത് നല്ല ഒച്ചയിലായിരിക്കും വെക്കുന്നത്. രാവിലെ ഈ പാട്ടിങ്ങനെ തകർത്തോണ്ടിരിക്കുക, അപ്പോഴാണ് ഔസേപ്പിൻ്റെ ഫോൺ മദ്രാസിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഔസേപ്പ് ഇപ്പം വേണോ, ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ രാവിലെ ഞാൻ വിളിക്കുമെന്ന്, ഇന്നൊരു ദിവസം നമ്മളിതിൻ്റെ മുകളിലിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നും പറയാനില്ല, എനിക്ക് പറയാൻ പറ്റുമോ ബാക്ക്ഗ്രൗണ്ടിൽ? അതെ, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞു ശരി. ഒരു കൈ കൊണ്ട് ചെവി അടച്ചു പിടിച്ച് മറ്റേ കയ്യിൽ ഫോണെടുത്ത് ഈ കാതിൽ വെച്ച് ഔസേപ്പ് ട്യൂൺ പാടിത്തരുകയാണ് ഫോണിൽ കൂടെ. ഞാൻ ലിറിക്സ് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ പാട്ട് മുഴുവൻ കഴിഞ്ഞു.

ഇയാളെ ഫോണിൽ കൂടെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റിൽ പാട്ട് കഴിഞ്ഞു. അപ്പോൾ ഹുസൈബ് പറഞ്ഞു, എടി ഇത് ഇത്ര ടഫായിട്ടുള്ള സോങ്, ഞാൻ തൻ്റെ അടുത്ത് ഒരു ദിവസം വേണമെന്ന് പറഞ്ഞ് താനിത് ഒരു ദിവസമെങ്കിലും എടുക്കും ഇത് എഴുതാനെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു, ഓക്കെ അല്ലേ, അതെനിക്ക് ഓക്കെ അല്ലേന്നാ, ഒരു ന്യൂആൻസസ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല, പെർഫെക്റ്റ് ആണ്, ഇയാളുടെ ട്യൂണിൻ്റെ മണ്ണിലാണ് എഴുതുന്നത്. എടി ഇത് ഇത്ര ടഫായിട്ടുള്ള, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞു, അത് അത്ര ടഫാണെന്ന് എനിക്കറിയണ്ടേ ഇത്, ഇത് ടഫാണെന്ന് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചോളം എല്ലാം ടഫാണ്.

0: സാറ് ഇളയരാജ സാറിനോടൊപ്പം എസ് പി വെങ്കടേഷ് സാറിനോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എസ് പി വെങ്കടേഷ് സാറിനോടൊപ്പം രാജാവിൻ്റെ മകൻ ശരിക്കും മോഹൻലാൽ എന്ന നടൻ്റെ ഒരു കരിയർ ചേഞ്ച് ആയ ഒരു ചിത്രമാണ് ഈ പറഞ്ഞ രാജാവിൻ്റെ മകൻ. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെ പാട്ട് എഴുതുമ്പോൾ സമയത്ത് സാറിന് ശരിക്കും ചലഞ്ചിങ് ആയിരുന്നു?
1: ഇല്ല, അത് എന്താ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം, കാരണം വെച്ചാൽ ഞാൻ ഈ സ്ക്രിപ്റ്റിനോട് കൂടി അസോസിയേറ്റ് ചെയ്തിരുന്നുകൊണ്ടിട്ട് എനിക്ക് ഏത് തരത്തിലുള്ള പാട്ടാണ് അവിടെ വരേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ വെങ്കടേഷ് വരുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെങ്കടേഷ് പിവള്ളി ഒരു തമിഴനായിട്ടുള്ള മനുഷ്യനാണ്. കേരള കൾച്ചറിനെ പറ്റിയൊന്നും അതിൽ പോകുന്നത്. വെങ്കടേഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, വെങ്കടേഷ് അതിനു മുമ്പ് ശ്യാമ എന്ന് പറയുന്ന ഞങ്ങളുടെ പടത്തിൽ റീറെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിലല്ല, ഒരുപാട് പടങ്ങളിൽ ജോഷിയുടെയൊക്കെ റീറെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇയാൾ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് വായിക്കും. ഞങ്ങൾക്കൊക്കെ വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇനി അന്നെല്ലാം എന്താ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ചെയ്താൽ ആരും മ്യൂസിക് ഡയറക്ടറായിട്ട് അംഗീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പാട്ട് ചെയ്യുക എന്നുള്ളത് എല്ലാവരും ഒരു വലിയ ഡ്രീമായിരുന്നു. അപ്പോൾ വെങ്കടേഷിന് ഒരു സിനിമ കൊടുക്കണം എന്നുള്ളൊരു ഇതെല്ലാവരും നമ്മുടെ ടീമെല്ലാവരും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു.

0: നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് തമ്പി കണ്ണന്താനത്തിൻ്റെ ഈ പറയുന്ന രാജാവിൻ്റെ മകനിൽ ഇദ്ദേഹത്തിന് ചാൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രഘുവേട്ടനാണെങ്കിലും ഔസേപ്പച്ചനാണെങ്കിലും ഇവരെല്ലാം മലയാളികളാണ്. ജോൺസണാണെങ്കിലും അപ്പോൾ ഇവരെ എങ്ങനെയൊക്കെ ട്യൂണിട്ട് കഴിഞ്ഞാലും മലയാളത്തിൻ്റെ ഛന്ദസ്സിനനുസരിച്ചിട്ടുള്ളതായിരിക്കും ഇവരുടെ ട്യൂൺ. കാരണം അവരുടെ മനസ്സിൽ ഒരു ട്യൂണിടുമ്പോൾ ആ ഇതുണ്ടാവുമല്ലോ. മലയാളി അല്ലാത്തൊരാൾ ട്യൂണിടുമ്പോൾ ഈ മലയാളത്തിൻ്റെ ചന്തം ഈ ഛന്ദസ് ഒക്കണമെന്നില്ല. നമ്മൾ മീറ്റർ ഉണ്ടല്ലോ, അത് ആ എന്താ വിണ്ണിലെ ഗന്ധർവ വീണകളുടെ പാറ്റേൺ ശ്രദ്ധിച്ചാലറിയാം ഒരു മലയാളം ട്യൂണല്ലത്. അപ്പോൾ മലയാളിത്വം ഇല്ലാത്ത ഒരു ട്യൂണിന് എഴുതേണ്ടി വന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ആ പാട്ടിനെ ഡിഫറെൻ്റ് ആക്കിയത്. ഇപ്പോൾ സലീൽ ചൗധരിയുടെ പാട്ടുകൾ എങ്ങനെയാണ് നമുക്ക് ഡിഫറെൻ്റ് ആവുന്നത്? കാരണം അതിൻ്റെ ഒരു പാറ്റേൺ മലയാളത്തിൻ്റെ പാറ്റേണിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ടിട്ട് അത് സൗണ്ട് ചെയ്ത് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടിങ് കിട്ടും. ഇത് തന്നെ വെങ്കടേഷിന് സംഭവിച്ചത്. പക്ഷെ ആ വെങ്കടേഷാണ് പിന്നീട് കറുവേൽക്കുരു ചെയ്തത്. അപ്പോൾ വെങ്കടേഷ് അവിടെ നിന്ന് പിന്നെ മലയാളം എന്താണെന്നുള്ളത് താരനൂപുരം ചാർത്തിയും മറ്റുമൊക്കെയുള്ള മലയാളത്തിൻ്റെ ഇത്രയും കിലുകിൽ പമ്പരവും ഒക്കെ ചെയ്ത വെങ്കടേഷ് തന്നെയാണ്. പക്ഷെ വെങ്കടേഷിൻ്റെ തുടക്കം അവിടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രമാത്രം വെറൈറ്റി സോങ്സ് ചെയ്ത അധികം മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ല. പക്ഷേ വെങ്കടേഷിനെ അതുപോലെ നമ്മൾ മനസ്സിലാക്കിയോ എന്നുള്ളത് അങ്ങേറ്റം സംശയകരമായിട്ടുള്ള കാര്യമാണ്.
1: ചിത്രം സിനിമയിലെ സാർ എഴുതിയ എല്ലാ പാട്ടുകളും ഇപ്പോഴും സൂപ്പർ ഹിറ്റുകളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഈറൻ മേഘം പൂവും കൊണ്ട് കണ്ണൂർ രാജൻ സാറിൻ്റെ ഒരു സംഗീതത്തിൽ പറഞ്ഞ ആ ഒരു പാട്ട്.
0: അതാണ് എനിക്കും പ്രിയപ്പെട്ട പാട്ട് അതിൻ്റെ അകത്ത് അത് തന്നെയാണ്. കാരണം വെച്ചാൽ കണ്ണൂർ രാജൻ മാഷ്ടർ എനിക്ക് തോന്നുന്നു ലക്ഷണമൊത്ത അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള മെലഡിയുടെ ഒരു ഭംഗി വന്നേക്കുന്നത് അതിൻ്റെ അകത്താണ്. മറ്റു പാട്ടുകളുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഈറൻ മേഘമാണ്. ഒരുപാട് പേര് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പാട്ടുകളിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന പാട്ടും അതാണ്. കാരണം വെച്ചാൽ ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവൾ പാടിയ ഒരു കവർ വേർഷൻ ഈ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എത്ര കോടിയാണ്. ഒരു മലയാളത്തിൽ അത്രയും കേട്ടേക്കുന്ന എത്ര പാട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ എന്തായാലും ഇല്ല. എന്തായാലും അത് അങ്ങനെ ഒരു സന്തോഷം കൂടി ആ പാട്ടിൻ്റെ കാര്യത്തിലുണ്ട്.

0: സാറിൻ്റെ ഗാനരചനാരംഗം പോലെ തന്നെ തിരക്കഥകളും സാർ എഴുതിയിട്ടുണ്ട്. സാറിൻ്റെ തിരക്കഥാ രംഗത്തേക്കുള്ളൊരു തുടക്കം ഏത് ചിത്രത്തിലൂടെയായിരുന്നു?
1: തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാപ്പുറം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ പടമാണ്. അത് രഞ്ജിത്ത് എന്ന് പറയുന്ന പിന്നീട് ഡയറക്ടറും പ്രൊഡ്യൂസറും അക്കാഡമി ചെയർമാനും ഒക്കെ ആയ രഞ്ജിത്തായിരുന്നു അതിൻ്റെ സബ്ജക്റ്റ്. അതൊരു ഫൺ ഫിലിമായിട്ടാണ് ചെയ്തത് ഓർക്കാപ്പുറത്ത്. ആ സമയത്ത് തന്നെ അതിനു മുൻപൊരു പടം ചെയ്യാൻ തുടങ്ങിയിരുന്നു ഞങ്ങൾ. അത് വെൺമേഘ ഹംസങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഡെന്നീസ് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ഡെന്നീസിൻ്റെ കൂടെ എല്ലാ സ്ക്രിപ്റ്റുകൾക്കും അസിസ്റ്റ് ചെയ്യുമായിരുന്നു. ഡെന്നീസ് എഴുതുന്നു, ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന എല്ലാ ആദ്യ സ്ക്രിപ്റ്റ് തുടങ്ങി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഡെന്നീസ് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതും എന്ന് ഡെന്നീസ് പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഡെന്നീസ് ഡയറക്ഷൻ തുടങ്ങുമ്പോൾ പിന്നെ സ്ക്രിപ്റ്റ് ഡെന്നീസിൻ്റെ സ്ക്രിപ്റ്റ് ഞാനായിരിക്കും എഴുതുക എന്നുള്ളത്. അങ്ങനെ ഡെന്നീസിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് വെൺമേഘ ഹംസങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ, അത് ഞങ്ങൾ ഷൂട്ട് തുടങ്ങി ഒരു 10 ദിവസം ഷൂട്ട് ചെയ്തു. മമ്മൂട്ടിയും സുമലതയായിരുന്നു അതിലെ ക്യാരക്ടേഴ്സ്. മദ്രാസിലൊക്കെ ഷൂട്ട് ചെയ്ത ഫിലിമായിരുന്നു. പക്ഷേ 10 ദിവസം ഷൂട്ട് ഇന്നത്തെ പോലെയല്ല, അന്നൊക്കെ 10 ദിവസം ഫിലിമിലല്ലേ ഷൂട്ട് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ലാബിൽ പോയി പ്രോസസ്സ് ചെയ്ത് വന്ന് അങ്ങനെ അത് കാണാൻ പറ്റുള്ളൂ.

0: ഈ 10 ദിവസം ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വന്ന് ഫിലിം കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ക്യാമറയുടെ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഈ ഗേറ്റിന് തകരാറുണ്ടായിട്ട് ഇതിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ്. ഇത്രയും 10 ദിവസം ഷൂട്ട് ചെയ്ത് മുഴുവൻ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റ് വല്ലാത്തൊരു 10 ദിവസത്തെ ഷൂട്ടും, പക്ഷേ എന്തോ നമ്മളുടെ അടുത്തൊക്കെ ഉള്ള ഒരു വലിയൊരു താല്പര്യമൊക്കെ ഉണ്ട്, കാരണം ഞങ്ങൾ കുറേ വർക്കുകൾ ചെയ്തതല്ലേ. ജൂബിലി ഫിലിംസിൻ്റെ ജോയ് തോമസ് പറഞ്ഞു, വേണ്ട ഈ സബ്ജക്റ്റ് ഇനി തുടണ്ട, നിങ്ങൾ പക്ഷേ ചെയ്യാതിരിക്കണ്ട, നിങ്ങൾ മമ്മൂട്ടിയുടെ ഡേറ്റ് വെച്ചിട്ട് മറ്റൊരു പ്രോജക്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതിനു മുൻപ് തന്നെ ജോർജ് സാറിന് വേണ്ടിയിട്ട് ആലോചിച്ച് വെച്ചിരുന്ന ഒരു കുട്ടികളുടെ പടമായിരുന്നു മനുവങ്കൽ. പിന്നെ അതിൻ്റെ അകത്ത് മമ്മൂട്ടിയൊക്കെ ആഡ് ചെയ്ത് അതിന് വേറൊരു ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന മനുവങ്കളാക്കി മാറ്റി. അപ്പോൾ അതായി സെക്കൻഡ് ഫിലിം. ഇതിനെ പറയണോ അവർക്കപ്പുറത്തിനെ പറയണോ എന്നുള്ളത് ഒരു സംശയമാണ്. എന്തായാലും ഈ രണ്ട് സിനിമകളാണ് എല്ലാണ് സ്ക്രിപ്റ്റ് തുടങ്ങിയത്.
1: സാറ് വരികൾ എഴുതിയൊരു മനോഹര ഗാനമാണ് കറുക വയൽ കുരുവീ. ഈ പാട്ട് ശരിക്കും സാറ് വൈഫിന് വേണ്ടിയിട്ട് എഴുതിയൊരു പാട്ടാണെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിലെ കഥ ഒന്ന് പറയാമോ?
0: ഞാൻ പറയാം, അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആർക്ക് വേണ്ടി എഴുതിയാലും അതെല്ലാം ഇൻഡയറക്റ്റ്ലി നമ്മൾ എഴുതുന്ന വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അഭിനയിക്കുന്ന മമ്മൂട്ടി ആയാലും ശരി, മോഹൻലാലാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എഴുതുന്നത് അതിലെ റിയൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അവിടെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സിറ്റുവേഷനിൽ ചേരുന്ന തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ കറുകൽക്കുരുവിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രണയത്തിൻ്റെ സമയത്തായിരുന്നു അതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പോൾ അത് നാച്ചുറലി നമ്മളുടെ പ്രണയം അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. പക്ഷേ എഴുതിയതുപോലെ തന്നെ നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി. ഒരു പിടി അവലിൻ കഥ പോലുകളുടെ പരിണയ കഥ പറഞ്ഞു, പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു എന്നു പറഞ്ഞ പോലെ ഒന്നും പറയാതെ റെക്കോർഡിംഗ് തിയേറ്ററിൽ നിന്ന് പാട്ടുകളുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ജോർജ് സാറിൻ്റെ അടുത്ത് പോലും പറയാതെ ഇവിടെ വന്ന് പിറ്റേ ദിവസം വിവാഹം കഴിക്കേണ്ടി വന്നു എന്നുള്ള, അതുകൊണ്ടിട്ട് ആ പരിഭവവും അതിൻ്റെ അകത്ത് തന്നെ വന്നു.

0: സാർ, ഇനി വരാൻ പോകുന്ന സാറിൻ്റെ അപ്കമിങ് പ്രോജക്ട്സ്?
1: ഇപ്പോൾ റിലീസ് ചെയ്തേക്കുന്ന ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയിരെന്ന് പറയുന്ന പത്മകുമാറിൻ്റെ പടമാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ചിത്ര പാടിയ ഒരു താരാട്ടിന് അങ്ങേറ്റം പാത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ടിന് ഞാൻ ഉപയോഗിച്ചേക്കുന്ന അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ സന്ധ്യ കീർത്തനമായിട്ട് ഉപയോഗിക്കുന്ന, അതെനിക്ക് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ പോകുമ്പോൾ ചാരു എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ ഒരു വളരെ അടുത്ത സുഹൃത്തിൻ്റെ ചേച്ചി പാടി തന്നിരുന്ന ആ സന്ധ്യ കീർത്തനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ചിത്ര തന്നെ പാടിയപ്പോൾ ചിത്രയ്ക്ക് തമിഴ്നാട് ആ കൾച്ചർ അറിയാവുന്ന കൊണ്ടിട്ട് അത് വളരെ മനോഹരമായിട്ട് ചിത്രപാടി. അങ്ങനെ ഒരു സന്തോഷം അതിൻ്റെ അകത്തുണ്ട്. എനിക്ക് ആകാശവാണിയോടുള്ള ഏറ്റവും വലിയ ഇന്ന് ഞാൻ പറയുന്നൊരു കാര്യമാണ്, ആകാശവാണി ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയൊക്കെയുള്ള മനുഷ്യർ, ഞാൻ ഒരിക്കലും കാണാത്ത കുറേ മനുഷ്യർ, ഞാൻ എഴുതിയ അക്ഷരങ്ങൾ അവരെ സ്വപ്നങ്ങളോടൊപ്പം അവരെ ദുഃഖങ്ങളോടൊപ്പം അവരെ പ്രതീക്ഷയോടൊപ്പം എടുത്തു വെക്കുന്ന മനുഷ്യരാണ്. അവരുടെ അടുത്ത് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. എന്തായാലും അവർക്കെല്ലാം എൻ്റെ ഓണാശംസകൾ.
0: ഒരുപാട് സന്തോഷം. ഇത്രയും വലിയ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം എത്തി സാറിൻ്റെ ഓണവിശേഷങ്ങളും ഓർമ്മകളും ഒക്കെ ഞങ്ങൾ ഓണം സ്പെഷ്യൽ മൊമെൻറ്റ്സ് വിത്ത് റെയിൻബോയിൽ ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ ഓണാശംസകളും.
1: താങ്ക് യു
0: സോ മച്ച് സാർ.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികളിൽ ജനനമിക്ക അറുപ്പത്തിന് കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, 8:00 പുതുപ്പാടലുകൾ, 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള മോബിൻ മോഹൻ അവതരിപ്പിച്ചത്, 9:30 ആവണി പൊന്നൂഞ്ഞാൽ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനുമായി അഭിമുഖം, 10:30 ഓണം കവിതാ നേരം ഷീജ വക്കം അവതരിപ്പിച്ചത്, 10:35 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:00 ഓണം പ്രത്യേക പരിപാടി ഗായകൻ ദേവാനന്ദുമായി അഭിമുഖം, 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളികൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 ഓണം കഥാവേള ഷാഹിന ഇ കെ, 9:30 ആവണി പൊന്നൂഞ്ഞാൽ ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്നു, 10:30 ഓണം കവിത നേരം ദേശമംഗലം രാമകൃഷ്ണൻ, 10:35 ഇസേ തെൻട്രൽ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെപ്പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
2: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
1: RBI പറയുന്നു, അറിവ് നേടൂ,
2: ജാഗ്രത പാലിക്കൂ. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
0: ഇനി ഇന്നത്തെ ചോദ്യ ഉത്തരവും ഇതാ. ഇന്ത്യയിൽ ഏത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി അധികാരത്തിലെത്തിയത്? ഉത്തരം DMK. 1967 അണ്ണാദുരയുടെ നേതൃത്വത്തിൽ ആണ് ഇത് നടന്നത്. ഇന്ത്യയിൽ ഏത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി അധികാരത്തിലെത്തിയത്? DMK. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: റെനേത്ര എച്ച് പി സി ഇന്റർകണക്റ്റുകൾ എച്ച് പി സി സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1 വിവിധ ബെഞ്ച്മാർക്കുകൾ ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. എൻഎസ്എമ്മിന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന എൻഎസ്എമ്മിന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi has urged private sector in space research to build global

വസിഷ്ഠൻ്റെ വിശിഷ്ടരായ അതിഥികളാണ് രാജാവും പത്നിയും. രാജകീയമായ ശയ്യാകാരവും സംവിധാനവുമാണ് അവർക്ക് നൽകേണ്ടത്. അത് നൽകാൻ വസിഷ്ഠന് കഴിവുണ്ട് താനും. തൻ്റെ തപസ്സിദ്ധി കൊണ്ട് ആശ്രമത്തെ കൊട്ടാരമാക്കി മാറ്റാൻ മുനിക്ക് ഒരു മാത്രം മതി. ചന്ദനക്കട്ടിലും പട്ടുമെത്തയും ഹംസധവളമായ വിരിപ്പുകളുമൊക്കെ സജ്ജമാക്കാൻ മുനിയുടെ ശക്തിക്ക് കഴിയും. ഇതിനു മുൻപ് പലരെയും ആഘോഷത്തോടെ വസിഷ്ഠൻ അങ്ങനെ സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ രാജദമ്പതികൾക്ക് വസിഷ്ഠൻ ഇപ്പോൾ നിർദ്ദേശിച്ചത് പർണശാലയാണ്, കുശശയനമാണ്. കാരണം വ്രതചര്യയുടെ ഭാഗമാണ് അവരുടെ ഇന്നത്തെ ചര്യകൾ. വ്രതം ആരംഭിച്ചിരിക്കുന്നു.

0: കൽപ്പവിത് മുനിഹി, ആറ് വേദാംഗങ്ങളിൽ ഒന്നാണ് കൽപ്പം. യാഗത്തിൻ്റെയും വ്രതചര്യയുടെയും വിധികളാണ് അതിൻ്റെ ഉള്ളടക്കം. അത് നന്നായിട്ടറിയാവുന്നവനാണ് മുനി. താൻ തന്നെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു, ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കൽപ്പശാസ്ത്ര വിധികൾ നന്നായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് കൽപ്പവിത്ത് എന്ന വിശേഷണം മുനിക്ക് നൽകിയത്. അസ്യ ദിലീപന് വന്യാമേവ സംവിധാം, വനത്തിലുള്ളത് വന്യം. വനജീവിതത്തിന് ഉചിതമായ സംവിധാനങ്ങൾ തന്നെയാണ് രാജാവിന് നൽകിയത്. രാജകീയമായ ഏർപ്പാടുകൾ ചെയ്യാൻ വസിഷ്ഠന് കഴിവുണ്ട്. തപസ്സിദ്ധൗ സത്യാം അഭി, കണ്ണടച്ചെന്നോർത്താൽ മതി കൽപ്പവൃക്ഷം ഇറങ്ങി വന്ന് വേണ്ടതെല്ലാം ഒരുക്കും. അതിനുള്ള തപസ്സിദ്ധി മുനിക്കുണ്ട്. ആശ്രമത്തിൽ വിശ്വാമിത്രാദികളെ മുൻപ് ഇങ്ങനെ സൽക്കരിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ മോടി കൂട്ടാൻ മുനി തുനിഞ്ഞില്ല. അതിൻ്റെ കാരണമാണ് കൽപ്പവിത് എന്ന വിശേഷണം. നാളെ പ്രഭാതത്തിലാണ് വ്രതചര്യ ആരംഭിക്കുന്നത്. തലേ ദിവസം തന്നെ അനുഷ്ഠാനങ്ങൾ തുടങ്ങണം. അതുകൊണ്ടാണ് ഈ രാത്രിയിലെ ശയനത്തിന് വനത്തിലെ രീതികൾ തന്നെ മതി എന്ന് ഋഷി നിശ്ചയിച്ചത്. പർണശാലയിൽ വനത്തിൽ കിട്ടുന്ന കായികനികൾ ഭക്ഷിച്ച് ദർഭവിരിച്ച പുല്ലിൽ കിടന്ന് രാജാവും പത്നിയും മറ്റ് മുനിമാരെപ്പോലെ തന്നെ കഴിയണം. രാജാവിൻ്റെ പ്രൗഢിക്കൊത്ത ആഡംബരങ്ങൾ വനത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. എങ്കിലും ആശ്രമജീവിതത്തിൽ സാധാരണയുള്ള ലാളിത്യത്തിൽ തന്നെ രാജദമ്പതികൾ കഴിഞ്ഞാൽ മതിയെന്ന് ഗുരു നിശ്ചയിച്ചു. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയത്. വ്രതനിഷ്ഠയിൽ മുനിക്കുള്ള കർക്കശ നിലപാടിനെയാണ് ഈ ശ്ലോകം വെളിവാക്കുന്നത്.
1: ആലാപനം ഡോക്ടർ സരിത മഹേശ്വരൻ. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.

0: ും മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും. രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ

0: 0800425115125. ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
0: ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800425115125.
2: കാലാവസ്ഥ. ആകാശം പൊതുവെ മേഘാവൃതമായി, നേരിയ മഴയ്ക്കോ ഇടിമിന്നലിനോ സാധ്യത. ഉയർന്ന താപനില 36.0°C, കുറഞ്ഞ താപനില 27.3°C.
1: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800425115125.

0: ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2024
1: ടാറ്റ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.

ഗവൺമെന്റ് ഓണം ഖാദി മേള 2026 ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: താങ്കളുടെ ചായ
5: ഇ എം ഐ വാടക എങ്ങനെ മാനേജ് ചെയ്യും?
4: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
5: എങ്ങനെ?
4: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
5: ഇത്ര എളുപ്പമോ?
4: എന്ത് എളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു, ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
5: എന്റെ പൊന്നോ വേണ്ട.
4: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്. RBI.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായിക രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായിക രംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100-ണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്.
2: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി K. മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30-ന് പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, MP, MLA തുടങ്ങിയവർ പങ്കെടുക്കും. ജല ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3:00 മുതൽ മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി V. സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങൂട്ടുകാവിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും

0: മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ MLA അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗത്ത്, ബ്ലൂബെറി യോഗത്ത് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM.
2: തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ പലപ്പോഴും പലതും നമ്മൾ മറന്നുപോകുന്നു. പക്ഷേ ആരെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെന്നറിയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെപ്പറ്റി RBI ചിന്തിക്കുന്നത് പോലെ.
3: 10 വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ, ഇത്തരം അക്കൗണ്ടിലെ പണം RBI DEA ഫണ്ടിലേക്ക് മാറ്റപ്പെടും. നമ്മുടെ ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ പോയി KYC അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ തിരികെ എടുക്കൂ.
2: RBI പറയുന്നു, അറിവ് നേടൂ,
3: ജാഗ്രത പാലിക്കൂ. 2025 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്ലെയിം ചെയ്യാൻ മറന്നുപോയ നിക്ഷേപങ്ങളെ പറ്റിയുള്ള പ്രത്യേക ക്യാമ്പുകൾ നടത്തപ്പെടുന്നു.
4: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഓണം പൊന്നോണമാക്കാൻ ജാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.

ഓണസദ്യ വിതരണം

0: ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ഓഫറുകൾ ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ജാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം മറ്റൊരാളെ താഴ്ത്തുന്നതിലല്ല, താഴെ നിൽക്കുന്ന ഒരാളുടെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ്. ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ തുടക്കം എവിടെയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനവും അംഗീകാരവും സമ്പത്തും വിജയവും എല്ലാം ഒരുപാട് പേരുടെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും പ്രാർത്ഥനകളുടെയും പിന്തുണയുടെയും ഫലമായിരിക്കാം. നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അവനെ പരിഹസിക്കുകയോ താഴ്ത്തി കാണിക്കുകയോ ചെയ്യാതെ കഴിയുമെങ്കിൽ ഒരു കൈത്താങ്ങാകുക. കാരണം ഒരാളുടെ ജീവിതത്തിൽ നാം തെളിച്ച ഒരു ചെറിയ വെളിച്ചം പോലും അയാളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതീക്ഷയായി മാറിയേക്കാം. ഉയരങ്ങളിൽ എത്തുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. നമ്മുടെ വേരുകൾ മറക്കാതെ മറ്റുള്ളവർക്ക് തണലായി മാറുക.

0: ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നാം എത്ര ഉയർന്നു എന്നതിലല്ല, നമ്മോടൊപ്പം എത്ര പേരെ ഉയർത്താൻ കഴിഞ്ഞു എന്നതിലാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ പച്ചക്കറി ചെടിയിലായാലും തെങ്ങിലായാലും പലതരം ചീയലും തടി നശീകരണവും ഒക്കെ കാണാറില്ലേ? ഇതെന്താ ഇങ്ങനെയെന്ന് പലരും വിഷമിക്കാറുമുണ്ട്, ഒന്ന് കാഴ്ച കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കാറുമുണ്ട്. മണ്ണിൽ നിന്നും പലതരം ബാക്ടീരിയയും ഫംഗസും ഒക്കെ വരുത്തുന്ന പലതരം രോഗങ്ങളാണ് ഇതൊക്കെയെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള പരിഹാരം കാണുകയും വേണം. ഇല്ലെങ്കിൽ ഒരു ചെടി മാത്രമല്ല തൊട്ടടുത്തുള്ള ചെടികളെയും ഈ രോഗങ്ങളൊക്കെ ബാധിക്കും. മണ്ണിൽ നിന്നും പകരുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് ഡോക്ടർ ഷെറിൻ എ സലാമാണ്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ഷെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമാണ് മണ്ണ്ജന്യ രോഗങ്ങൾ. വിളകളിൽ വരുന്ന, മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മണ്ണ് ആവശ്യമാണ്, അതേസമയം രോഗാണുമുക്തമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ മാഡം, ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പല രോഗാണുക്കളും വിളകളെ ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലവും ഉള്ള രോഗങ്ങളാണ്. ഇത് കൂടാതെ നീമാവിരകളും അതുപോലെ വൈറസ് രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലവും ഉള്ള രോഗങ്ങളാണ്.
1: ആദ്യം ചർച്ച നമ്മൾ കുമിൾ രോഗത്തിനെ പറ്റി ചെയ്യാം. അപ്പൊ മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗങ്ങൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പ്രധാനമായിട്ട് വരുന്ന കുമിൾ രോഗങ്ങൾ, ഇപ്പൊ ചീരയിലെ ഇലപ്പുള്ളി രോഗം, വഴുതന വർഗ വിളകളിലെ വാട്ടരോഗമുണ്ട്, പിന്നെ ഡാമ്പിംഗ് ഓഫ് ഉണ്ട്, കടചീയലും വേരുചീയല്
1: ചീയൽ രോഗവും വാട്ടരോഗമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ പച്ചക്കറിയിൽ വരുന്ന ഈ ചീയൽ രോഗം ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: ഈ പാകുന്ന സമയത്താണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയലുണ്ടാവുന്നത്. തൈ ചീയല് രണ്ട് തരമാണ് ഉള്ളത്. ഒന്ന് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്, അതായത് വിത്ത് പാകി മണ്ണിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ വിത്ത് ചീഞ്ഞു പോകുന്നതാണ് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത്. പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത് ഈ വിത്ത് മുളച്ച് തൈ പുറത്തു വന്ന ശേഷം പിന്നെ അത് ചീഞ്ഞു പോകുന്നതാണ് പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്. ഇത് രണ്ടും പിത്തിയം എന്നൊരു കുമ്മിളാണ് ഉണ്ടാക്കുന്നത്.
1: ഇങ്ങനത്തെ ചീയൽ പ്രധാനമായിട്ടും
2: നഴ്സറിയിലാണ് ഈ ചീയൽ പ്രധാനമായിട്ടും കാണുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ, വിത്തുകള് പാകുന്ന സമയത്ത് ധാരാളം വിത്തുകൾ ഒരുമിച്ച് കൂടി വളരുന്ന സമയത്ത് കൂടിയ ആർദ്രതയും അധികം വെള്ളവും ആർദ്രതയും കൂടുമ്പോഴാണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയൽ ധാരാളമായിട്ട് കാണുന്നത്.
1: നഴ്സറി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പ്രധാന സ്ഥലത്തോട്ട് നമ്മൾ ഇത് പറിച്ച് നടുമ്പം അവിടെയും ചീയൽ കാണാറുണ്ടോ?
2: തൈകളിലാണ് പ്രധാനമായിട്ടും ഇത്തരം ചീയൽ കാണുന്നത്. ഇത് കൂടാതെ മഴക്കാലങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് ഇഞ്ചിയിലെ മൂടു ചീയൽ. അതും ഈ പിത്തിയം എന്ന് പറഞ്ഞ കുമിള് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും ബെഡുകളിലാണല്ലോ നടുന്നത്. അപ്പോ ധാരാളം ഇഞ്ചി തൈകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചൂടും ഈർപ്പവും ആർദ്രതയൊക്കെ കൂടിയിട്ട് ഇഞ്ചിയുടെ മൂട് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്.
1: പച്ചക്കറികളിൽ പ്രധാനമായിട്ട് നഴ്സറിയിൽ കാണാറുണ്ട്, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇഞ്ചിയിലൊക്കെ
2: കാണുന്നുണ്ട്. ഇത് കൂടാതെ പയറിലും കടചീയല് ബാധിക്കാറുണ്ട്. പയറില് കടചീയലില് പ്രധാനമായിട്ടും ചീയല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗബാധയുള്ള സ്ഥലത്ത് തൈകൾ ചീഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കടഭാഗം ചെയ്യാറുണ്ട്. ചില സമയത്ത് വിത്ത് പോകുന്ന സമയത്ത് വിത്തും ചീഞ്ഞു പോകാറുണ്ട്. അപ്പൊ ചീയൽ ബാധിച്ച ചെടികൾ ആദ്യം ഒന്ന് മഞ്ഞളിച്ച് പിന്നെ അതിന്റെ തണ്ട് കരിഞ്ഞ് ചെടി മൊത്തത്തില് നശിച്ചു പോകാറാണ് ഉള്ളത്.
1: ഈ ചീയൽ രോഗം മണ്ണ്ജന്യ കുമിളിൽ നിന്ന് കാണാറുണ്ട്. ഇതൊഴിച്ച് കുമിളുകൾ കൊണ്ട് വാട്ടരോഗങ്ങളും കാണാറുണ്ട്.
2: അതെ അതെ, വാട്ടരോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനം പയറിലെ ഫ്യൂസേറിയ ഉണ്ടാക്കുന്ന ഒരു വാട്ടരോഗമാണ്. അതും ഈ മണ്ണിനോട് ചേർന്ന കടഭാഗത്താണ് ആദ്യം ലക്ഷണങ്ങൾ കാണുന്നത്. ചുവട് വീങ്ങി അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാവുകയും വേരുകൾ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ഇലകള്

0: മഞ്ഞളിച്ച് വാടി കരിഞ്ഞു പോവുകയും ഇലകളിൽ കറുത്ത പാടുകൾ ഉണ്ടാവുകയും തണ്ടുകൾ മുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം തവിട്ട് കളറിലോ ബ്രൗൺ കളറിലോ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. തണ്ടുകൾ ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പയറിലെ ചുവട് വീക്കം.
1: മണ്ണുജന്യ കുമിൾ കൊണ്ട് വാഴയിലും ഈ വാട്ട രോഗം കാണാറുണ്ടല്ലേ?
0: അതെ അതെ അതെ, അതിന് പനാമ വെൽറ്റ് എന്നാണ് പറയുന്നത്. അതും ഫ്യൂസേറിയം എന്ന് പറഞ്ഞ കുമിൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്യൂസേറിയം മണ്ണിൽ കൂടെയാണ് പകരുന്നത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മണ്ണിൽ, നമ്മൾ രോഗം വന്ന ഒരു മണ്ണിൽ ഈ വാഴ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴക്കന്നിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഇലകളാണ് അതേ മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി പോകുന്നത്. ക്രമേണ ഇത് മുകളിലായിട്ടുള്ള ഇലകളെയും ബാധിച്ച് മഞ്ഞളിച്ച് ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് അവസാനം എല്ലാ ഇലകളും കരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ, ക്രമേണ വാഴ നശിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ ഫംഗസിനെയും വലിച്ച് എടുത്തു എന്റെ ഉള്ളിൽ ചെന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ആ
1: തെങ്ങിലും ഇതേമാതിരി ഒരു വാട്ട രോഗമുണ്ടല്ലോ?
0: അതെ അതെ, തെങ്ങില് ഒരു പ്രധാനപ്പെട്ട വാട്ട രോഗമാണ് തഞ്ചാവൂർ വാട്ടം. ഇതിനെ കടചീയൽ എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇത് ഈ ഇതിൻ്റെ ലക്ഷണങ്ങളുള്ള തെങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. ഇതൊരു മണ്ണ് ജന്യ രോഗമാണ്. ഇതൊരു ഫംഗസ് മൂലമാണ് ഉണ്ടാവുന്നത്. വേരുകൾ കൂടിയാണ് ഇത് സ്പ്രെഡായി പോകുന്ന, ഒരു തെങ്ങിൽ നിന്ന് അടുത്ത തെങ്ങിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള തെങ്ങിനെ മാത്രമല്ല മറ്റ് വൃക്ഷങ്ങളെയും ബാധിക്കുന്നുണ്ട്. ആഞ്ഞിലി, തേക്ക്, പ്ലാവ് മുതലായ വൃക്ഷങ്ങളെയും ഇത്തരത്തിലുള്ള കുമിൽ ബാധ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തെങ്ങിന്റെ തടി പൊട്ടി ചുമന്ന ദ്രാവകം ഒഴുകുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം കറുത്ത കളറിലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. തെങ്ങിന്റെ തടി പാളി പാളിയായിട്ട് ഇളകി പോകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിന്റെ മണ്ട ശോഷിച്ച് വരികയും തെങ്ങോലകള് ഏറ്റവും താഴെയുള്ള ഓലകള് മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി ഓലകള് വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ അത് മേളിലേക്ക് മേളിലേക്ക് സ്പ്രെഡായി എല്ലാ ഓലകളും മഞ്ഞളിച്ച് ഉണങ്ങി ഒരു സ്കർട്ട് മാതിരി തെങ്ങിന് ചുറ്റും തൂങ്ങി നിൽക്കുകയും പിന്നീട് അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ തെങ്ങിന്റെ കായ്ഫലം കുറയുകയും പുതുതായിട്ട് വെള്ളക്ക ഒന്നും ഉണ്ടാവാതിരിക്കുകയും നിലവിലുള്ള വെള്ളക്കകളെല്ലാം പൊഴിഞ്ഞു പോവുകയും വെള്ളക്ക പൊഴിച്ചിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ മണ്ടയോല മാത്രം നിൽക്കുന്ന തെങ്ങുകൾ ഇതുമാതിരി ഉണ്ടാവുന്നതാണ്. മണ്ടയോലയും കാലക്രമേണ മഞ്ഞളിച്ച് കരിഞ്ഞ് മറിഞ്ഞു പോവുകയും തെങ്ങിന്റെ മണ്ട മറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെങ്ങ് നശിച്ചു പോവാറുണ്ട്.
1: അപ്പൊ ഇത് മണ്ണിൽ നിന്ന് വരുന്ന
0: ഒരു രോഗമാണ്
1: കുമിൾ രോഗം.
0: കുമിൾ രോഗമാണ്.
1: അപ്പൊ നമ്മൾ ഇത്രയും നേരം കുമിൾ രോഗത്തിനെ കുറിച്ച് സംസാരിച്ച് മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗത്തെ കുറിച്ച്, ബാക്ടീരിയ രോഗങ്ങളും മണ്ണിൽ നിന്ന് വരാറുണ്ടല്ലോ.
0: അതെ.
1: അപ്പൊ പച്ചക്കറിയിൽ ഏതൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്?
0: പ്രധാനമായിട്ടും വഴുതന വർഗ വിളകളിലെ വാട്ടരോഗം, അത് പ്രധാനമായിട്ടും റാൽസ്റ്റോണിയ സോളനേഷിയാറോ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഈ വഴുതന വർഗ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകര് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഈ വാട്ടരോഗം. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തക്കാളി, വഴുതന മുതലായ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇത് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ വാടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കർഷകര് ചിന്തിക്കുന്നത് ചിലപ്പോൾ വെള്ളം കിട്ടാത്തത് കൊണ്ടുള്ള വാട്ടമാണെന്ന് വിചാരിച്ച് വെള്ളം നനയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയായി നിൽക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഇതേ ലക്ഷണം തന്നെ കാണിക്കുകയും ചെയ്യുന്നു, വാട്ടം കാണിക്കുന്നുണ്ട്. പക്ഷേ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മഞ്ഞളിച്ച് കരിഞ്ഞ് വാടി നശിച്ചു പോകുന്നു. ഇപ്പൊ ഇത്തരം വാട്ടം കാണിക്കുന്ന തക്കാളി ചെടിയോ വഴുതന ചെടിയോ കടഭാഗം വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പിളർന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളറിലോ കറുത്ത കളറിലോ ആയി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ബാക്ടീരിയ ആണോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു ഊസ് ടെസ്റ്റ് ഉണ്ട്. ഊസ് ടെസ്റ്റിനായിട്ട് ഈ വാട്ട ലക്ഷണം കാണിക്കുന്ന വിളകളിൽ തണ്ട് മുറിച്ച് ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം നിറച്ച് ഇട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ വെള്ള കളറിൽ ഒരു നൂല് പോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ബാക്ടീരിയയാണ്
1: സ്ഥിരീകരിക്കാൻ
0: സാധിക്കും.
1: അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ഫംഗസ് അല്ല അല്ലെങ്കിൽ കുമിളല്ല, ബാക്ടീരിയയാണ് ടെസ്റ്റ് കൊണ്ട് നമുക്കത്
0: മനസ്സിലാവും.
1: അപ്പം ബാക്ടീരിയ കൊണ്ട് പച്ചക്കറികളിൽ ഇങ്ങനെ പ്രധാനമായിട്ട് ഈ വഴുതനങ്ങ അല്ലെങ്കിൽ തക്കാളി വർഗ വിളകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്, വാട്ടരോഗം
0: വരാറുണ്ട്.
1: വാഴയിലും വാട്ടരോഗം ബാക്ടീരിയ കൊണ്ട് വരാറുണ്ട്?
0: ബാക്ടീരിയ കൊണ്ടൊരു വാട്ടരോഗം ഉണ്ട്, അത് എർവീനിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ് അത് ഉണ്ടാക്കുന്നത്. അത് വാഴയുടെ കടഭാഗത്താണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. വാഴയുടെ കടഭാഗം ചീഞ്ഞ് വാഴ അങ്ങനെ ആ ഭാഗം വെച്ച് ഒടിഞ്ഞു മറിഞ്ഞു വീഴുന്നുണ്ട്. ആ ഭാഗം ഒന്ന് മുറിച്ചു നോക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കറുത്ത കളറിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊരു പ്രശ്നമാണ്. കാരണം ഈ വാഴയിൽ നിന്നും മറ്റു വാഴകളിലേക്കും രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.

0: തടുത്ത് നിൽക്കുന്ന വാഴകളെയും ഇത് ബാധിക്കും.
1: ബാധിക്കും. ഇപ്പൊ നമ്മൾ ഈ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഈ വാട്ടർ റോഗം അല്ലെങ്കിൽ ചീയൽ, ഇത് രണ്ടും മണ്ണിൽ നിന്ന് വരുന്ന കുമിള് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും ആവാം. മേഡം ആദ്യം സൂചിപ്പിച്ചായിരുന്നു ചീരകളിൽ ഇലപ്പുള്ളി രോഗവും മണ്ണിൽ നിന്ന് വരുന്ന ഒരു കുമിള് കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാണപ്പെടുന്നുണ്ടെന്ന്.
0: മണ്ണിൽ കൂടി പടരുന്ന പ്രധാന ചീരയെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് ഇലപ്പുള്ളി രോഗം. സ്ക്ലിറോഷ്യ എന്ന് പറയുന്ന അതിന്റെ സർവൈവിംഗ് സ്ട്രക്ചർ മണ്ണിലാണ് ഉള്ളത്. അപ്പം ചീര കൃഷി നിരന്തരം ചെയ്യുന്ന ഒരു മണ്ണിൽ ഈ ഇലപ്പുള്ളി രോഗത്തിന്റെ രോഗാണു കാണും. നമ്മൾ ചീര പ്രധാനമായിട്ടും ജലസേചനം നടത്തുന്ന വെള്ളം തളിച്ചുകൊണ്ടാണ്. അപ്പൊ വെള്ളം തളിച്ച് ഇൻഫെക്ഷനുള്ള ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് വെള്ളത്തിൽ കൂടെ ഇത് പടരും. അതുപോലെ തന്നെ മണ്ണിലാണ് അതിന്റെ സർവൈവിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ളത്. അപ്പോൾ വെള്ളം തളിക്കുമ്പോൾ ആ തളിച്ച വെള്ളത്തിൽ തട്ടിത്തെറിച്ച് അടുത്ത ഇലയിലേക്കും ഇലയുടെ അടിഭാഗത്തേക്കും ഇത് പറ്റിപ്പിടിക്കുകയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും.
1: അപ്പൊ ഇങ്ങനെയാണ് ഈ മണ്ണിൽ നിന്നുള്ള ഈ കുമ്പള് ഇലയിലോട്ട് എത്തുന്നത്. പ്രധാനമായ കാരണം ജലസേചനം തന്നെ.
0: ജലസേചനമാണ് ഒരു, അത് ഈ ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കണമെങ്കിൽ ജലസേചനത്തിലുള്ള ഒരു നിയന്ത്രണവും കൂടെ
1: വേണം.
0: അതായത് ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം,
1: അതിലൊരു മാറ്റം
0: മാറ്റം വരുത്തണം.
1: ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഈ രോഗാണുക്കൾ മണ്ണിലാണല്ലോ കാണുന്നത്,
0: അപ്പൊ
1: മണ്ണ് പരിചരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിരിക്കുന്നല്ലേ.
0: മണ്ണിൽ നിന്നാണ് വിളകളെ പോഷണങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ വിളകൾക്കും ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അപ്പം മണ്ണിന്റെ ഘടന, അതിനകത്തുള്ള മൂലകങ്ങൾ, അതിന്റെ pH, വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എയറേഷൻ, വായുസഞ്ചാരം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് കൃത്യമായ അളവിലെല്ലാം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ ആരോഗ്യമുള്ള വിളക്കാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ളത്. അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മണ്ണിന് പോഷണം ഉണ്ടാവണം. അപ്പോൾ അതിന്റെ pH കറക്റ്റ് ചെയ്യണം. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെ എല്ലാ മൂലകങ്ങളും കിട്ടുന്ന ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 7.5 ആണ്. ആ pH എത്തിക്കുന്നതിന് മണ്ണിൽ കുമ്മായ വസ്തുക്കൾ ചേർക്കണം.
1: പ്രത്യേകം നമ്മുടെ സാഹചര്യത്തിൽ മണ്ണിൽ അമ്ലത്വം അധികമാണ്.
0: അമ്ലത്വം അധികമാണ് കാരണം കേരളത്തിൽ ധാരാളം മഴ പെയ്യുന്നുണ്ട്. ബേസിക് ന്യൂട്രിയൻസ് മുഴുവൻ വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് നഷ്ടപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് അമ്ലത്വം കൂട്ടുന്ന മൂലകങ്ങളാണ്. അപ്പം അമ്ലത്വം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ക്രമീകരിക്കാൻ ഓരോ കൃഷി കഴിയുമ്പോഴും കൃഷിയുടെ ഇടയ്ക്കാണെങ്കിൽ ആവശ്യമെങ്കിൽ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം കുമ്മായ വസ്തുക്കൾ, ഡോളമേറ്റ്, നീറ്റുകക്ക, ഇതൊക്കെ ലൈമിങ് മെറ്റീരിയൽസ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൈവാംശം നന്നായിട്ടുള്ള മണ്ണിലാണ് സൂക്ഷ്മാണുജീവികൾ ധാരാളം ഉണ്ടാവുന്നത്. അപ്പൊ സൂക്ഷ്മാണുജീവികളാണ് ഈ മൂലകങ്ങൾ വിളകൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പൊ ജൈവാംശത്തിന്റെ ഇമ്പോർട്ടൻസും വളരെ അധികമാണ്.
1: നമ്മുടെ ഈ രോഗാണുക്കളൊക്കെ മണ്ണിലുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം?
0: ജൈവാംശം നന്നായിട്ട് കൊടുക്കണം, ലൈമിങ് ചെയ്യണം. അതുപോലെ തന്നെ സൂക്ഷ്മാണുജീവികൾ പെരുകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മണ്ണിൽ സൂക്ഷ്മാണുജീവികളുണ്ട്. ഇപ്പോൾ കൂടുതൽ ഓർഗാനിക് മാറ്റർ ഇടുമ്പോൾ കൂടുതലായിട്ട് അത് സൗഹൃദ സൂക്ഷ്മാണുജീവികൾ ധാരാളമായി പെരുകയും അത് കൂടാതെ നമുക്ക് ട്രൈക്കോഡർമ കുമിളാണ്, അതുപോലെ തന്നെ ഒരു ജൈവ കുമിൾനാശിനിയാണ്, അതുപോലെ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് അതൊരു മിത്ര ബാക്ടീരിയൽ കുമിൾനാശിനിയാണ്. അപ്പൊ അതും നമുക്ക് പ്രയോഗിച്ചു കൊടുക്കാം. ഇത് പ്രയോഗിക്കുന്നതിനും ഒരു രീതിയുണ്ട്. വിത്ത് പരിചരണമായിട്ട് ചെയ്യാം, മണ്ണില് ഒഴിച്ചു കൊടുക്കാം, ഫോളിയർ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ മണ്ണ് രോഗമായുണ്ട്, മെയിനായിട്ട് മണ്ണ് ജന്യ രോഗമായുണ്ട് മണ്ണിലേക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ മണ്ണ് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കും, അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ വിത്ത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോഴും വിത്ത് പരിചരിച്ച് വേണം നടുന്നത്. അത് ജൈവ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും രാസ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും വിത്ത് പരിചരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കിലും ചാണകപ്പൊടിയിലും എൻറിച്ച് ചെയ്ത ട്രൈക്കോഡമ സമ്പുഷ്ടീകരിച്ചത് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വിളകളുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുജീവികളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് പല മെക്കാനിസം ഉണ്ട്. ആ രീതിയിൽ കൂടെ കോമ്പറ്റീഷൻ ആയിട്ടും ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിച്ചുമൊക്കെ ഈ രോഗം പരത്തുന്ന രോഗാണുക്കളെ, സൗഹൃദ സൂക്ഷ്മാണുജീവികൾ നശിപ്പിച്ച്
1: സൂര്യതാപീകരണം വെച്ച് നമ്മൾ
0: ഇപ്പം പച്ചക്കറി വർഗ വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ സൂര്യതാപീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേനൽക്കാലത്താണ് സൂര്യതാപീകരണം നടത്താൻ ഏറ്റവും അനുകൂലമായ സമയം. അപ്പോൾ ഈ 2 മാസം നമ്മൾ സൂര്യതാപീകരണം നടത്തിയ മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് ഉൽപാദനവും രോഗ കീടബാധകൾ കുറയ്ക്കുന്നതിനും ഒക്കെ സാധിക്കും.
1: ഈ പച്ചക്കറിയിലൊക്കെ കാണുന്ന വാട്ടർ രോഗം അല്ലെങ്കിൽ ചീയൽ രോഗം, ഇതിനൊക്കെ നമ്മൾ റാസ കുമിൾനാശിനികളൊക്കെ യൂസ് ചെയ്യാറുണ്ട്?
0: ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മണ്ണ് ജന്യ രോഗങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ

ഫ്യൂസേറിയം ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വളരെ പ്രയാസമാണ്. ഫ്യൂസേറിയം മണ്ണിലെത്തിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ സർവൈവിങ് സ്ട്രക്ചേഴ്സും അത് സർവൈവിങ് എബിലിറ്റിയൊക്കെ വളരെ മികച്ചത് ആ വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പോൾ ഒത്തിരിയും വിളപരിക്രമമൊക്കെ നടത്തിയ

0: നടക്കണം, അത് വിളപരിക്രമം നടത്തണം. ഇതെല്ലാം കഴിഞ്ഞിട്ടും കർഷകന് ആ ഒരു പീസ് ഓഫ് ലാൻഡേ ഉള്ളൂ. അപ്പം അവിടെ ഇനിയും കൃഷി ചെയ്യണമെങ്കിൽ രാസ കീടനാശിനികൾ പ്രയോഗിച്ചാലേ പറ്റൂ. അപ്പം വിത്ത് പരിചരണം രാസകുമിൾനാശിനിയിൽ നടത്തേണ്ടി വരും. കാർബൺ ഡൈസം നല്ലൊരു ഓപ്ഷനാണ്. സീഡ് ട്രീറ്റ്മെന്റിന് 1 കിലോ വിത്തിന് 1 ഗ്രാം കുമിൾനാശിനി മതിയാവും. അപ്പൊ അത് ട്രീറ്റ് ചെയ്ത വിത്തുകൾ മണ്ണിലേക്ക് ഇടുക, ഇൻഫെക്റ്റഡ് മണ്ണാണെങ്കിൽ. അതുകൂടാതെ ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരം വിളകളെ അവിടെ നിന്ന് വേരോടുകൂടി ഒഴിവാക്കി ഒന്നുകിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ കമ്പോസ്റ്റ് ആക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണം. അല്ലെങ്കിൽ അത് അതിൽ കൂടി
1: മറ്റ്
0: ചെടികളിലോട്ട് പടരും. പിന്നെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ തടം നമ്മൾ വെജേറിയം പോലുള്ള ഫംഗസ് ആണെങ്കിൽ നമുക്ക് കാർബൺ ഡൈസം ഉപയോഗിച്ച് നമുക്ക് ആ തടം അണുനാശനം നടത്തേണ്ടത് ആവശ്യമാണ്. ചില സമയത്ത് ആ തടം നമുക്ക് തീയിട്ട് ചുട്ട് അതിന്റെ പോപ്പുലേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചവറിട്ട് തീയിട്ട് കഴിഞ്ഞാൽ ആ തടത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുമിൾനാശിനി കാർബൺ ഡൈസം അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം കുതിർത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ഇതും പറ്റത്തില്ല.
0: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ അത് നമ്മൾ ബാക്ടീരിയ ആണോ എന്ന് ആദ്യം
1: സ്ഥിരീകരിക്കണം.
0: അതിനുശേഷം ബ്ലീച്ചിങ് പൗഡറാണ് നല്ലൊരു ഓപ്ഷൻ. ബ്ലീച്ചിങ് പൗഡർ 1-2 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ 4.5 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ആ ഭാഗത്തുള്ള ചെടി എടുത്തു മാറ്റി വേരോടുകൂടി പെഴുത് മാറ്റി നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുക, കമ്പോസ്റ്റ് ആക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ തണം ബ്ലീച്ചിങ് പൗഡറിൽ ട്രീറ്റ് ചെയ്യുക. ചുറ്റുമുള്ള വിളകളിലും ഈ ബ്ലീച്ചിങ് പൗഡർ ട്രീറ്റ്മെൻറ് നടത്തുക. അത് കൂടാതെ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കുമിൾനാശിനി ഉണ്ട്. അതും ബാക്ടീരിയൽ ഡിസീസിന് കുറച്ചൊക്കെ ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഉപയോഗിച്ച് നമുക്ക് അണുനാശനം നടത്താവുന്നതാണ്.
1: പിന്നെ ഈ മണ്ണുജന്യ രോഗമുള്ള സ്ഥലത്ത് ജലസേചനം ചെയ്യുമ്പോഴും നമുക്ക്
0: അത് വളരെ ശ്രദ്ധിക്കണം. മണ്ണുജന്യ രോഗങ്ങൾ മെയിനായിട്ടും ജലസേചനത്തിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പം തോട്ടവിള കൃഷി, ഇപ്പം തെങ്ങ് വാഴ അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം ചാലി കീറിയാണ് ജലസേചനം നടത്തുന്നത്. അപ്പം ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വിളകളിൽ നിന്നും ഇൻഫെക്ഷൻ ഇല്ലാത്ത വിളകളിലേക്ക് ചാലുകൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പച്ചക്കറി വിളകൾ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള ഒഴിവാക്കണം. ഏറ്റവും നല്ല മാർഗം.
1: ഡോക്ടർ ഷെരീന്, ഇന്ന് നമ്മൾ മണ്ണുജന്യ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച്, മണ്ണുജന്യ രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഈ കാര്യവും താങ്കൾ പറഞ്ഞ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി താങ്കൾ ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: മണ്ണിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ പരിഹാരം കാണാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ ഷെറിൻ എ സലാമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം. വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിറിഡേ എന്ന ജീവാണു ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിന് ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
3: ഇനി ഒരു കാര്യം കൂടി ബാക്കിയില്ലേ? നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഉത്തരം ശോശാമ ഐപ്പ്.
0: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പാ വേഗം വാ, ലഞ്ച് റെഡി ആക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീനുമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
2: അയ്യോടാ പാവോ.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
4: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
8: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഹൈറേഞ്ച് വൃത്താന്തം. ജില്ലയിൽ ആനയുടെ സഞ്ചാരപാതയിൽ വനംവകുപ്പിൻ്റെ അനുമതിയില്ലാതെയുള്ള അനുമതികൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിലാണ് നിർദ്ദേശം. വനംവകുപ്പിൻ്റെ ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും റിപ്പോർട്ട് സമർപ്പിക്കണം. സേനാപതി വേണു MLA ഉന്നയിച്ച നിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നടത്താൻ വനംവകുപ്പ് അനുമതി നൽകാത്ത വിഷയം പരിശോധിച്ചതിനെ തുടർന്നാണ് യോഗത്തിൻ്റെ നിർദ്ദേശം. കുണ്ടള, മാട്ടുപ്പെട്ടി ഡാമുകളിൽ ബോട്ടിംഗ് അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ ആനയുടെ സഞ്ചാരപാതകളായി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകളടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ആനയുടെ സഞ്ചാരപാതയായി വനംവകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും റിപ്പോർട്ട് ചെയ്യാനാണ് യോഗം തീരുമാനിച്ചത്. ഇടമലക്കുടിയിലെ വീടുകളുടെ നിർമ്മാണം സംബന്ധിച്ച് ഉടൻ പരിഹാരം കാണണമെന്നും ഇത് സംബന്ധിച്ച ചർച്ച അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ലെന്നും റോയ് കെ പൗലോസ് MLA പറഞ്ഞു. ഇടമലക്കുടിയിൽ 149 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതായി വനംവകുപ്പ് അറിയിച്ചു. 58 വീടുകൾ ഭാഗികമായി നിർമ്മിച്ചു. ആകെ 223 വീടുകൾ ഇനി നിർമ്മിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് വനംവകുപ്പും പട്ടികവർഗ വികസന ഓഫീസറും സംയുക്ത പരിശോധന നടത്താൻ യോഗം നിർദ്ദേശം നൽകി. വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തണം. ഇടമലക്കുടിയിൽ ആകെയുള്ള കുടുംബങ്ങൾ, ഇതിൽ വീടാവശ്യമുള്ളവർ, ഇതിനാവശ്യമായ തുക തുടങ്ങിയവ സംബന്ധിച്ച് വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകണം.
1: ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.

0: ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്.
1: ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
0: ഈറ്റ് റൈറ്റ് കേരള ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ പൊതുജന താല്പര്യാർത്ഥം പുറപ്പെടുവിക്കുന്നു. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഹൈ റേഞ്ച് വൃത്താന്തം തുടരുന്നു. ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്കും ഇടുക്കി ജില്ലയിലെ MSU യൂണിറ്റിലേക്കും ഡ്രൈവർ കം അറ്റൻഡൻറ്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. ഈ അസ്വസ്ഥയിലേക്ക് തിരഞ്ഞെടുപ്പിനുള്ള മിനിമം യോഗ്യത SSLC പാസ്സായ സർട്ടിഫിക്കറ്റും LMV ഡ്രൈവിംഗ് ലൈസൻസുമാണ്. 29 ആഗസ്റ്റ് രാവിലെ 11 മണിക്ക് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. ദേവികുളം തൊടുപുഴ ബ്ലോക്കിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൈറേഞ്ച് വൃത്താന്തം.
2: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:42. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം 2-3 നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ 2 പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകൾ ഉള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് CEOമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ മത്സരക്ഷമമാണെന്നും മികച്ച പ്രതിഭകൾ രാജ്യത്തുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു.

0: കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി പ്രത്യേക സമ്മേളനം ഈ വർഷം നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ പരമ്പരാഗത കായിക ഇനങ്ങളുടെ പ്രദർശനത്തിനായി ഒക്ടോബറിൽ അഹമ്മദാബാദിൽ പ്രത്യേക കായിക മേളയും സംഘടിപ്പിക്കും. H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും ICMR വ്യക്തമാക്കി. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ, പ്രതിഭകൾ എന്നിവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം നേടാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭത്തിന്റെ സമാരംഭ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്തയിൽ പൊതുമേഖലാ പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഭൂമിപൂജ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ഓപ്പറേഷൻ സിന്ദൂർ കെ ദൌറാൻ ദുനിയാനെ ഭാരത് കെ ഇൻഡിജിനസ് സ്വദേശി ഹത്യാർ പ്രണാലിയോ കി ക്ഷമത കോ ഭീ ദേഖാ ഔർ ആഗേ ഭീ രക്ഷാ മന്ത്രാലയ കെ സാത്ത് ഹമാരെ ലാബ് ഹമാരെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഔർ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മിൽക്കർ അപ്നി സേനാവോ കോ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർം സെ ലാസ് കർനെ മേ കോയി കസർ നഹീ ഛോഡേംഗേ യഹ ബാത് മേ വിശ്വാസ് കെ സാത്ത് കഹ സക്താ ഹൂം.
0: ഇന്ത്യയെ ഭാവിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയത്തിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. അമേരിക്ക കാനഡ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ കർഷകർക്കുമേൽ കാനഡ ഉയർന്ന ചുങ്കം ചുമത്തുകയാണെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണമെന്ന് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി അടിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ കരുത്തുകാട്ടാനൊരുങ്ങുകയാണ് മലയാളി താരങ്ങൾ. ഇക്കൊല്ലത്തെ ഗെയിംസിൽ മത്സരിക്കുന്ന 492 ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. 28 പേർ മലയാളികളാണ്. ഒരു റിപ്പോർട്ട്.
3: സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരങ്ങളാണ് ഇന്ത്യയ്ക്കുവേണ്ടി കളത്തിലിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കർ, ആൻസി സോജൻ, റിലേയിൽ മുഹമ്മദ്

0: ഷഫാഖ്, മനു ടി സജി, അൻസാബാബു, 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ പുള്ളിക്കാലത്ത്, ഡെക്കാത്തലണിൽ തൌഫീഖ് നൌഷാദ് എന്നിവർ ട്രാക്കിലിറങ്ങും. ബാഡ്മിന്റണിൽ റീസ ജോളി, അർജുൻ എം ആർ, ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ തുടങ്ങിയവർ ഗെയിംസ് ഇനങ്ങളിലെ മിന്നും താരങ്ങളാണ്. നീന്തലിൽ സജൻ പ്രകാശ് ഇന്ത്യയുടെ കരുത്തുറ്റ മെഡൽ പ്രതീക്ഷയാണ്. രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്നുറപ്പിച്ചാണ് ഓരോ മലയാളി താരവും ജപ്പാൻ ഏഷ്യൻ ഗെയിംസിനായി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. എണ്ണക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കപ്പൽ രജിസ്ട്രികൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പലായ INS സുദർശിനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15-ാം തുറമുഖമാണിത്. പോർച്ചുഗീസ് നാവികസേന ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കപ്പലിലെ ഉദ്യോഗസ്ഥരും കേഡറ്റുകളും ആശയവിനിമയം നടത്തും. ഇന്ത്യയുടെ സമുദ്രബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഗോളതലത്തിൽ സൌഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് പര്യവേക്ഷണം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 wicketന് 300 runs എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
0: ആകാശവാണി.

0: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.

0: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ എഫ് എം സ്പൈസ്. ആദ്യം ഇടുക്കി ആഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുഹറ.
1: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ടപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
2: ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ജനകീയവൽക്കരണം.

സെമിനാർ സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണം എന്ന വിഷയത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയും ഇടുക്കി ജില്ലാ സാക്ഷരതാ മിഷനും ചേർന്ന് വൈജ്ഞാനിക സാഹിത്യ സാംസ്കാരിക സെമിനാർ സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസിയ നിസാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ പി എം അബ്ദുൽ കരീം സ്വാഗതം പറഞ്ഞു. സമൂഹത്തിൽ എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കനിത ഡി കെ സർവകലാശാലയിലെ വിവിധ കോഴ്സുകൾ, പ്രവേശന നടപടിക്രമങ്ങൾ, തുടർ പഠനത്തിനുള്ള സാധ്യതകൾ എന്നിവ പരിചയപ്പെടുത്തി. സർവകലാശാല തൃപ്പൂണിത്തുറ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ജോജോമോൻ, അസിസ്റ്റന്റ് പ്രൊഫസർ സൗമ്യ വി ഡി, തൊടുപുഴ അല്ലസർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അരുൺ ഗോപാൽ, സാദിര കെ എസ് എന്നിവർ പ്രസംഗിച്ചു. സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ചേർന്ന് ഡിഗ്രി തലത്തിൽ ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ കോർഡിനേറ്റർ പി എം അബ്ദുൽ കരീം പറഞ്ഞു. പ്രായം, സാമ്പത്തിക സാഹചര്യം തുടങ്ങി പല കാരണങ്ങളാൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയവർക്ക് തിരിച്ചെത്താൻ ഓപ്പൺ സർവകലാശാല അവസരമൊരുക്കുമെന്ന് രജിസ്ട്രാർ ഡോക്ടർ അഭിലാഷ് ബാബു പറഞ്ഞു. സെമിനാറിൽ സാക്ഷരതാ മിഷൻ പഠിതാക്കൾ തങ്ങളുടെ പഠനാനുഭവങ്ങളും ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പഠനം തുടരാൻ കഴിഞ്ഞതിന്റെ അനുഭവങ്ങൾ പഠിതാക്കൾ പങ്കിട്ടു. ഹരിത ഓണം ലോഗോ പ്രകാശനം. ഓണം മാലിന്യരഹിതമായി പ്രകൃതിക്ക് ദോഷം വരുത്താതെ ആഘോഷിക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം എന്ന ആഹ്വാനത്തോടെ ഹരിത ഓണം ക്യാമ്പയിനുമായി ജില്ലാ ശുചിത്വ മിഷൻ. ഇതിന്റെ ഭാഗമായി ഹരിത ഓണം ജില്ലാതല ലോഗോ പ്രകാശനം റോയി കെ പൗലോസ് MLA, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, DTPC സെക്രട്ടറി ജിതേഷ് ജോസ് എന്നിവർ പങ്കെടുത്തു. സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം വിളിച്ചോതി വന്നെത്തുന്ന ഓണക്കാലത്തെ പരിസ്ഥിതി സൗഹൃദമായി വരവേൽക്കാം. മഴ മാറി മനവും മാനവും ഒരുപോലെ തെളിഞ്ഞിരിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നെയ്തുകൊണ്ട് വന്നെത്തുന്ന ഓണനാളുകളെ വൃത്തിയോടെയും ശുചിത്വ ബോധത്തോടെയും വരവേൽക്കാം. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ നമ്മുടെ വീടും പരിസരവും മാത്രമല്ല, നാടും നഗരവും തെരുവുകളും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും എല്ലാം വൃത്തിയാക്കാം. ഈ ഓണം ഹരിത ഓണമാക്കാം. ആഘോഷങ്ങളും അലങ്കാരങ്ങളും പരിസ്ഥിതി സൗഹൃദമാക്കാം. നിരോധിത പ്ലാസ്റ്റിക്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കൊടിത്തോരണങ്ങൾ, ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പേപ്പർ പ്ലേറ്റുകൾ, പേപ്പർ വാഴയില എന്നിവ പൂർണ്ണമായും ഒഴിവാക്കി പകരം വാഴയില, സ്റ്റീൽ പാത്രങ്ങൾ, തുണിസഞ്ചികൾ, പൂക്കൾ, കുരുത്തോല എന്നിങ്ങനെ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കളുടെ ഉപയോഗം ശീലമാക്കാം. സദ്യയും ഓണക്കളികളും മത്സരങ്ങളുമെല്ലാം മാലിന്യരഹിതമാക്കാം. പൊതുജനങ്ങളും സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും സാംസ്കാരിക സാമുദായിക സംഘടനകളും സ്ഥാപനങ്ങളും ഓണാഘോഷ പരിപാടികളിൽ പൂർണ്ണമായും ഹരിത ചട്ടം കർശനമായി പാലിച്ച് ഹരിത ഓണം ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും MLA ജില്ലാ കളക്ടറും അഭ്യർത്ഥിച്ചു. വനിതാ കമ്മീഷന്റെ സിറ്റിംഗ് 12 പരാതികൾ പരിഹരിച്ചു. കേരള വനിതാ കമ്മീഷൻ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സിറ്റിംഗിൽ 12 പരാതികൾ തീർപ്പാക്കി. ആകെ 45 പരാതികളാണ് പരിഗണിച്ചത്. 9 പരാതികളിൽ റിപ്പോർട്ട് തേടി. ശേഷിക്കുന്ന പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. സിറ്റിംഗിൽ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണവിപണിയിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന. ഓണത്തിനോടനുബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കടയിൽ പരിശോധന ശക്തമാക്കി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ് എന്നിവ തടയുന്നതിനുമാണ് പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് അറിയിച്ചു. പൊതുവിതരണ വകുപ്പ്, ലീഗൽ മെട്രോളജി, പോലീസ്, റവന്യൂ, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സ്ക്വാഡ് രൂപീകരിച്ചാണ് പരിശോധന. ബുധനാഴ്ച 16 കടകൾ പരിശോധിച്ചതിൽ 3 ക്രമക്കേടുകൾ കണ്ടെത്തി. മായം ചേർത്ത ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു.
ഇത്തരം ശ്രമങ്ങൾ തടയുന്നതിന്

വ്യാപാരികളുടെ പൂർണ്ണമായ സഹകരണം വേണമെന്ന് കളക്ടർ ആവശ്യപ്പെട്ടു. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ രംഗം ജനസൗഹൃദമാക്കും, മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണ മേഖലയിലെ പ്രശ്നങ്ങളും ആശങ്കകളും പരിഹരിച്ച് മേഖലയെ കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വൈദ്യുതി പരിസ്ഥിതി പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇടുക്കിയിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂലമറ്റം പവർ സ്റ്റേഷനും ഇടുക്കി ഡാമും സന്ദർശിച്ച ശേഷമായിരുന്നു അവലോകന യോഗം. കേരളത്തിന്റെ പവർഹൌസായ ഇടുക്കി ഡാമിന്റെയും പവർഹൌസിന്റെയും പ്രവർത്തനം അഭിമാനകരമാണ്. ഇടുക്കിയുടെ പ്രത്യേക ഭൂപ്രകൃതി, ഗതാഗത പ്രശ്നം തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്ത് ഇടുക്കിക്ക് പ്രത്യേക പരിഗണന നൽകും. ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരാതികൾക്ക് വേഗത്തിൽ പരിഹാരം കാണും. ജില്ലയിൽ വൈദ്യുതി പ്രസരണ വിതരണ രംഗത്ത് പുരോഗമിക്കുന്ന പദ്ധതികൾ യോഗത്തിൽ വിലയിരുത്തി. 1976 ഇടുക്കി വികസന അതോറിറ്റിക്കായി ഏറ്റെടുത്ത ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്തുമായുള്ള തർക്കം പരിഹരിക്കുന്നതിന് വനം വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. പുതിയ സെക്ഷൻ ഓഫീസുകളും സബ്സ്റ്റേഷനുകളും ആരംഭിക്കണമെന്ന ആവശ്യം പരിഗണിക്കും. പരിസ്ഥിതിലോല മേഖലയിൽ നിന്ന് ജനവാസ മേഖലകളും കൃഷിസ്ഥലങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കണമെന്ന സർക്കാർ നിലപാട് കൂടുതൽ ശക്തമായി കേന്ദ്രത്തിനു മുന്നിൽ ഉന്നയിക്കും. ഓരോ സംസ്ഥാനങ്ങളുടെയും വിഷയം പ്രത്യേകമായി പരിഗണിച്ച് തീർപ്പ് കൽപ്പിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാധ്യത പ്രയോജനപ്പെടുത്തി സമയബന്ധിതമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി ഉൽപ്പാദന പ്രസരണ വിതരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇടമലക്കുടിയിൽ വൈദ്യുതി എത്താത്ത വീടുകളിൽ വൈദ്യുതി അടക്കമുള്ള സൌകര്യങ്ങൾ എത്തിക്കാൻ ഇടമലക്കുടിക്കായി സമഗ്ര വികസന പാക്കേജ് നടപ്പാക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി ആവശ്യപ്പെട്ടു. മൂന്നാർ മാട്ടുപെട്ടി ഡാമിന് മുകളിലൂടെയുള്ള ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണം. KSEB ക്വാർട്ടേഴ്സുകൾ സംരക്ഷിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. വീടുകളിൽ സ്ഥാപിച്ച സോളാർ പാനലുകളിൽ നിന്ന് തിരിച്ച് വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുമ്പോഴുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ആവശ്യപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണം. മെറ്റീരിയൽ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കണമെന്നും ചീഫ് വിപ്പ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് 10 ദിവസം ഇടുക്കി ഡാം തുറന്നുകൊടുക്കുന്നത് ഓണത്തിന് ശേഷവും തുടരണമെന്ന് റോയി കെ പൌലോസ് MLA ആവശ്യപ്പെട്ടു. നിർമ്മല സിറ്റി സബ്സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പട്ടയമുള്ളവർക്കും പട്ടയമില്ലാത്തവർക്കും ഒരേ നഷ്ടപരിഹാരം നൽകണം. 16 കോടി ചെലവിൽ നടപ്പാക്കിയ ആമപ്പാറ സോളാർ പ്ലാന്റ് പദ്ധതി കാടുപിടിച്ചുകിടക്കുകയാണെന്ന് സേനാപതി വേണു MLA അറിയിച്ചു. ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് പുനരാരംഭിക്കണം. കല്ലാർ ഡാമിൽ ചെളിയും എക്കലും ഡ്രഡ്ജ് ചെയ്യാൻ നടപടിയുണ്ടാകണമെന്നും MLA ആവശ്യപ്പെട്ടു. വാഗമണ്ണിൽ പുതിയ സെക്ഷൻ ഓഫീസ് ആരംഭിക്കണമെന്ന് സിറിയക് തോമസ് MLA ആവശ്യപ്പെട്ടു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജനറേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ വിഭാഗം ഡയറക്ടർ രാജൻ MP, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ഡാമും മൂലമറ്റം പവർഹൌസും മന്ത്രി സന്ദർശിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് മൂലമറ്റം പവർഹൌസ്, ഇടുക്കി ഡാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മൂലമറ്റം പവർഹൌസിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. റോയി കെ പൌലോസ് MLA മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. പവർഹൌസിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി. ജനറേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ വിഭാഗം ഡയറക്ടർ രാജൻ MP, ചീഫ് എഞ്ചിനീയർ അനിൽകുമാർ G, മധ്യമേഖലാ വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ ദിനേശ് കെ, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പാർവതി എം എന്നിവർ പവർഹൌസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇടുക്കി ഡാം എല്ലാ ദിവസവും തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കും മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി ഡാം എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക എന്ന ആവശ്യത്തിനായി തുടർ നടപടികൾ

സ്വീകരിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. ഇടുക്കി ചെറുതോണിയിൽ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംഘടിപ്പിക്കുന്ന ഓണോത്സവ 2026 ഓണാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡീൻ കുര്യാക്കോസ് എംപിയുടെയും റോയി കെ പൌലോസിന്റെയും അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഇടുക്കി ഡാം 10 ദിവസത്തേക്ക് തുറക്കാൻ പ്രത്യേക ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ ദിവസവും തുറക്കണമെന്നാണ് നാടിന്റെ ആവശ്യം. ഇതിനായി വൈദ്യുതി ബോർഡ് ചെയർമാനുമായും മറ്റു ബോർഡ് അംഗങ്ങളുമായും സംസാരിച്ച് ഇടുക്കിക്കാരൻ എന്ന നിലയിൽ ഈ ആവശ്യത്തിനുവേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ടൂറിസം രംഗത്തെ ഇടുക്കിയുടെ പ്രത്യേകതകൾ സംബന്ധിച്ച് ടൂറിസം വകുപ്പ് മന്ത്രിയെ ധരിപ്പിക്കും. ഇടുക്കി വൈദ്യുതി പദ്ധതി പ്രദേശത്ത് തന്നെ ടൂറിസം കേന്ദ്ര സഹഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി സംബന്ധിച്ച് അതിവേഗം തുടർ നടപടി സ്വീകരിക്കും. ഡാം സന്ദർശനവേളയിൽ ടൂറിസം മന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചതായും മന്ത്രി അറിയിച്ചു. ഇടുക്കി ഡാം ഒരു മായാജാലമാണ്, അത്ഭുതമല്ല. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊരു ആർക്കിടെക്ചറൽ സ്കിൽ, ഇങ്ങനെയൊരു കാഴ്ചപ്പാട്, അതിന് നേതൃത്വം നൽകിയ നേതൃത്വത്തെയും എഞ്ചിനീയറിംഗ് വിങ്ങിനെയും പ്രത്യേകമായും പ്രശംസിക്കാനും നന്ദിയും കടപ്പാടും അറിയിക്കാനും ആഗ്രഹിക്കുകയാണ്. അതിന്റെ നന്മ നിലനിർത്താനും സാധിക്കണം. ഇടുക്കി ജില്ലയുടെ പ്രകൃതി രമണീയത കേരളവും ലോകവും അംഗീകരിച്ചതാണ്. കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന ലോകം അംഗീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രകൃതി സൗന്ദര്യമാണ്. നമ്മുടെ സസ്യലതാദികളും ജലസമ്പത്തും പുഴകളും തോടുകളും പച്ചപ്പുമാണ്. കേരളത്തിന്റെ പവർഹൌസായ ഇടുക്കി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം ജില്ലയാണെന്നതാണ് യാഥാർത്ഥ്യം. വയനാടിനെയും തിരുവനന്തപുരത്തെയും വിമാനത്താവളവും കപ്പൽ താവളവും എല്ലാമുള്ള കൊച്ചിയെയും അപേക്ഷിച്ച് ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കും വിദേശ ടൂറിസ്റ്റുകൾക്കും ഏറ്റവും ആകർഷകമായ പ്രകൃതി രമണീയമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയുടെ പ്രകൃതി രമണീയത നിലനിർത്താൻ സാധിക്കണം. ടൂറിസ്റ്റ് സാധ്യതകൾ നന്നായി വിനിയോഗിക്കാൻ സാധിക്കണം. ഇടുക്കി പദ്ധതി പ്രദേശത്ത് ജനങ്ങൾക്കായി സന്ദർശനാനുമതി നിഷേധിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ഭൂമിയെ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കും. കാർഷിക മേഖലയിലെ യഥാർത്ഥ കൃഷിക്കാരന്റെ ഭൂമി സംബന്ധിച്ച അവകാശങ്ങൾ സർക്കാർ അംഗീകരിച്ച് അനുമതി നൽകും. റോഡ്, പാലങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കും. വിദ്യാഭ്യാസ രംഗത്തെ ആവശ്യങ്ങൾ, മെഡിക്കൽ കോളേജിന്റെ വികസനം, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകും. പാരിസ്ഥിതിക സ്ഥിതിവിശേഷങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അത്തരം നിയമങ്ങൾ മനുഷ്യർക്ക്, കൃഷിക്കാർക്ക്, സ്ഥല ഉടമകൾക്ക്, അവിടെ താമസിക്കുന്നവർക്ക് പ്രതികൂലമാകാൻ പാടില്ല എന്ന നിലപാടിലും സർക്കാർ ഉറച്ചു നിൽക്കും. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമൃദ്ധിയുടെയും കാലഘട്ടത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിൽ ഇടുക്കിക്ക് വലിയ പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയുടെ മനോഹാരിത സംരക്ഷിക്കാൻ ഈ ഓണാഘോഷം കരുത്തു പകരട്ടെയെന്നും മന്ത്രി ആശംസിച്ചു. സ്വദേശി ദർശൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന അതിബൃഹത്തായ പ്രോജക്ട് ഇടുക്കിയിൽ യാഥാർത്ഥ്യമാകുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. കേന്ദ്ര ടൂറിസം ഡെവലപ്മെന്റിന്റെ പ്രത്യേക ഫണ്ട് വിഹിതം ഉപയോഗപ്പെടുത്തിയാണ് ഇടുക്കി ഡാമിന്റെ ഇടതുവശത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഇക്കോ ലോഡ്ജും ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിനനുബന്ധമായാണ് പുതിയ പദ്ധതി നിർദ്ദേശവും സമർപ്പിക്കുന്നത്. ഡാം റിസർവോയറിന്റെ മുൻവശത്താണ് മലമ്പുഴ ഉദ്യാനത്തിന് സമാനമായ വിധത്തിൽ അതിനേക്കാൾ മനോഹാരിതയോടെ പുതിയ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ വനം വകുപ്പിന്റെയും KSEBയുടെയും സഹകരണം ആവശ്യമാണ്. KSEBയുടെ NOC ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കടമ്പകളുണ്ട്. കാരണം ഈ ഡാമിന്റെ നിയമം, പ്രത്യേകിച്ചും ഡാം സേഫ്റ്റി അതോറിറ്റി ആക്ട് യാഥാർത്ഥ്യമായതിനുശേഷം അതിഭയങ്കരമായ നിയന്ത്രണമുണ്ട്. 500 മീറ്റർ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള നിർമ്മിതികളും പാടില്ല. എത്രയും പെട്ടെന്ന് KSEBയുടെയും വനം വകുപ്പിന്റെയും അനുമതിയോടെ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ പദ്ധതി സമർപ്പിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്നും MP പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ചെറുതോണിയിൽ വർണ്ണശബളമായ ഓണം വിളംബര ഘോഷയാത്രയും നടന്നു. റോയി കെ പൌലോസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മിനി കെ ജോൺ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രാമോൾ ജിന്നി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നെടുഞ്ചേരി, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് APഉസ്മാൻ, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MD അർജുനൻ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലിൻ വിൽസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു നീള, ടെസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം കലേഷ് CG, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മണികണ്ഠൻ M, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഭാഗ്യരാജ് KR, DTPC സെക്രട്ടറി ജിതീഷ് ജോസ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.

0: ഇത്തവണത്തെ ഓണക്കാലം ഏത്തവാഴ കർഷകർക്ക് ആഹ്ലാദം പകരുന്ന കാലമാണ്. ഓണം അടുത്തതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വർധനവുണ്ടായി. ഒരാഴ്ചക്കിടെ വില ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഏത്തവാഴ കർഷകർക്ക് 60 രൂപയിലധികം വില ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിളവെടുപ്പ് നടക്കുന്ന കൃഷിയിടങ്ങളിലെ കർഷകർക്ക് മാത്രമാണ് ഈ വില വർധനവിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്കായയുടെ വരവ് കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. അവിടെ മറ്റു വാഴയിനങ്ങളെക്കാൾ ഏത്തവാഴക്കുലയുടെ ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായി. കടുത്ത വേനൽ ചൂടും മഴയും കാറ്റും അവിടുത്തെ കൃഷിയെ ബാധിച്ചു. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്ന് മറ്റു ജില്ലകളിലേക്ക് കായ കാര്യമായി എത്തുന്നില്ല. മൂപ്പെത്തിയ ഏത്തക്കായയുടെ ക്ഷാമം വിപണിയിൽ വില വർധനവിന് ഇടയാക്കി. കാലാവസ്ഥാ മാറ്റവും വിലത്തകർച്ചയും രോഗബാധകളും മൂലം ഏത്തവാഴ കൃഷിയിലും വൻ കുറവുണ്ടായി. ഓണക്കാലമാകുമ്പോഴേക്കും ഏത്തക്കായ വില 100 രൂപ കടക്കുമെന്നാണ് വ്യാപാരികളുടെയും കർഷകരുടെയും വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് 35 രൂപയ്ക്ക് വാങ്ങിയിരുന്ന ചിപ്സ് നിർമ്മാതാക്കൾക്ക് ഇത്തവണ 65 രൂപ നൽകേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. ഒരാഴ്ച മുമ്പ് 45-50 രൂപയായിരുന്ന ഏത്തക്കായയ്ക്കും പഴത്തിനും ഇപ്പോൾ 80-85 രൂപയാണ് വില. കർഷകരിൽ നിന്ന് മൊത്ത വ്യാപാരികൾ നേരിട്ട് വാങ്ങുന്നത് 60-70 രൂപ നിരക്കിലാണ്. പാറത്തോട്ടിലെ വാഴ കർഷകനായ ലിജീഷ് പൂങ്കുടിയിൽ.
1: ഈ ഓണക്കാലം നമുക്ക് കുഴപ്പമില്ല സാറേ, ആവറേജ് ഒരു വില എല്ലാ വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് ഈ വർഷം കൂടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഒരു 2014 ശേഷം ആദ്യമായിട്ടാണ്, ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര ഒരു വില വർധനവ് വരുന്നത്. എന്നാൽ പോലും കാലവർഷത്തിലും പ്രകൃതിയുടെ ഒരു വ്യത്യാസത്തിൽ, കാലാവസ്ഥ വ്യത്യാസത്തിലും നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ വലിയ കുഴപ്പമില്ലാതെ ഈ ഒരു സീസൺ കടന്നു പോകുന്നു. നമുക്കൊരു 60 തൊട്ട് 67 വരെയൊക്കെ ഇപ്പം മാർക്കറ്റ് നടക്കുന്നുണ്ട്. വിലവർദ്ധനം ഉണ്ടായിട്ടൊരു 15 ദിവസത്തോളം ആയിട്ടുള്ളൂ. 90% കൃഷിക്കാരെ അതിനു മുമ്പ് വെട്ടിപ്പോയതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ വിലവർദ്ധനയുടെ യാതൊരുവിധ ഗുണങ്ങളും അവർക്കും ലഭിച്ചിട്ടില്ല. നിലവിലിപ്പോൾ ഒരു 10-15 ദിവസത്തിൽ കൂടെ 15 ദിവസം മാക്സിമം 15 ദിവസം നമുക്ക് നിലവിലായിട്ടുള്ളൂ.
0: ഏത്തപ്പഴവും ശർക്കര വരട്ടിയും ഉപ്പേരിയും ഇത്തവണ ഓണനാളിൽ വാങ്ങാൻ വലിയ വില കൊടുക്കേണ്ടി വരും.
2: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026
1: ടാറ്റ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.
2: ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഓണം പൊന്നോണമാക്കാൻ ചാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഓണം പൊന്നോണമാക്കാൻ ചാക്സന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക. ഈറ്റ് റൈറ്റ് കേരള, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ, പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ഏത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി അധികാരത്തിലെത്തിയത്? ഇന്ത്യയിൽ ഏത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ആദ്യമായി അധികാരത്തിലെത്തിയത്? ഉത്തരം: DMK. 1967 അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ.

0: ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026
1: ടാറ്റ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.

മധുരൈ സോൾജൂർ ഗിരീഷ് ജി എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി ജാസി ഗിഫ്റ്റും ഭരത് ശങ്കറും ചേർന്ന് പാടിയത് ചിത്രം അൻപേ ഡയാന.

0: ഒപ്പം മറ്റനേകം ഓഫറുകളും.
1: ഗായകൻ വിക്രം, ചിത്രം ആന്ധ്ര കിങ് താലൂക്ക്.

റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

പുതുപാടലുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ചാത്ത പാച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് മനുവർദ്ധൻ സി എസ്.

0: കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യം.

0: ആവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകളുള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27-ാമത് IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധ പ്രകടനങ്ങളോ ജനങ്ങൾ ഒത്തുകൂടുന്നതോ ആയ പരിപാടികൾക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ്. സംവരണ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒത്തുചേരലിന് ആഹ്വാനം ചെയ്തുള്ള വീഡിയോകളും പോസ്റ്റുകളും പ്രചരിക്കുന്നുണ്ട്. ജന്തർ മന്ദറിൽ നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖ്ചി തള്ളിക്കളഞ്ഞു. ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ

0: വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28-ന് നടയടയ്ക്കും. കുവൈറ്റ് മലയാളികളുടെ കലാ സാംസ്കാരിക സംഘടനയായ കലാ ട്രസ്റ്റിന്റെ പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ എൻഡോൺമെന്റ് വിതരണവും നാളെ കണ്ണൂരിൽ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ ഇന്ദ്രൻസിനാണ് കലാ ട്രസ്റ്റ് പുരസ്കാരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഈസ്റ്റ് ബംഗാൾ ചാമ്പ്യന്മാരായത്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 wicketsന് 300 runs എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ തടസ്സമില്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി അറിയിച്ചു. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരി പെരി, സ്വീറ്റൻ യോഗട്ട്, ബ്ലൂബെറി യോഗട്ട് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലായ INS സുദർശനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15 തുറമുഖമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി.

ഡിഗ്രി 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ഓഫറുകളും
1: ശതമാനം ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026
0: ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ ഒപ്പം മറ്റനേകം ഓഫറുകളും.

ഗവൺമെന്റ് ഓണം ടാറ്റാ ടിയാഗോ 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

0: opted to bat. The visitors clinched the first test for 165 runs and currently lead the two-match series 1-0. India needs to win this match also to move into fourth place in the race for the 2025-27 World Test Championship final. Australia is at the top, followed by South Africa and New Zealand. The India Meteorological Department, IMD, has issued an orange alert for very heavy rainfall at isolated places over Chhattisgarh, Bihar, Odisha, East Madhya Pradesh till tomorrow. Meanwhile, parts of the national capital received light to moderate rainfall. The weather agency predicted cloudy sky with a spell of very light to light rainfall at most places for tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges private space sector to build global aura of innovation as India celebrates National Space Day. Defence Minister Rajnath Singh stresses self-reliance in shipbuilding and maritime sectors. ICMR clarifies no new strain of swine flu identified in the country, assures current vaccines remain effective. BRICS Sports Ministers meeting concludes in Vishakhapatnam with adoption of joint declaration to strengthen cooperation, inclusiveness and mutual respect in sports. In football, East Bengal lift Durand Cup for the record 17th time, defeating arch rivals Mohun Bagan in Kolkata. And in the FIH Hockey World Cup, India to face Australia in Netherlands tonight in a must-win Pool E fixture for a semi-final berth. And that is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഇന്ന് ഓണം കഥാവേളയിൽ മോബിൻ മോഹൻ എഴുതിയ കഥ ഗന്ധം തേടുന്നവർ.
3: ജോമാസ് പറഞ്ഞ ദിവസം ഇന്നാണ്. അത്ര ഉറപ്പില്ലെങ്കിൽ അയാൾ വാക്കു പറയില്ല. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് ഉണർന്നത്. ഈ വലിയ നഗരത്തിൽ അയാളെ കണ്ടെത്താൻ എത്രമാത്രം ബുദ്ധിമുട്ടി. ഇക്കാലത്തും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ടെന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. ഗന്ധങ്ങളെ തേടിയുള്ള യാത്രയിൽ ഒരു ഫോൺ കൈവശമുള്ളത് ഉറപ്പായും അയാളെ ശല്യപ്പെടുത്തുമായിരിക്കും. നഗരത്തിലെത്തിയ രാത്രി മുതൽ ഞാൻ പലരോടും ജോമാസിനെ അന്വേഷിച്ചു. രസകരമെന്ന് പറയട്ടെ, അവരിൽ നല്ലൊരു ശതമാനം പേരും എന്നെപ്പോലെ തന്നെ ജോമാസിനെ അന്വേഷിച്ച് പല ദേശങ്ങളിൽ നിന്നും നഗരത്തിലെത്തിയവരായിരുന്നു. ആദ്യം കണ്ടെത്തുന്നയാൾ മറ്റുള്ളവരെ കൂടി വിളിച്ചറിയിക്കണമെന്ന ധാരണയിൽ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി. ജോമാസിനെ അന്വേഷിക്കുന്ന 9 പേരുടെ നമ്പർ ഇപ്പോൾ എന്റെ പക്കലുണ്ട്. ആ അന്വേഷണത്തിൽ വിജയിച്ചത് ഞാനാണ്. മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ജോമാസ് അതിന് സമ്മതിച്ചില്ല. അയാളെ തേടിയുള്ള യാത്രയിൽ നിന്നും ആളുടെ സ്വഭാവം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഗന്ധങ്ങളുടെ വൈവിധ്യങ്ങൾ തേടി അയാൾ എവിടെയൊക്കെ പോകാനിടയുണ്ടെന്ന് ഞാൻ ചില അനുമാനങ്ങൾ നടത്തി. അതിൽ രണ്ടാമത്തേത് ശരിയായി. ആദ്യം പോയത് നഗരത്തിനു പുറത്ത് ആട്ടിടയന്മാർ താമസിക്കുന്ന ഒറ്റപ്പെട്ടൊരു പ്രദേശത്തായിരുന്നു. നഗരവുമായി കെട്ടുപാടുകളില്ലാതെ അവരവിടെ ജീവിച്ചു. ആടുകളെ ആകർഷിക്കുകയോ വിരളി പിടിപ്പിക്കുകയോ ചെയ്യുന്ന ഗന്ധങ്ങളെപ്പറ്റി പഠിക്കാനും പരീക്ഷിക്കാനും അയാൾ അവിടം തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. ജോമാസ് മാസങ്ങൾക്ക് മുമ്പ് അവിടെ വന്നുപോയിരുന്നു. വലിയ സ്നേഹത്തോടെയും ആരാധനയോടെയുമാണ് ആട്ടിടയർ അയാളെപ്പറ്റി പറയുന്നത്. ആടുകളുടെ വൈകാരിക ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഗന്ധങ്ങൾ അന്നയാൾ അവർക്ക് സമ്മാനിച്ചിരുന്നു. ചില ഗന്ധങ്ങളുടെ സാന്നിധ്യം ആടുകളെ ഇണചേരാൻ പ്രേരിപ്പിച്ചു. ചില ഗന്ധങ്ങൾ ഏൽക്കുമ്പോൾ അവ നന്നായി ചുരത്തി. ചില്ലുകുപ്പികളിലെ ഗന്ധതൈലങ്ങൾ തീരാറായിരിക്കുന്നു. കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി അവിടേക്ക് ചെല്ലാൻ പറയണമെന്ന് അവർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പിന്നീട് ഞാനെത്തിയത് നഗരത്തിന്റെ ഒരു കോണിലുള്ള ചെറിയ കോളനിയിലാണ്. ചെറുതും വൃത്തിഹീനവുമായ കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ ആ കോളനി സജീവമാകുന്നത് രാത്രിയിലാണ്. അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും അവരുടെ ദേഹങ്ങൾ വിറ്റു. നഗരജീവിതത്തിന്റെ വിങ്ങലുകളും വീർപ്പുമുട്ടലുകളും ആളുകൾ ആ കോളനിയിലൊടുക്കി. അവിടെയാണ് ഞാൻ ജോമാസിനെ കണ്ടെത്തിയത്. എത്ര വശ്യമായ സുഗന്ധമാണ് അയാൾക്ക്! താടിയിലും മുടിയിലും നരകയറി തുടങ്ങിയെങ്കിലും ഒരു യുവാവിന്റെ ചുറുചുറുക്ക്, കണ്ണുകളിൽ ശാന്തമായ വെളിച്ചം, ശരീരത്തിന്റെ ഗന്ധങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്നയാൾ പരീക്ഷിക്കുകയായിരുന്നു. ചില ഗന്ധങ്ങളോട് വന്യമായ അഭിനിവേശം തോന്നാം. അതിന്റെ തോത് ഏറ്റിയും കുറച്ചും ഗന്ധങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഒരു താല്പര്യവുമില്ലാതിരിക്കുന്ന വ്യക്തികളിൽ പോലും ഈ ഗന്ധങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അനുഭൂതികളെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കാൻ കഴിയും. അതിനെപ്പറ്റി പറയുമ്പോൾ ജോമാസ് കൂടുതൽ സുന്ദരനാകുന്നതായി എനിക്ക് തോന്നി. ചുണ്ടുകളിൽ തിരകളുണ്ടാകുന്നതുപോലെ ഗന്ധങ്ങളെപ്പറ്റിയുള്ള ജോമാസിന്റെ അറിവ് എന്നിൽ ഒരേ സമയം ആശ്ചര്യവും പ്രതീക്ഷയുമുണ്ടാക്കി. ഗന്ധങ്ങളെപ്പറ്റിയുള്ള ജോമാസിന്റെ കണ്ടെത്തലുകൾ ഞാൻ കൗതുകപൂർവ്വം കേട്ടിരുന്നു. എന്നിലെ കേൾവിക്കാരനെ ബോധിച്ചതുകൊണ്ടാവണം ജോമാസ് ഒരു പ്രത്യേക അടുപ്പം കാണിച്ചു. എന്റെ

കൈവശത്തെ അതിന്റെ ആഴമറിഞ്ഞ് അയാൾ ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ ബാല്യകാലം വിശാഖപട്ടണത്തായിരുന്നു. മമ്മ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. പപ്പ മർച്ചന്റ് നേവിയിൽ ഫോർത്ത് എഞ്ചിനീയറായിരുന്നു. കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്കും തീരങ്ങളിൽ നിന്നും തീരങ്ങളിലേക്കും പപ്പ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞാനും മമ്മയും പപ്പയെ കാണുന്നത്. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊന്നും പപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതിനായി ഒരുപാട് മനസ്സ് കൊതിച്ചിട്ടുണ്ട്. സ്കൂളിൽ അച്ഛനോടൊപ്പം വരുന്ന കുട്ടികളെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. നിഷേധിക്കപ്പെട്ട ഒരു കനി പോലെ അച്ഛന്റെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിന്റെ എല്ലാ വല്ലായ്മകളിലും എനിക്ക് വളരാൻ വെള്ളവും വെളിച്ചവും നൽകിയത് അമ്മയാണ്. ജീവിത പങ്കാളിയുടെ താങ്ങും തണലും വേണ്ട സന്ദർഭങ്ങളിലൊന്നും മമ്മയ്ക്ക് പപ്പയെ ലഭിച്ചിട്ടില്ല. പക്ഷേ അമർഷങ്ങളില്ലാതെ മമ്മ ജീവിച്ചു. പരിഭവങ്ങളില്ലാതെ എന്നെ വളർത്തി. പപ്പയോടുള്ള പ്രണയത്തിന് ഒരു തേയ്മാനവും സംഭവിച്ചില്ല. വിരളമായി മാത്രം വീട്ടിലെത്തുന്ന പപ്പയെ എല്ലാ സ്നേഹവായ്പകളോടെയും മമ്മ സ്വീകരിച്ചു. പപ്പയുടെ സാഹസിക കഥകൾ അങ്ങേയറ്റം കൗതുകത്തോടെ കേട്ടിരുന്നു. യാത്രകൾക്ക് കൂടുതൽ ഊർജവും പിന്തുണയും നൽകിക്കൊണ്ടേയിരുന്നു. മമ്മ എന്നും എനിക്കൊരു അത്ഭുതമായിരുന്നു. വളരും തോറും പപ്പയോട് ഒരുതരം ശത്രുതയാണ് എനിക്കുണ്ടായത്. മമ്മയിലെ പ്രണയമാകട്ടെ ആ ശത്രുതയോട് മത്സരിച്ച് വളർന്നുകൊണ്ടിരുന്നു. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് പപ്പ ഇല്ലാതാവുന്നത്. ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടവും പപ്പയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നതുകൊണ്ട് എനിക്കത് വലിയൊരാഘാതമായി തോന്നിയതേയില്ല. പക്ഷേ മമ്മ തകർന്നുപോയി. വല്ലാത്ത കൊടുങ്കാറ്റിൽ ജീവിതക്കടലിൽ അമ്മക്കപ്പൽ ആടിയുലഞ്ഞു. ബ്രസീലിലെ ഒരു തുറമുഖമായ സാന്റോസിലാണ് പപ്പയുടെ കപ്പൽ അവസാനമായി അടുപ്പിക്കുന്നത്. നൈജീരിയയിലെ ലാഗോസിൽ നിന്നും നിറയെ ചരക്കുമായി കപ്പൽ പുറപ്പെടുമ്പോൾ പപ്പ അതിലുണ്ടായിരുന്നു. സാന്റോസിലെത്തുമ്പോൾ പപ്പയില്ല. ഏതു തിരയാണ് പപ്പയെ ഒളിപ്പിച്ചത്? ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ അതൊന്നും പപ്പയിലേക്കെത്തിയില്ല. തീരമടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പപ്പയെ കാണാതായി എന്ന് ചീഫ് എഞ്ചിനീയർ മൊഴി നൽകി. എന്നാൽ സാന്റോസിൽ എത്തിയ ശേഷമാണ് കാണാതായതെന്ന് ക്യാപ്റ്റനും. കപ്പലിലെ എല്ലാവരുടെയും മൊഴി വ്യത്യസ്തമായിരുന്നു. ഒന്നു മാത്രം സത്യമാണ്, പപ്പ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നോടൊപ്പം ഏതെല്ലാം അധികാരവാതിലുകളാണ് മമ്മ മുട്ടിയത്? ഒന്നിനും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു സൂട്ട്കേസിൽ കൊള്ളാവുന്ന കുറച്ച് വസ്ത്രങ്ങളുടെ ഓർമ്മകളാണ് പപ്പ അവശേഷിപ്പിച്ചത്. അത് തുറക്കുമ്പോൾ പപ്പയുടെ ഗന്ധം മുറിയാകെ നിറയും. ആരെയും ആകർഷിക്കുന്ന സുഗന്ധമാണത്. മനസ്സിൽ എന്തൊക്കെ അമർഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ അലിഞ്ഞില്ലാതെയാവും. ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ചേക്കേറും. ആളുകൾ ഇല്ലാതായാലും ഗന്ധമായി അവർ നമ്മുടെ ജീവിതാവസാനം വരെ കാണും. ആ സൂട്ട്കേസിലെ യൂണിഫോമിൽ പപ്പയുടെ ഗന്ധമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അല്ല, പപ്പ തന്നെയുണ്ട്. പപ്പയുടെ സാന്നിധ്യം വേണ്ടപ്പോഴൊക്കെ മമ്മ ആ പെട്ടി തുറക്കും. യൂണിഫോം കൈകളിലെടുത്ത് മുഖത്തോട് ചേർത്തു പിടിച്ച് സുഗന്ധം വലിച്ചെടുക്കും. അതൊരു ലഹരി പോലെ ശരീരത്തിലേക്ക് കയറും. പപ്പയുടെ ഓർമ്മകളിൽ ജീവിക്കാൻ മമ്മയ്ക്ക് അതു മതി. കഴിഞ്ഞ 30 വർഷവും മമ്മ അങ്ങനെയാണ് കഴിഞ്ഞത്. ആ ഗന്ധത്തിലാണ് ജീവിച്ചത്. കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വളരെ ഗൗരവകരമായ ഒരു കാര്യം മമ്മ എന്നോട് പറയുന്നത്. വസ്ത്രങ്ങളിൽ നിന്നും പപ്പയുടെ ഗന്ധം ഇല്ലാതാവുന്നു. പപ്പയെ കാണാതായി എന്ന വാർത്തയോട് അന്ന് മമ്മ എങ്ങനെയാണോ പ്രതികരിച്ചത്, അതുപോലെ ഒരു മാനസികാവസ്ഥയിലാണ് മമ്മയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യൂണിഫോം മണത്തു നോക്കി. ശരിയാണ്, പപ്പയുടെ മണം ഇല്ലാതായിരിക്കുന്നു. കാലമേൽപ്പിച്ച പഴക്കത്തിന്റെ ഗന്ധം സൂട്ട്കേസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നു. പപ്പയുടെ ഗന്ധം എങ്ങനെ വീണ്ടെടുക്കും? പപ്പ ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിരുന്നത്? ആ ഗന്ധത്തെ വീണ്ടെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ മമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടേക്കാം. പിന്നീടുള്ള എന്റെ യാത്രകൾ ആ ഗന്ധം തേടിയായിരുന്നു. പക്ഷേ ഒരിടത്തും എനിക്ക് ആ പെർഫ്യൂം കണ്ടെത്താനായില്ല. അതിന്റെ പേരോ നിർമ്മിക്കുന്ന കമ്പനിയോ എനിക്കറിയില്ല. ആകെ അറിയാവുന്നത് ആ ഗന്ധമാണ്. എന്റെ യാത്രകളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മയെ ഓരോ തിരിച്ചുവരവും നിരാശപ്പെടുത്തി. ചില സമയങ്ങളിൽ ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി പോലും എനിക്ക് നഷ്ടപ്പെടുന്നുവെന്ന് തോന്നി. എവിടെ നിന്നാണ് പപ്പയ്ക്ക് ആ പെർഫ്യൂം കിട്ടിയത്? പപ്പയ്ക്ക് മാത്രമേ ആ ഗന്ധം ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ദീർഘമായ കടൽ യാത്രയിൽ ഏതു തീരമാണ് ആ സുഗന്ധം പപ്പയ്ക്ക് സമ്മാനിച്ചത്? അസ്വസ്ഥതകളുടെ നടുക്കടലിൽ ഞാൻ തുഴ നഷ്ടപ്പെട്ട ഒരോടമായി. തുടർന്നുള്ള യാത്രകൾ സുഗന്ധം നിർമ്മിക്കുന്നവരെ തേടിയുള്ളതായി. യൂണിഫോമിലെ ഗന്ധത്തെ ആവും വിധത്തിൽ തിരിച്ചറിയാൻ ശ്രമിച്ച് പലതരത്തിലുള്ള എൻസൈമുകൾ കൂട്ടിക്കലർത്തി ആൽക്കഹോളിൽ ബ്ലെൻഡ് ചെയ്ത് അവർ പെർഫ്യൂമുകൾ എനിക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും പപ്പയുടെ മണമില്ലായിരുന്നു. പെർഫ്യൂം നിർമ്മിക്കുന്നവരെ തേടി ഏതെല്ലാം ദേശങ്ങളിൽ അലഞ്ഞു നടന്നു. എല്ലായിടത്തുനിന്നും നിരാശ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ അവസാനമാണ് ഞാൻ ജോമാസിലെത്തുന്നത്. യൂണിഫോമിൽ നിന്നും സുഗന്ധത്തിന്റെ അവസാന കണികകളെ മൂക്കിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പുഞ്ചിരിയുടെ പ്രതീക്ഷയാണ് ജോമാസ് എനിക്ക്

കിട്ടിയത്. അതെ, ജോമാസ് അവസാനത്തെ പ്രതീക്ഷയാണ്. ഇനി യാത്ര ചെയ്യാൻ വയ്യ. എന്റെ അവസ്ഥ ജോമാസിന് മനസ്സിലായതുകൊണ്ടാണ് അയാൾ എനിക്ക് ഉറപ്പു തന്നത്. ആ വാക്കാണ് ഇന്നെന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു റെയിൽ ബസിൽ കയറി ഞാൻ ജോമാസിന്റെ അടുത്തേക്ക് തിരിച്ചു. അയാളെ ഞാൻ കണ്ടെത്തിയ സ്ഥലത്തേക്കാണ് യാത്ര. കോളനി ശാന്തമായിരുന്നു. അടച്ചിട്ട വാതിലുകൾ, ആളൊഴിഞ്ഞ ഇടുങ്ങിയ ഇടവഴികൾ. ജോമാസ് എവിടെയാണ്? ആരോട് ചോദിക്കും? വാതിലുകളിൽ മുട്ടാൻ എന്തോ ഒരു മടി. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ഒരു ഇടവഴിയിലൂടെ നടന്നു വരുന്നത് ഞാൻ കണ്ടത്. അവളുടെ കൈകളിൽ നിറയെ പേരറിയാത്ത വയലറ്റ് പൂക്കൾ. അതിൽ നിന്നും സുഗന്ധം അവിടെ ആകെ പരന്നു. ജോമാസ് എവിടെയാണ് താമസിക്കുന്നത്? ഇടറിയ ശബ്ദത്തോടെ ഞാൻ ചോദിച്ചു. എന്റെയൊപ്പം പോരൂ, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അവളും അങ്ങോട്ടേക്കായിരുന്നു. ഈ വയലറ്റ് പൂക്കൾ ജോമാസിനുള്ളതായിരിക്കണം. ഇതിൽ നിന്നും എന്ത് സത്താണ് അയാൾക്ക് എടുക്കാനുള്ളത്? അവൾക്ക് പിന്നാലെ കൽപ്പാതയിലൂടെ ഞാനും നടന്നു. വയലറ്റ് പൂക്കളിൽ നിന്നുള്ള സുഗന്ധം എന്റെ മൂക്കിനെ ഉദ്ദീപിപ്പിച്ചു. പതിയെ പതിയെ പൂക്കളുടെ സുഗന്ധത്തെ മറ്റൊരു ഗന്ധം അട്ടിമറിച്ചു. എന്റെ നാസാഗ്രത്തെ തലോടി അത് ഉള്ളിലേക്ക് നുഴ്ന്നു കയറി. അതെ, അത് പപ്പയുടെ മണമാണ്. മനസ്സിലൊരു വസന്തം വിരിഞ്ഞു. പ്രിയപ്പെട്ട ജോമാസ്, നിങ്ങളെനിക്ക് ദൈവതുല്യനാണ്. എന്റെയും അമ്മയുടെയും ജീവിതത്തെ നിങ്ങൾ തിരിച്ചു തരാൻ പോകുന്നു. എന്താണ് ഞാൻ നിങ്ങൾക്ക് പകരം നൽകേണ്ടത്? എന്റെ ശരീരത്തിൽ നിന്നും ജീവാത്മാവ് പൊഴിയും വരെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. നന്ദി, നന്ദി. ആഹ്ലാദം കൊണ്ട് മനസ്സ് തുളുമ്പി. പക്ഷെ പപ്പയുടെ ഗന്ധം അകന്നകന്നു പോകുന്നു. വീണ്ടും വയലറ്റ് പൂക്കളുടെ ഗന്ധം. പെൺകുട്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏയ്, നിനക്ക് വഴിതെറ്റിയിരിക്കുന്നു. എന്റെ പപ്പയുടെ ഗന്ധവുമായി ജോമാസ് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഒരു സ്വപ്നലോകത്തിൽ എന്നതുപോലെ അവൾ നടന്നു. പിന്നാലെ ഞാനും. കുറേ വാതിലുകൾ ഞങ്ങളെ കടന്നുപോയി. നഗരജീവിതത്തിന്റെ വ്യത്യസ്ത ഗന്ധങ്ങൾ കാറ്റിനൊപ്പം തഴുകി. ഇടവഴി കൂടുതൽ ഇടുങ്ങിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരിടത്ത് പെൺകുട്ടി നിന്നു. വാതിലുകളില്ലാത്ത ഒരു മുറിയിലേക്ക് അവളോടൊപ്പം ഞാനും കയറി. അത് ജോമാസിന്റെ പരീക്ഷണശാലയാണ്. മുറി നിറയെ വിവിധ ഗന്ധങ്ങൾ, ചില്ലുകുപ്പികളിൽ പല വർണ്ണങ്ങളിലുള്ള ലൈനുകൾ. ജോമാസ് തിരക്കിലാണ്. ചില്ലുകുപ്പികളിൽ നിന്നും ചെറിയ പാത്രങ്ങളിലേക്ക് ലൈനുകൾ പകർത്തുന്നു. പല വർണ്ണങ്ങൾ കലർന്ന് പുതുവർണ്ണങ്ങളുണ്ടാവുന്നു. ഗന്ധങ്ങളുടെ വൈവിധ്യം അവിടമാകെ നിറയുന്നു. ജോമാസ്, ഞാൻ വിളിച്ചത് അയാൾ കേട്ടില്ല. ശബ്ദമുയർത്തി വീണ്ടും വിളിച്ചു. ജോമാസ്! അയാൾ വെപ്രാളത്തോടെ എന്നിലേക്ക് കണ്ണയച്ചു. താങ്കൾ വന്നുവോ? ക്ഷമിക്കണം, പെർഫ്യൂം നിർമ്മിക്കുവാൻ കുറച്ചുകൂടി സമയം എനിക്ക് തരണം. ജോമാസിന്റെ പ്രതികരണത്തിൽ യാന്ത്രികത്വം നിറയുന്നു. ജോമാസ്, ജോമാസ് എന്തോ മറച്ചുവെക്കുന്നു. എനിക്ക് വേണ്ട ഗന്ധം നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഒളിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അസ്വസ്ഥനായി. ഇന്ന് തരാമെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി കാത്തിരിക്കൂ, താങ്കൾക്ക് വേണ്ടത് ഞാൻ തരും. ഈ കുട്ടി കൊണ്ടുവന്ന വയലറ്റ് പൂക്കൾ അതിനുവേണ്ടിയുള്ളതാണ്. എല്ലാം വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾക്ക് സമയം മാറ്റിവെച്ചത് എന്റെ ഔദാര്യമാണെന്ന് മാത്രം ഓർക്കുക. ജോമാസിന്റെ ശബ്ദത്തിന് കാഠിന്യമേറി. എനിക്കും ദേഷ്യം വന്നു. ഞാൻ വരുന്നതിനു മുമ്പേ താങ്കൾ എനിക്ക് വേണ്ട പെർഫ്യൂം നിർമ്മിച്ചു. അത് ഈ കോളനിയിലെ ആർക്കോ സമ്മാനിക്കുകയും ചെയ്തു. അത് താങ്കളുടെ ഭാര്യയാകാം, കാമുകിയാകാം. എന്തിനാണ് എന്നോട് നുണ പറയുന്നത്? ഈ ഇടവഴിയിൽ ഒരിടത്ത് ആ ഗന്ധം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. കോപത്തോടെ ഞാൻ തിരികെ നടന്നു. ഏയ്, അവിടെ നിൽക്കൂ, അവിടേക്ക് പോകരുത്. ജോമാസ് എന്റെ പുറകെ നടന്നു. ഞാൻ വേഗത കൂട്ടി. ജോമാസും. നിമിഷങ്ങൾക്കകം അയാൾ എന്നെ മറികടന്ന് മുന്നിൽ കയറി നിന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ ഗന്ധം ഞാൻ രണ്ടു ദിവസം മുമ്പ് നിർമ്മിച്ചിരുന്നു. പക്ഷേ ഒരാൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അത് ഭാര്യയോ കാമുകിയോ അല്ല, അയാൾ അണച്ചുകൊണ്ട് പറഞ്ഞു. എന്നിലെ അമർഷം അലിഞ്ഞു പോകുന്നതുപോലെ തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഇടവഴിയിലൂടെ മുന്നോട്ട് നടന്നു. പപ്പയുടെ മണം അടുത്തടുത്തു വന്നു. സുഗന്ധത്തിന്റെ പാരമ്യതയിലെത്തിയ ഒരു സ്ഥലത്ത് അയാൾ നിന്നു. തൊട്ടടുത്തുള്ള മുറിയുടെ വാതിൽ മെല്ലെ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. വൃദ്ധയായ ഒരു സ്ത്രീ കണ്ണുകളടച്ച് ജപമാല ചൊല്ലുന്നു. ഞങ്ങൾ കയറി വന്നത് അവർ അറിഞ്ഞതേയില്ല. ജോമാസ് മറ്റൊരു കഥയുടെ വാതിൽ തുറന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് 4 വർഷം മുമ്പ് ഒരു അപകടത്തിൽ മരണമടഞ്ഞു. വ്യത്യസ്ത ഗന്ധങ്ങളിലുള്ള സുഗന്ധതൈലങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം. എന്നാൽ അയാൾ സ്വന്തമായി ഉപയോഗിച്ചിരുന്ന ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ട് ആരോടും പറഞ്ഞുകൊടുത്തിരുന്നില്ല. അയാളുടെ മരണശേഷം ആ ഗന്ധവുമില്ലാതായി. ഭർത്താവിന്റെ ഗന്ധം തേടി ആ സ്ത്രീ ഒരുപാട് അലഞ്ഞു. ആ അന്വേഷണത്തിലാണ് ജോമാസിനെ അവർ കണ്ടുമുട്ടുന്നത്. ഗന്ധമേതെന്ന് പറഞ്ഞുകൊടുക്കാൻ അവർക്കറിയില്ലായിരുന്നു. അറിയാവുന്ന 100 കണക്കിന് സുഗന്ധങ്ങൾ ജോമാസ് അവരെ പരിചയപ്പെടുത്തി. അതൊന്നുമല്ലായിരുന്നു അവരുടെ ഭർത്താവിന്റെ ഗന്ധം. ആ ഗന്ധം നേടിയതിനു ശേഷമേ ഒരു തിരിച്ചുപോക്കുള്ളൂവെന്ന് അവർ ഉറപ്പിച്ചു. ജോമാസിന്റെ പരീക്ഷണശാലയ്ക്കടുത്ത് താമസവും ഉറപ്പിച്ചു. കഴിഞ്ഞ ദിവസം പപ്പയുടെ പെർഫ്യൂം

0: ഉണ്ടാക്കുന്നതിനിടയിൽ ജോമാസിന്റെ മുറിയിലേക്ക് ആ സ്ത്രീ ഓടിക്കയറി. ഇതാണ് ആ ഗന്ധം. നിറകണ്ണുകളോടെ അത്യാനന്ദത്തോടെ അവർ പറഞ്ഞു. ആ ചെറിയ ചില്ലുഭരണി അവർ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ജോമാസിന് ഒന്നും മറുത്തു പറയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ വിവരിക്കുമ്പോൾ ജോമാസിന്റെ ഇമകളിൽ ഈറനണിയുന്നുണ്ടായിരുന്നു. എനിക്കും വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ഇത് നിങ്ങൾ എടുത്തോളൂ. മേശയിലിരുന്ന പെർഫ്യൂമിന്റെ ചില്ലുപാത്രം എനിക്ക് നേരെ നീട്ടി ജോമാസ് പറഞ്ഞു. പരിഭ്രമത്തോടെ ഞാൻ ജോമാസിനെ നോക്കി. പിന്നീട് ആ സ്ത്രീയെയും. ക്രൂശിത രൂപത്തിന് അഭിമുഖമായിരുന്ന് അവർ കൊന്ത ചൊല്ലുന്നു. തൊണ്ട വരളുന്നതുപോലെ എനിക്ക് തോന്നി. സാരമില്ല, ഈ ധ്യാനം വൈകുന്നേരം വരെ നീളും. അതിനു മുമ്പ് പെർഫ്യൂം ഉണ്ടാക്കി ഞാൻ ഈ മേശയിൽ വെച്ചിരിക്കും. താങ്കൾ ധൈര്യമായി സ്വീകരിച്ചാലും. ജോമാസ് എനിക്ക് കരുത്ത് നൽകി. ജോമാസിന്റെ കൈകളെ ഞാൻ ചുംബിച്ചു. വിരലുകളിൽ കണ്ണീർ പടർന്നു. പെർഫ്യൂമിന്റെ ചില്ലുപാത്രം നെഞ്ചോട് ചേർത്തു പിടിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എന്റെ പപ്പയുടെ ഗന്ധം ഞാൻ തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഇടവഴി കൂടുതൽ വികസിച്ചു വരുന്നു. നഗരത്തിന്റെ പ്രകാശത്തിലേക്ക് ഞാൻ മെല്ലെ നടന്നു. പറയാനാകാത്തതെന്തോ മനസ്സിൽ പിടയുന്നു. ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. എങ്ങനെ കരയാതിരിക്കും? ഇപ്പോൾ നെഞ്ചോട് ചേർത്തു പിടിച്ചിരിക്കുന്നത് പപ്പയുടെ ഗന്ധം മാത്രമല്ലല്ലോ, 30 വർഷം പഴക്കമുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയല്ലേ. ആ സ്ത്രീയുടെ മുറിയിലെ ഭിത്തിയിൽ ക്രൂശിത രൂപത്തിനോടൊപ്പം പപ്പയുടെ ചിത്രം കണ്ട് ഞാൻ ഞെട്ടിയത് ജോമാസ് കണ്ടുവോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം.
1: അവതരണം ആകാശവാണി ദേവികുളം നിലയം.
2: ആകാശവാണി.
3: ആവണിപ്പൊന്നുഞ്ഞാൽ.

0: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഇന്നത്തെ ആവണിപ്പൊന്നുഞ്ഞാലിൽ, ഒപ്പം അഞ്ജു പി അർജുനൻ.
1: മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം.
2: പ്രിയരെ, ഓണത്തിന്റെ ആഘോഷ നിറവിൽ വിശേഷങ്ങൾ പങ്കിടാൻ പ്രിയ ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഓണ നിറവിലേക്ക്, പാട്ടിന്റെ ഈണത്തിലേക്ക് നമുക്ക് ആയത്തിൽ ഊഞ്ഞാലാടാം. നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
2: പരിപാടിയിലേക്ക് സ്വാഗതം.
1: മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തും ഒരു തിരുവോണം.
2: നമ്മുടെ മലയാളികൾക്ക് പുത്തനുണർവും പുതു പ്രതീക്ഷകളും നൽകുന്ന ഈ ഒരു ഓണക്കാലത്ത് വീട്ടിലെ ഓണസദ്യയും പൂക്കളവുമൊക്കെ ഒരുക്കുമ്പോൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും?
3: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ എഴുതിയിട്ടുള്ള ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾ അല്ലേ?
1: അതെ അതെ.
0: അതുപോലെ തന്നെ താങ്കൾ ആത്മീയ ഗുരു ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള വി ദക്ഷിണാമൂർത്തി സാറിന്റെ ഈണമാണ്.
1: തീർച്ചയായിട്ടും അതെ അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ആൽബമാണ്.
0: അതെ, മധുരഗീതങ്ങൾ അല്ലേ?
1: മധുരഗീതങ്ങൾ അതെ, വോളിയം വൺ.
0: ചലച്ചിത്ര സംഗീത ലോകത്തും അതുപോലെ തന്നെ ഭക്തിഗാന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകനാണ് താങ്കൾ. താങ്കളുടെ സംഗീത യാത്രയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു? ബാല്യകാല അനുഭവങ്ങളിൽ സംഗീതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും ശരദിന്ദു മലർ ദീപനാളം നീട്ടി എന്നുള്ള പാട്ടാണ്. അത് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. എം ബി ശ്രീനിവാസൻ സാറാണ് മ്യൂസിക്.
0: അതെ,
1: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും അതാണ് എന്റെ ഓർമ്മയിൽ. അത് സ്കൂളിലൊരു മത്സരത്തിന് വേണ്ടിയാണ് ആ പാട്ട് പഠിച്ചതും പാടിയതും. ആദ്യത്തെ ഒരു നാല് ലൈൻ പാടിയിട്ട് ഞാൻ പേടിച്ചിട്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം എല്ലാവരും ഇങ്ങനെ മുഖത്തേക്കിങ്ങനെ സൂക്ഷ്മ നോക്കി

0: ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിനുശേഷം പല മത്സരങ്ങളിലും ഞാൻ പാടാൻ തുടങ്ങി, പല മത്സരങ്ങളിലും പ്രൈസ് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് ഞാൻ വളർന്നു വന്നത് എന്റെ കുട്ടിക്കാലം. അപ്പൊ എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറുമാരും അത് ടീച്ചർമാരും എന്റെ സഹപാഠികളെല്ലാം നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ സാഹചര്യത്തിന്റെ ഒത്തിണങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചതും ഈ ഫീൽഡിലൊക്കെ വരാൻ സാധിച്ചത്.
1: സംഗീതത്തിലേക്ക് താങ്കളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്?
0: അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അത് ആരെഴുതി ആര് സംഗീതം നൽകിയതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. പാട്ട് മാത്രം കേട്ട് ആരാ പാടിയതെന്ന് മാത്രമേ കുട്ടിക്കാലത്ത് അറിയുള്ളായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗായകരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ദാസേട്ടൻ, ജയേട്ടൻ, അതുപോലെ തന്നെ സി വി സാറ്, ജാനകി അമ്മ, സുശീലമ്മ, അതിനുശേഷം വന്ന ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ഉണ്ണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അങ്ങനെ പല ഗായകരും ദാസേട്ടന്റെ പാട്ടുകളും ജയേട്ടന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നത്, സി വി സാറിന്റെയും.
1: യേശുദാസ് പാടിയ ചലച്ചിത്ര ഗാനങ്ങളിൽ നല്ലൊരു ഓണപ്പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് പാടാമോ?
0: ഓ, തീർച്ചയായിട്ടും.
2: പൂവിളി പൂവിളി പൊന്നോണമായി, നീവരു പൊന്നോണ തുമ്പി, ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവ.

0: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടൊരു സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ട് മദ്രാസിൽ പോയി സംഗീതം പഠിക്കുകയായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
1: പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ മദ്രാസിലേക്ക് പോയത്. പ്രീ ഡിഗ്രി കോതമംഗലം എം എ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഫറൂർ സംഗീത സഭയിൽ ഞാൻ കുറച്ചുനാൾ മെമ്പർ ആയിരുന്നു. അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് എന്നെ മദ്രാസിലേക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. നമ്മുടെ പത്മഭൂഷൺ എന്റെ ഗുരുനാഥൻ, അദ്ദേഹം ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോർട്ട് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അത്. അതൊരു ഗുരുകുലം രീതിയിലുള്ള പഠനമായിരുന്നു.
0: പിന്നണി ഗായകനായി ആദ്യമായി പാടിയ അനുഭവം അതെങ്ങനെയായിരുന്നു?
1: അത് ഞാൻ മദ്രാസിൽ ഗുരുനാഥിന്റെ അടുത്ത് ടി വി ജി സാറിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് എന്നെ ഈ മ്യൂസിക് ഡയറക്ടർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ സിനിമ 1995 ഞാൻ പാടിയത്. 1995 ഏകദേശം അവസാനിക്കാറായപ്പോ ഉഴവുത്തുറയിൽ നിന്ന മൂവിയായിരുന്നു. ഉഴവുത്തുറൈ വിജയകാന്ത് സാറിന്റെ 125 ചിത്രമായിരുന്നു. ഗാനം ഞാൻ ചിത്രചേച്ചിയോടൊപ്പമാണ് പാടിയത് ആദ്യമായിട്ട്. അത് ഫിലിം സോങ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ശരത്തേട്ടനാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തത് ബാബു ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ്.

0: മലയാളത്തിലെ അരങ്ങേറ്റം കുറിച്ചത് ഏത് ചിത്രത്തിലാണ്? അതിന്റെ വിശേഷങ്ങൾ കൂടെ പറയാം.
1: മലയാളത്തിൽ ആദ്യം ഞാൻ പാടിയത് ശരിക്കു പറഞ്ഞാൽ ശിശിരം എന്ന സിനിമയിലാണ് പാടിയത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, രണ്ടും ഒരു സമയത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അതിൽ ശിശിരത്തിലെ പാട്ട് ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുണ്ട്, സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ബേണി ഇഗ്നേഷ്യസ് ആണ് അതിന്റെ സംഗീതം. ടോക്കിയോ നഗറിലെ വിശേഷങ്ങളുടെ റെക്കോർഡിംഗ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ സണ്ണി സ്റ്റീഫനാണ് അദ്ദേഹമായിരുന്നു. പക്ഷെ ആദ്യം വിഷ്വലി ഇത് പുറത്തിറങ്ങിയത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ്. അത് രചനയും സംഗീതവും കൈതപ്പുറം തിരുമേനിയാണ്.
2: കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീതളം മമ നാദം. കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീതളം മമ നാദം. കനകസഭാസനം മമ ഹൃദയം.
0: മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷക്കാലം യാത്ര തുടരുകയാണല്ലേ. അപ്പോൾ ഈ ഒരു കാലയളവിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും?
1: അങ്ങനെ ചോദിച്ചാൽ കുറെ പേരുണ്ട്. ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റൂല. ആചാര്യന്മാരായിട്ടുള്ള പല സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവം മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, ആലപ്പി രംഗനാഥൻ മാഷ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പഴയ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം ഇളയരാജ സാറ്, വിദ്യാസാഗർ സാറ്, അങ്ങനെ നിരവധി മലയാളത്തിലാണെങ്കിൽ കൂടുതലും ബേണി ഇഗ്നേഷ്യസ്, പിന്നെ അതുകൂടാതെ എം ജയചന്ദ്രൻ, അങ്ങനെ കുറെ പേരുടെ സംഗീത സംവിധാനത്തിൽ യങ് ജനറേഷനിൽപ്പെട്ട സംഗീത സംവിധായകരുടെ വർക്കുകളും ഇഷ്ടംപോലെ പാടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളത്തിൽ അധികം പാട്ടുകൾ തന്നിട്ടുള്ള ശ്രീ എം ജയചന്ദ്രനാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ബേണി ഇഗ്നേഷ്യസ്. തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് ശ്രീ വിദ്യാസാഗർ സാറാണ്. രാജസാറിന്റെയും ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവർ.
0: 2002 മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിൽ പറഞ്ഞൊരു ഗാനത്തിനാണല്ലോ. അതിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിംഗ് എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു നല്ല ഹൈ പിച്ച് ആണ്, ഇത്തിരി ടഫ് ആയിട്ടുള്ള പാട്ടാണെന്ന്. ഞാൻ കുട്ടൻചേട്ടനെ വിളിക്കാം, കുട്ടൻചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് റെക്കോർഡിംഗ് നടന്നത് തിരുവനന്തപുരത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു. എന്റെ അടുത്ത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതും കൂടി പറഞ്ഞു. അപ്പൊ ഞാനിത് പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തി. പാട്ട് പഠിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ തോന്നി നല്ല കടുപ്പമുള്ള പാട്ടാണ്. ലിറിക്സ് ആണെങ്കിലും ഇങ്ങനെ വളരെ ചടുലമായിട്ടുള്ള വരികളാണ്, കടുക് പൊട്ടിക്കുന്ന പോലെ. നമ്മുടെ എസ് രമേശൻ നേരെ അദ്ദേഹമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഒരു ഹൈ പിച്ച് തന്നെയാണ് ഈ പാട്ട് നിൽക്കുന്നത്, ബേസിലേക്ക് ഇറങ്ങി വരുന്നില്ല സത്യത്തിൽ. ഈ പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ പിച്ച് ആണ്. ആദ്യം ഒരവസാനം വരെ അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പാടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് നല്ലൊരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പാട്ടാണെന്ന്. അത് ഞാൻ എന്റെ ഭാര്യയും എന്റെ അമ്മയൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചപ്പോ അവരും പറഞ്ഞു ആ ഇത് കൊള്ളാലോ, ഇതൊരു അവാർഡിനെ പറ്റിയ പാട്ടാണല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു. പിന്നീട് ആ കാര്യം മറന്നുപോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഒരു കോൺസുലേറ്റ് ഇന്റർവ്യൂവിന് വേണ്ടി പോണ സമയത്താണ് ഒരു കോള് വരുന്നത്, പോലെ മധു കൺഗ്രാജുലേഷൻ, മധുവിനാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറിന്റെ എന്നൊക്കെ പറഞ്ഞ്. അത് അന്ന് വിളിച്ചു പറഞ്ഞത് ശ്രീ എം എ ബേബി അദ്ദേഹമായിരുന്നു. അതാണ് എന്റെ ഈ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മകൾ.

0: അത് കലാഭവൻ മണി നായകനായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ?
1: വൽക്കണ്ണാടി.
0: കലാഭവൻ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശൂർക്കാരുടെ ഒരു അഭിമാനമായിരുന്നു. ഇന്നും
1: പഠിച്ചിരുന്നത് കൊരട്ടി MAMHS സ്കൂളിലാണ്. മണിച്ചേട്ടൻ പഠിച്ചിരുന്നത് ചാലക്കുടി ഗവൺമെന്റ് ബോയ് സ്കൂളിലാണ്.

യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പെടും. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതും. യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ താമസിക്കുന്നത് ചില സ്കൂളുകളിലായിരിക്കും, ക്ലാസ് റൂമുകളിലായിരിക്കും. അപ്പോൾ അന്ന് മുതലേ എനിക്ക് മണിച്ചേട്ടനെ പരിചയമുണ്ട്. ഞാനും മണിച്ചേട്ടൻ തമ്മിൽ ഒന്ന് രണ്ട് ക്ലാസിന്റെ വ്യത്യാസമുള്ളൂ, എന്നെക്കാളും രണ്ട് ക്ലാസ് സീനിയറായിരുന്നു.

0: ബ്ലെസ്സി സംവിധാനം ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമായ കാഴ്ച എന്ന സിനിമയിലെ കൈതപ്രം എഴുതി മോഹൻ സിത്താര ഇണം പകർന്ന് കലാഭൻ മണിയും താങ്കളും കൂടി ആലപിച്ച ഒരു ഗാനമുണ്ടല്ലോ, അതിന്നും നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്.
1: മോഹൻചേട്ടനും എനിക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈ കുട്ടനാടകം കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്ന പാട്ടാണ്. അതൊരു നല്ല ഓളം സൃഷ്ടിക്കുന്ന പാട്ടാണ്. ഏറ്റവും ഞാൻ എന്റെ പ്രോഗ്രാമുകളിൽ അവസാനം പാടുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഇത്.
2: കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.

0: ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയാണല്ലോ താങ്കളുടെ ഒരു കരുത്ത്. സിനിമാ ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ ശാസ്ത്രീയ പശ്ചാത്തലം അത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട്?
1: ഞാനിപ്പോ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കാരണം കൊണ്ട് എനിക്ക് പാട്ടുകളെ പെട്ടെന്ന് പഠിക്കാനുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചു വരുമ്പോൾ അതിന്റെ അതായത് നോട്ടാണെന്നും അതായത് പെട്ടെന്ന് രാഗം ബേസ്ഡ് പാട്ടുകളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക്

0: ഗ്രാഫ് ചെയ്യാനും ഈ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചില കോംപ്ലിക്കേറ്റഡ് സംഗതികൾ, അങ്ങനെ സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ കർണാട്ടിക് ആയിട്ട് പഠിച്ചതുകൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്.
1: താങ്കളുടെ പാട്ടിന്റെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത്, ഒരുപാട് സമയം ശ്വാസം അടക്കി പിടിച്ച് പാടാൻ പറ്റുന്ന പല പാട്ടുകളും വേദിയിലാണെങ്കിലും അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങളിലാണെങ്കിലും വളരെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശ്വാസമടക്കി പാടുന്ന പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണമായി ഗംഗേ എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ തന്നെ ഹരിമുരളീരവം, ഇതിലെല്ലാം ശ്വാസം നന്നായി ഹോൾഡ് ചെയ്യേണ്ട പാട്ടുകളാണ്. പല ചലച്ചിത്ര സംഗീത സംവിധായകരും പറയുന്നത് ഇത് അങ്ങനെ ഗായകരെ ഇങ്ങനെ ഈ ഹോൾഡ് ചെയ്യുന്ന വെക്കുന്നത് നല്ലതാണോ എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
0: ശ്വാസം പിടിക്കുന്നതിലും ഹൈ പിച്ച് പാടുന്നതിലും എന്തായാലും കാര്യമുണ്ട്. ഹൈ പിച്ച് എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. ഹൈ പിച്ച് ആ റേഞ്ചിലേക്ക് എത്താവുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹൈ പിച്ച് പാടുന്നത് ശ്രുതിയിലായിരിക്കണം. ആ ഹൈ പിച്ച് തന്നെ സംഗതികളും വരാം ചിലപ്പോ. അപ്പൊ അതൊക്കെ പാടാനുള്ള ഒരു കഴിവ് ഏതൊരു ഗായകനും വേണ്ടതാണ്, ഗായകനോ ഗായികയ്ക്കോ ആർക്കായാലും. പിന്നെ പലർക്കും ശ്വാസം പിടിച്ച് നിൽക്കാം, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പാട്ട് നന്നായിട്ട് പാടണമെങ്കിൽ നല്ല ബ്രത്ത് കപ്പാസിറ്റി വേണം. ആ ശ്രുതി കറക്റ്റ് ആയിട്ട് നിൽക്കാനും ശബ്ദത്തിന് വിറയില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാനും നല്ലതായിട്ട് ശ്വാസം നമ്മുടെ ലങ്സിനെ അതിനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ട. പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ ചിലപ്പോ നാച്ചുറൽ ആയിട്ടോ ചിലർക്ക് ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.
1: താങ്കൾക്ക് ഇത്തരം പാട്ടുകൾ പാടാനായിട്ട് പ്രത്യേകം ഈ ശ്വാസം ക്രമീകരിച്ച് പാടാനൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാധകം ചെയ്യാറുണ്ടോ?
0: ഞാൻ എന്റെ ജീവിതത്തില് സാധകം ചെയ്തേക്കണ വളരെ കുറച്ചാണ്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഇതുവരെ സാധകം ചെയ്തിട്ടുള്ളതെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാല് ഒരു 6 മാസത്തോളം ഉണ്ടാവുള്ളൂ. പിന്നെ വാമപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ദൈവം സഹായിച്ച് റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് അത് ചെറിയ വാമപ്പ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് പോയിന്ന് മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വാമപ്പ് മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ.
1: ഈ ഹൈ പിച്ചിലുള്ള പാട്ടുകളിലെ സംഗീത പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ടാണ് രാവേറെയായി, റോക്ക് ആൻഡ് റോളിലെ ഗാനം.
0: അതെ,
1: വിദ്യാസാഗറിന്റെയാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികള്. ആ ഗാനം ഒന്ന് പാടാമോ?
0: തീർച്ചയായിട്ടും.

വിദ്യാസാഗറിന്റെ പാട്ടുകളിലെ നമ്മൾ എടുത്തു നോക്കുകയാണ് വെച്ചെങ്കിൽ, തമിഴിൽ വലിയൊരു ബ്രേക്ക് താങ്കൾക്ക് നൽകിയ ഒരു പാട്ടാണ് കനാ കണ്ടെയ്നടി എന്ന ഗാനം. ആ ഗാനം ഒന്ന് പാടാമോ?

0: விழி முதல் மொழி வரி முழுவதும் கவிதைகளாக மெது புறமெது புரிந்தது போலே கனா கண்டே நடி.
1: 2005 ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ നല്ലൊരു പാട്ട് നമ്മൾക്ക് സമ്മാനിച്ചിരുന്നു. ആ പാട്ടിന്റെ പ്രത്യേകത ആശാ ഭോസ്ലെ എന്ന അതുല്യ ഗായികയ്ക്കൊപ്പം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലേ? അതിന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാമോ?
2: ഇതിന്റെ റെക്കോർഡിങ്ങിന് എന്നെ വിദ്യാസാഗർ സാർ എന്റെ മാനേജർ എന്നെ വിളിച്ചിരുന്നു. മുഴുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നാളെ റെക്കോർഡിംഗ് ഉണ്ട്, രജനി സാറിന്റെ പടമാണ്, അതാണ് പ്രത്യേകത. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ എത്തി, ഇപ്പൊ എന്താന്ന് നോക്കിയപ്പോ ഫീമെയിൽ വോയിസിന്റെ ശബ്ദം പ്ലേ ചെയ്യുക, ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവിടെ ട്രാക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ജാനകിയമ്മയാണെന്ന് തോന്നി ശബ്ദം കേട്ടപ്പോ ഏകദേശം. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്തോ ഒരു ചേഞ്ച്, ആ പാടുന്ന ഡിക്ഷനിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ. അപ്പൊ എനിക്ക് തോന്നിയത് ആശാജിയുടെ പോലെ എനിക്ക് തോന്നിയത്, ആശാജി അല്ലേ എന്ന് ചോദിച്ചപ്പോ ആ കറക്റ്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അവര് കൈയടിച്ചു. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ് സമയം. പിന്നെ അത് ദാസേട്ടന്റെ ഒരു പഴയ പാട്ട് എനിക്ക് പ്ലേ ചെയ്തിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് ഈ ആ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അതിൽ വേണം, ഇത് ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കണ അതിന്റെ ഒരു സ്റ്റൈല് വേണം അത് പാടാൻ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എന്റെ റെക്കോർഡിംഗ് നടന്നത്.
1: കൊഞ്ചനേരം എന്ന് തുടങ്ങുന്ന ആ പാട്ട് കൂടെ ശ്രോതാക്കൾക്കായി.
2: തീർച്ചയായിട്ടും. കൊഞ്ചനേരം കൊഞ്ചനേരം കൊഞ്ച്

0: മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണെന്ന് നമുക്ക് പല അഭിമുഖത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു കൗതുകത്തിന് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാമോ?
1: ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് കമൽ സാറിന്റെയും രജനി സാറിന്റെയും ലാലേട്ടന്റെയൊക്കെയാണ്. അത് ഞാനെപ്പോഴും മിമിക്രി ആയിട്ട് ചെയ്യാറില്ല, ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
0: പക്ഷെ ഞങ്ങളത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. രജനീകാന്തിന്റെ ഒന്ന് ശബ്ദം അനുകരിക്കാമോ?
1: ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൂരില് കുറയ്ക്കാതെ നായുമില്ല, പഴിച്ചുള്ളത് നാവുമില്ല, ആകെ മൊത്തത്തില് ഇത് രണ്ടും ഇല്ലാതെ ഊറും ഇല്ല. ഇതെല്ലാം പാക്കാമ നമ്മ പാട്ടിക്ക് പോയിട്ടേ ഇരിക്കണോ?
0: നന്നായിട്ടുണ്ട്. തമിഴകത്തെ കുറിച്ച് പറയുമ്പോഴേ അവിടുത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇളയരാജയ്ക്കൊപ്പം ഒരുപാട് വേദികളിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗീതജ്ഞനെ ഓർക്കാമോ?
1: രാജസ്ഥാനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ദാസന്റെ ഒരു 60-ാം പിറന്നാളിന്റെ പ്രോഗ്രാം വടകരയിൽ നടന്നിരുന്നു. അന്ന് ആ പ്രോഗ്രാമിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ്, കാട്ടിലെ പഴമുള്ള കണ്ടില്ലെന്ന്. അന്ന് ആ പ്രോഗ്രാമിൽ രാജസ്ഥാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യനാണ് രാജസ്ഥാൻ. എന്റെ ഗുരുനാഥന്റെ അടുത്തും പി വി ഗോപാലകൃഷ്ണ സാറിന്റെ അടുത്തും രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാട്ടിലെ പഴമ്പളം പാടി കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി രാജസ്ഥാനോട് പറഞ്ഞു, ഈ പയ്യനെ വിളിച്ച് പാടിപ്പിക്കുന്ന പാട്ട് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അന്ന് ചോദിച്ചു ഓർഗനൈസേഴ്സ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ പ്രോഗ്രാമിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ രാജസ്ഥാനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരിചയം പുതുക്കി കാലി നമസ്കരിച്ച് ഇങ്ങനെ ഞാൻ അന്ന് പാടിയ ആളാണെന്നൊക്കെ പറഞ്ഞു. ആ ജ്ഞാപകം അവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ ആദ്യത്തെ പാട്ട് രാജസ്ഥാന്റെ ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഭാരതി എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ട് പാട്ട്

0: പാടിയിട്ടുണ്ട്. എതിലും ഇങ്കു ഇരുപ്പാൻ അവൻ യാറോ, പിന്നെ വന്ദേ മാതരം, രണ്ട് സോങ്സ് സിനിമയിൽ പാടിയിട്ടുണ്ട്. അന്ന് മുതലാണ് രാജസാറുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഇപ്പൊ 25 വർഷത്തിൽ കൂടുതലായി രാജസാറിന്റെ കൂടെ.
1: ഇളയരാജയുടെ പാട്ടുകളിലെ വേദികളിൽ കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള പാട്ട് ഏതാണ്?
0: അത് രാജസ്ഥാനിലെ ഏത് പാട്ട് പാടിയാലും ജനങ്ങൾ കയ്യടിക്കും.
1: എങ്കിലും
0: ഞാൻ പാടാറുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞത് പൂവേ സെമ്പൂവേ, പിന്നെ എന്നിനിയ പൊന്നിലാവേ, രാജരാജചോഴൻ, കൂന്തലിലെ മേഘം, പിന്നെ അമ്മായൻ്റെ അഴക്കാതെ വിരലിയെ, പിന്നെ പഴമുതിർ ചോലൈ, കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള, പിന്നെ തെണ്ടൽ വന്ത് എന്നെ തൊടും, ആകായ വെണ്ണിലാവേ, മാസി മാസം ആളാണ് പൊണ്ണ്, രാസാത്തി ഒന്ന്, ഇതൊക്കെയാണ് ഞാൻ പാടാറുള്ളത്.
1: നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പൂവേ സെമ്പൂവേ ആ പാട്ട് പാടാമോ?
0: ഓക്കെ.
2: പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ് പേസിടും പുല്ലാങ്കുഴൽ, നീതാനൊരു പൂവിൻ മടൽ.

0: താങ്കളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാ ടൈപ്പിലുള്ള പാട്ടുകളും പാടാൻ കഴിവുള്ള ഒരു ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല പഴയ പാട്ടുകളും റീൽസുകളായും മറ്റും വീണ്ടും കേൾക്കുമ്പോൾ അത് വളരെ ഇമ്പമാർന്നതായി തോന്നുന്നു. അങ്ങനെയൊരു പാട്ടാണ് അമൃതം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന പാട്ട്, സുജാതയോടൊപ്പം പാടിയിട്ടുള്ളത്.
1: അതെ അതെ അതെ. മുത്തേ നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമ മല്ലിപ്പൂ, മല്ലിപ്പൂവേ എന്നും ചൊല്ലിക്കൊണ്ട്.

0: സുജാതയുടെ മകൾ ശ്വേതാമോഹനൊപ്പവും നല്ലൊരു മെലഡി ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്വന്തം ലേഖകൻ എന്ന ചിത്രത്തിലെ ചെറുതിങ്കൾ തോണി.
1: അതുകൂടാതെ ഞാൻ പാടിയിട്ടുണ്ട് മന്ദാരപ്പൂമൂളി, അത് ശ്വേത എന്റെ കൂടെ പാടുന്ന ആദ്യത്തെ ഡ്യുവറ്റ് അജസാറിന്റെ.
2: ചെറുതിങ്കൾ തോണി മിൻപുഞ്ചിരി പോലൊരു തോണി ഏതോ തീരം തേടുന്നു, കൂവൽ പാടകളെ തിരിതാടാതുണ്ടൊരു വീട് എന്നെ തേടും മിഴിയഴകും.

0: താങ്കളുടെ സംഗീത ജീവിതത്തിൽ കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അതേക്കുറിച്ച് കൂടെ പറയാം.
1: എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് പഠിക്കാനും പല മത്സരങ്ങളിൽ പോയി പങ്കെടുക്കാനെല്ലാം സാധിച്ചത്. വിവാഹത്തിന് ശേഷമാണെങ്കിലും എന്റെ ഭാര്യയും വളരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്.
0: കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ഓണവില്ലിൻ എന്ന് തുടങ്ങുന്ന ഗാനം, അത് താങ്കളുടെ ഒപ്പം പി വി പ്രീത, തുളസി, യതീന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ചതാണ്. ഓണത്തിന്റെ ഓർമ്മകളും അതുപോലെ തന്നെ പ്രണയവും സ്നേഹവും എല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ആ പാട്ട് കേട്ടാലോ, അതിന്റെ രണ്ടു വരി ഒന്ന് മൂളാമോ?
1: ഓ, തീർച്ചയായും.

0: യദുകുല സന്ധ്യകൾ പകലുകൾ ഇരവുകൾ വൃന്ദാവനമുണ്ട് രാധേനീയില്ലാതെ. ഈ പാട്ട് അത് യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ടാണ്.
1: വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം.
0: ആ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. സാജൻ മാധവ് രവീന്ദ്ര മാഷിന്റെ മകനാണ് അതിന്റെ സംഗീതം.
1: രവീന്ദ്രൻ മാഷിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ?
0: രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ വളരെ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ആൽബത്തിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ സീരിയലുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ഒരു സിനിമയ്ക്കും പാടിയിട്ടുണ്ട്. അത് ജയറാമേട്ടന്റെ ഞാൻ സൽപ്പേരി രാമൻകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. മാഷ് മരിച്ചതിന് ശേഷം കളഭം എന്ന സിനിമയിലും പാടിയിട്ടുണ്ട്.
1: ഭക്തി ഗാനങ്ങളിലും ലളിത ഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ സംഗീത ലോകം നെഞ്ചേറ്റിയ സ്വരമാണ് താങ്കളുടേത്. ഒരു ഗാനത്തെ അതിന്റെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ താങ്കൾ സ്വീകരിക്കുന്ന രീതി എന്താണ്?
0: ഇപ്പൊ സിനിമയാണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ അറിയും, പിന്നെ അതിന്റെ വരികൾ മുഴുവൻ വായിച്ചു നോക്കും, വരികളുടെ എവിടെയാണ് എവിടെയൊക്കെയാണ്

0: ഭാവം കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയാണ് പാടാറുള്ളത് എപ്പോഴും. പിന്നെ അതിന്റെ ചില പാട്ടുകളുടെ ട്യൂണിൽ തന്നെ അതിന്റെ ഭാവം ഉണ്ടാവും. ആ മ്യൂസിക് ഡയറക്ടർക്ക് അത് കൂടാതെ പറഞ്ഞു തരുകയും ചെയ്യും.
1: മലയാളം കൂടാതെ അന്യഭാഷകളായ തെലുങ്ക്, തമിഴ്, കന്നഡ, സിംഹള ഭാഷയിലടക്കം താങ്കൾ പാട്ട്
0: പാടിയിട്ടുണ്ട്,
1: തുളുവില് പാടിയിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഡിക്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം എന്തെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും പരിശീലനങ്ങൾ ചെയ്യാറുണ്ടോ?
0: എനിക്ക് മലയാളം കൂടാതെ തമിഴും കുട്ടിക്കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. എന്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛന്റെ ഫ്രണ്ട്സും അച്ഛന്റെ ബന്ധുക്കളുടെ അടുത്ത്, അച്ഛൻ്റെ അതായത് സിസ്റ്ററിന്റെ അടുത്തും ബ്രദറിന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ തമിഴിലാണ് സംസാരിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ തമിഴ് എനിക്ക് കുട്ടിക്കാലം മുതൽ നല്ല പരിചയമാണ്. പിന്നെ ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സംസാരിച്ചുള്ള പഴകി അങ്ങനെ ഒരു പരിചയമുള്ളതുകൊണ്ട് ആ ഭാഷയും നന്നായിട്ട് വഴങ്ങുമായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച് പുതിയൊരു ഭാഷ എന്റെ പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ ഡിക്ഷൻ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് എഴുതിയെടുത്ത് പാടാറുണ്ട്. അപ്പൊ അത് ദൈവം അനുഗ്രഹിച്ച് അതങ്ങനെ കറക്റ്റ് ആയിട്ട് വരാറുണ്ട്. അതൊരു അനുഗ്രഹമായിട്ട് കരുതും.
1: ഒരു ഗായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യം എന്താണ്?
0: ഗായകൻ എന്നുള്ള നിലയിൽ സംതൃപ്തി നൽകുന്ന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അത് തന്നെയാണ്. മറ്റുള്ളവരെ നമ്മുടെ പാട്ടിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു, അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള അതാണ് നമുക്കുള്ള കിട്ടുന്ന ഒരു നിർവൃതി.
1: ഈ സംഗീത ലോകത്തെ ആധുനിക പ്രവണതകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: നമ്മളെല്ലാവരും കാലത്തിനനുസരിച്ച് നീങ്ങണമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോ ഞാനിപ്പോ വന്നപ്പോ പല, ഞാൻ പറഞ്ഞല്ലോ, പല ആചാര്യന്മാരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, അങ്ങനെ പഴയ ആചാര്യന്മാര് മുതൽ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള സംഗീത സംവിധായകർ വരെയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പഴയ ടെക്നോളജി മുതൽ ഇന്നത്തെ ടെക്നോളജി വരെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ടേപ്പിൽ റെക്കോർഡ് ചെയ്യായിരുന്നു
1: തന്നെ പണ്ട്,
0: അതും ആ ടെക്നോളജിയിലും ഞാൻ പാടിയിട്ടുണ്ട്. അതിനുശേഷം എഡാറ്റ്, പിന്നെ ഇപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, എല്ലാം ഇപ്പോ എല്ലാം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, പ്രോ ടൂൾസ് പോലെയുള്ള. അപ്പൊ അതിലും പാടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറുംതോറും ചില പോരായ്മകളുണ്ട്, ചില പ്ലസ് പോയിന്റ്സും ഉണ്ട്.
1: ഇന്നത്തെ പുതു ഗായകരോട് അവരോട് നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്തായിരിക്കും?
0: പുതിയ ഗായകരോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരിക്കലും ഗിവ് അപ്പ് ആവാതിരിക്കുക, എപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ പണ്ടത്തെ പോലെ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലം അല്ല ഇന്നത്തെ. ആ വസന്തകാലം കഴിഞ്ഞു, സിനിമയിൽ നിറയെ പാട്ടുകളുള്ള ഒരു കാലമുണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ സിനിമയിലെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി, ഉള്ള പാട്ടുകളുടെ ഡ്യൂറേഷൻ കുറഞ്ഞു. പല്ലവി അനുപല്ലവി മാത്രമായി, ഇനി കുറച്ച് കഴിയുമ്പോൾ പല്ലവി ആവും, പിന്നെ അതും കൂടി ഇല്ലാണ്ടാവും. പുക പോലെ ആയിരിക്കും ഈ സിനിമയിൽ കേൾക്കുക, ഹോളിവുഡ് സിനിമയിലുള്ള പോലെ. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് ചാനലുകളെല്ലാം യൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഉള്ള ഇത്. ഇപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ, കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനും ലോകം മുഴുവനും എസ്റ്റാബ്ലിഷ് ആവാനായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് യൂസ് ചെയ്യുക മാക്സിമം.
1: നമ്മുടെ ആകാശവാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികൾക്ക് സംഗീത ലോകത്തേക്ക് തുറക്കുന്ന പ്രധാന ജാലകമാണ് ആകാശവാണി.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ ഗായകൻ എന്ന നിലയിലും ശ്രോതാവ് എന്ന നിലയിലും ആകാശവാണി തൃശൂർ നിലയവുമായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കൂടെ നമ്മുടെ ശ്രോതാക്കൾക്കായി പറയാമോ?
0: ഞാൻ പലതവണ തൃശ്ശൂർ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ആകാശവാണിയായിട്ട് കൂടുതൽ, അതായത് ആകാശവാണിയായിട്ട് പരിചയമായത്. ഞാൻ ആകാശവാണി നടത്തിയിരുന്ന സൗത്ത് സോൺ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തു. എന്നെ അതിനെ നിർബന്ധിച്ച് എന്നെ വിട്ടത് ടി വി ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിലും ലൈറ്റ് ഡിവോഷണൽ സോങ്സ് രണ്ട് ഇതിലും എനിക്ക് ഒന്നാം സ്ഥാനമായിരുന്നു സൗത്ത് സോണിൽ, സൗത്ത് ഇന്ത്യയിലെ മത്സരങ്ങളിൽ. അപ്പൊ അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ബി ഗ്രേഡ് കിട്ടി. അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയിട്ടില്ല, പിന്നീട് ഓഡീഷന് പോയിട്ടില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റി. തൃശ്ശൂരാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ള റേഡിയോ നിലയം ആകാശവാണി.
1: താങ്കളുടെ ഈ സംഗീതത്തിലുള്ള ഈ കഴിവ് താങ്കളുടെ മക്കൾക്ക് കൂടെ ഉണ്ടോ? അതിനെ കുറിച്ച് കൂടെ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
0: രണ്ട് മക്കൾക്കും പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അവര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. ഹിപ് ഹോപ്പ് ആണ് അവരുടെ ഇഷ്ടപ്പെട്ട സംഗീത രീതി, അതാണ് അവർക്ക്.
1: അവരുടെ പേര്, അവരെന്തൊക്കെ ചെയ്യുന്നു? അതുകൂടെ
0: മകന്റെ പേര് മാധവ്, രണ്ടാമത്തെ മകന്റെ പേര് മഹാദേവ്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, യു കെയിലായിരുന്നു. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് പഠിച്ച കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ വന്നിട്ട് ഒരു കൊല്ലമായി. അവന്റെ ഓരോ പ്രൊജക്ടുകളായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, സ്പോട്ടിഫൈ, ട്യൂബ്, ആപ്പിൾ മ്യൂസിക് അതിലെല്ലാത്തിലുണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എല്ലാത്തിന്റെയും. ഇളയ മകൻ പ്ലസ് ടുവിന് പഠിക്കും, അവനും ക്രിസ്ത്യനില് തന്നെയാണ് താല്പര്യം.
1: ഭാവിയിൽ താങ്കൾ ലക്ഷ്യമിടുന്ന പുതിയ സംഗീത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഭാവിയിൽ എനിക്ക് മ്യൂസിക് കമ്പനി സ്റ്റുഡിയോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്.
1: പല ആൽബങ്ങൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ചെയ്തിട്ടുണ്ട് ചില ആൽബങ്ങളൊക്കെ. മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു. മൈ ഡിയർ മച്ചാൻ ചിത്ര ചേച്ചി ഞാനും കൂടിയാണ് പാടിയത്. ആ കൊറോണ സമയത്താണ് റിലീസ് ചെയ്തത്. അതുകൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിനിമയും അതിലെ പാട്ട്.
1: കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കെ എസ് ചിത്രയോടൊത്ത് താങ്കൾ പാടിയിട്ടുണ്ടല്ലോ.

0: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികളാണ്.
1: സലിൽദയുടെ ശിഷ്യനാണ്.
0: എല്ലാവരും ഓണത്തിന്റെ ഓളത്തിലാണ്. അപ്പൊ ലോകമെമ്പാടുമുള്ള നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്കായിട്ട് നൽകുന്ന ഓണ സന്ദേശം കൂടെ പറയാം.
1: ഓണ സന്ദേശം, ഓണം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിന്റെ എല്ലാത്തിന്റെയും പ്രതീകമാണല്ലോ ഈ ഉത്സവം. അപ്പോ എല്ലാവരും അതുപോലെ തന്നെ വാക്കുകളിൽ മാത്രമല്ലാതെ അത് പ്രവൃത്തിയിലും എപ്പോഴും ഉണ്ടാവട്ടെ ഈ ഒരുമയും സാഹോദര്യവും എല്ലാം ജാതി മതഭേദമില്ലാതെ. ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിലെ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും ഓണവിശേഷങ്ങളും കുടുംബവിശേഷവും പാട്ടിന്റെ

0: വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിന് ഇനി ഒരുപാട് പാട്ടിൻ്റെ മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്, വളരെ സന്തോഷം.
2: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാലാണ് ഇതുവരെ കേട്ടത്. നിർവഹണം അഞ്ജു പി അർജുനൻ. സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്, ഷിബു എം ജോസ് മച്ചാട്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
1: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.

പ്രിയ ശ്രോതാക്കളെ, നിയമവീതി പരാതികൾക്ക് മറുപടിയിൽ നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയും വാട്സാപ്പ് മുഖേനയും നിങ്ങളുടെ പരാതികൾ അയക്കാം. പരിഹാരമുണ്ടാക്കുവാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പരാതികൾ അറിയിക്കേണ്ട വിലാസം 8281200715, ഇമെയിൽ ഐ ഡി airdevikulam@gmail.com. ശ്രോതാക്കൾക്ക് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ഈ പരിപാടിയിലൂടെ കേൾക്കുവാൻ സാധിക്കും. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8281200715. കൂടാതെ കത്തുകൾ മുഖേനയും പരാതികൾ അയക്കാം. നിയമവീതി

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ഹൃദയരാഗങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി 8281 2005 ഈ നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കും.

ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് രാജക്കാർ നിന്നും മണിയുടേതാണ്. പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് മണി കത്തയച്ചിരിക്കുന്നു. ഈ ഗാനം പാടി യേശുദാസും പി സുശീലയും ചേർന്ന് വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ ഈണം.

0: പ്രസിദ്ധീകരിച്ചതിന് മധ്യസ്ഥമായി ഇപ്പോൾ ഓണം കവിതാ നേരം.
1: ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഡോക്ടർ ഷീജ വക്കം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഇപ്പോൾ കേൾക്കാം.
3: സ്വസ്ഥതയിൽ നിന്ന് അസ്വസ്ഥതയിലേക്കുള്ള ഇളകിമറിയലാണ് കവിത എഴുത്ത്. ചിലപ്പോഴെങ്കിലും ഓടി രക്ഷപ്പെട്ട് സമാധാനപ്പെടാൻ തോന്നിപ്പിക്കും വിധം ഈ വിഷയത്തിലാണ് കവിത. കാവ്യഹംസിനി. വെള്ളവിരിപ്പ് തൂവെള്ള ജനൽ വിരി, പഞ്ഞിക്കിടക്ക പുറത്തു പെയ്യും മഴ, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി. വെള്ളവിരിപ്പ് തൂവെള്ള ജനൽ വിരി, പഞ്ഞിക്കിടക്ക പുറത്തു പെയ്യും മഴ, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി. വന്നിരുന്നു മെല്ലെ മെല്ലെ വെൺതാളിൽ വിൺ പൊയ്കയിലേക്കെന്ന പോൽ കാവ്യഹംസിനി, ഒന്നു ചിറകിളക്കി ശ്വേതബിന്ദുവായി മുങ്ങിയതുൾക്കയത്തിൻ സ്വച്ഛനീലയിൽ. വന്നിരുന്നു മെല്ലെ മെല്ലെ വെൺതാളിൽ വിൺ പൊയ്കയിലേക്കെന്ന പോൽ കാവ്യഹംസിനി, ഒന്നു ചിറകിളക്കി ശ്വേതബിന്ദുവായി മുങ്ങിയതുൾക്കയത്തിൻ സ്വച്ഛനീലയിൽ. എല്ലാം തകർന്നുടനെ വെള്ളഭിത്തിയിലെങ്ങും പടർന്നു കേറുന്നു കണ്ണീർക്കറ, വെള്ളത്തിരശ്ശീലകൾ ചോരയിൽ മുങ്ങി

തറ എല്ലാം തകർന്നുടനെ വെള്ളഭിത്തിയിലെങ്ങും പടർന്നു കേറുന്നു കണ്ണീർക്കറ. വെള്ളത്തിരശീലകൾ ചോരയിൽ മുങ്ങി തന്നെയഴിഞ്ഞു പിളർന്നു മാറി തറ. എല്ലാം കുലുങ്ങി മറിഞ്ഞു കമഴ്ന്നു വീണുള്ളത്തിൽ മേശ വിളക്ക് പൂപാത്രവും

വെള്ളത്തിൽ മേശ വിളക്ക് പൂപാത്രവും വെള്ള റോസാപ്പൂ കരിഞ്ഞു ജനാലയിൽ അള്ളിപ്പിടിച്ചു കേറുന്നു പാഴ്വള്ളികൾ. കണ്ണീരൊഴുകുന്ന ചാലൊരു ചോലയായി പിന്നെ പെരുകിക്കൊടും ജലപ്പാച്ചിലായി ഉള്ളിലൊളിച്ചതെല്ലാം ഒഴുക്കിക്കൊണ്ടുവന്നലയ്ക്കുന്നീ മുറിക്കുള്ളിലാഴിയായി. കണ്ണീരൊഴുകുന്ന ചാലൊരു ചോലയായി പിന്നെ പെരുകിക്കൊടും ജലപ്പാച്ചിലായി ഉള്ളിലൊളിച്ചതെല്ലാം ഒഴുക്കിക്കൊണ്ടുവന്നലയ്ക്കുന്നീ മുറിക്കുള്ളിലാഴിയായി. മുങ്ങി മരിക്കുന്നതിന് മുമ്പ് പേനയെ പിന്നാക്കമിട്ടു പിടഞ്ഞെണീക്കുന്നു ഞാൻ.

0: കറുത്ത ജനൽ വിരി, പഞ്ഞിക്കിടക്ക പുറത്തു പെയ്യും മഴ, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി.
1: കാവ്യഹംസിനി ഡോക്ടർ ഷീജ വക്കം എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഓണം കവിതാ നേരം.
1: അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.
3: പ്രിയ ശ്രോതാക്കളെ, ഹൃദയരാഗങ്ങൾ തുടരുന്നു. ഹൃദയരാഗത്തിൽ ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് രാജക്കാട് നിന്നും മണിയാണ്, പാവങ്ങൾ എന്ന പെണ്ണുങ്ങൾ. ആ ഗാനം തുടർന്ന് കേൾക്കാം. ഈ ഗാനം എഴുതിയത് വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

ഫ്രീഡം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാനായി സന്ദേശം അയച്ചിരിക്കുന്നു രാജകുമാരിയിൽ നിന്നും സാജൻ. ഈ ഗാനം പാടിയത് ബിജു നാരായണനും ജോൾസണയും ചേർന്ന് കരീം തൊടുപുഴയുടെ വരികൾക്ക് റിനിൽ ജോസിൻ്റെ ഈണം.

നമസ്കാരം. ദേവികുളം നിലയം. രവീന്ദ്രൻ പത്മരാജൻ ഒ എൻ വി കൂട്ടുകെട്ടിൽ പിറന്ന രണ്ട് ഗാനങ്ങളെ നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ. ഇതിൽ ചിത്രചേച്ചി പാടിയ ആശകളും പ്രതീക്ഷകളും വന്നു നിറയുന്ന പൂവാണോ പൂവേണോ എന്ന ഗാനം കേൾപ്പിക്കാമോ? ശുദ്ധ സാവേരിയുടെ സന്ദേശവും ഇതിൽ വന്നു ചേരുമ്പോൾ ആസ്വാദക വൃന്ദത്തിന് ഇത് ആനന്ദവേള തന്നെ. ആശംസകളോടെ, രാജേഷ് പച്ചാളം.

സ്വപ്നമേ നിനക്ക് നന്ദി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു സുബൈർ. കുറുപ്പും പടി. ഈ ഗാനം പാടിയത് യേശുദാസും മാധുരിയും ചേർന്ന്. ജി ദേവരാജൻ്റെ ഈണം, ചുനക്കര രാമൻകുട്ടിയുടെ രചന.

പ്രിയ ഹൃദയരാഗമേ, എനിക്ക് ഒരു ഗാനം തരുമോ? എനിക്കേറെ ഇഷ്ടപ്പെട്ട കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ ഹൃദയവനിലെ എന്നാരംഭിക്കുന്ന ഗാനം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോതമംഗലത്ത് നിന്നും രാമല്ലൂരിലെ ജോണി സേവിയാറും കുടുംബവും. ഈ ഗാനം പാടിയത് യേശുദാസ്, സിന്ധു എന്നിവർ ചേർന്ന്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിൻ്റെ ഈണം.

പ്രിയ ദേവികുളം നിലയമേ, ഞാൻ നിലയത്തിൻ്റെ ഒരു പുതിയ ശ്രോതാവാണ്. എൻ്റെ പേര് ഷൈനി മൂവാറ്റുപുഴ. ഹൃദയരാഗം പരിപാടി എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇന്ന് എനിക്ക് കിഴക്കൻ പത്രോസ് എന്ന സിനിമയിലെ ഗാനം കേൾപ്പിച്ചു തരാമോ? ഷൈനിയുടെ ഇഷ്ടഗാനം പാടിയത് യേശുദാസ്, ഗാനശില്പികൾ എസ് പി വെങ്കടേഷും ഒ എൻ വി കുറുപ്പും.

പ്രിയ ശ്രോതാക്കളെ, ഓരോ ഗാനവും ഓരോ അനുഭവമാണ്. ചിലത് സന്തോഷം പകരും, മറ്റു ചിലത് നമ്മുടെ ഓർമ്മകളെ തഴുകും, ഉണർത്തും. ഹൃദയരാഗത്തിൻ്റെ മറ്റൊരു മനോഹര എപ്പിസോഡിനായി കാത്തിരിക്കൂ. ഇന്നത്തെ ഹൃദയരാഗങ്ങൾ ഇവിടെ പൂർണ്ണമാക്കുന്നു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:19. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: Predicted cloudy sky with a spell of very light to light rainfall at most places tomorrow. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9:53. ഇതോടെ ഇന്നലത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളിൽ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 3:55 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.